ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 25, കൊല്ലവർഷം 1201, മിഥുനം 1, 2026 ജൂൺ 15 തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:32. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഇപ്പോൾ സുഭാഷിതം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിക്കുന്നു.
1: നമ്മളെ നമ്മളോളം അടുത്തറിയുന്ന ഒരാളും വേറെയില്ല. നമ്മുടെ മിത്രവും ശത്രുവും നാം തന്നെയാണ്. നമ്മെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും നാം തന്നെയാണ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഈ ശ്ലോകത്തിന് എങ്ങനെയാണ് അർത്ഥം പറയുക? ഒരാൾ സ്വയം ഉദ്ധരിക്കണം, ഒരാളും സ്വയം അധപ്പതിക്കാൻ പാടില്ല. അവനവൻ തന്നെയാണ് അവനവൻ്റെ ബന്ധുവും ശത്രുവും. നമ്മൾ തന്നെ വേണം നമ്മെ ഉയർത്താൻ. മറ്റാരെക്കാളും നമ്മെ അറിയുന്നത് നമ്മൾ തന്നെയാണ്. സ്വന്തം ആത്മാവിനെ അറിയുകയും ഉയർത്തുകയും ഉണർത്തുകയും ചെയ്യുന്നവൻ ഉദ്ധരിക്കപ്പെടുന്നു, അല്ലാത്തവൻ അധപ്പതിക്കുന്നു. നമുക്ക് കൂട്ടിച്ചേർക്കാം, നിരാശയിലേക്കും വിഷാദത്തിലേക്കും ആത്മനാശത്തിലേക്കും ആത്മഹത്യയിലേക്കും നമ്മെ കൊണ്ടെത്തിക്കാതിരിക്കാൻ നാം തന്നെയാണ് ജാഗരൂകരാകേണ്ടത്. കാരണം നമ്മുടെ സ്നേഹിതനും ബന്ധുവും ഗുരുവും രക്ഷകർത്താവും നാം തന്നെയാണ്. പുറത്തു നിന്നുള്ള നിയന്ത്രണങ്ങളെക്കാൾ ഫലപ്രദം ഉള്ളിൽ നിന്നുള്ള നിമന്ത്രണങ്ങളാകുന്നു. ബാഹ്യലോകത്തിൻ്റെ താരസ്വരങ്ങളെക്കാൾ മനസ്സാക്ഷിയുടെ മന്ത്രസ്വരത്തിനാണ് നാം കാതുകൾ കൊടുക്കേണ്ടത്. ആത്മോദ്ധാരണത്തിന് ശ്രമിക്കുന്ന ആൾ സ്വന്തം മനസ്സിലേക്ക് നോക്കണം, ചിന്തകളെ പരിശോധിക്കണം, ദുഷ്ടചിന്തകളെ നിയന്ത്രിക്കുകയും സത്ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. സംയമനം പാലിക്കണം. അസ്വസ്ഥമായ മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിന് ധ്യാനം ശീലമാക്കുകയും വേണം. രമണ മഹർഷി കടലിൽ നിന്ന് മുത്തെടുക്കുന്ന പ്രക്രിയയോട് ധ്യാനത്തെ ഉപമിക്കുന്നുണ്ട്. മുത്തെടുക്കാൻ കടലാഴത്തിലേക്ക് മുങ്ങുന്നയാൾ സമുദ്രോപരിതലത്തിൻ്റെ ആകർഷണ പ്രലോഭനങ്ങളാൽ കടലിന്മുകളിലേക്ക് തിരികെ പൊന്തി വരാതിരിക്കാൻ വേണ്ടി അരയിൽ കനമുള്ള വലിയ കല്ല് കെട്ടാറുണ്ട്. അതേപോലെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ടുള്ള ധ്യാനത്തിലൂടെ മാത്രമേ ഉള്ളിലെ ഈശ്വരനെ അഥവാ നന്മയെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മനിന്ദ ചെയ്യാതിരിക്കൽ, സ്വയം വഞ്ചിക്കാതിരിക്കൽ, അനുകൂലോർജ്ജത്താൽ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയാൽ സ്വയം ശുദ്ധീകരിക്കൽ, തെറ്റെന്ന് മനസ്സ് പറയുന്ന മാർഗങ്ങളിൽ സഞ്ചരിക്കാതിരിക്കൽ, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കൽ, ഇതൊക്കെ ആത്മോദ്ധാരണത്തിന് ആവശ്യമാണ്. ദേഹേന്ദ്രിയങ്ങളെ ജയിച്ചവന് അവൻ തന്നെ ബന്ധുവാകുന്നു എന്ന് ഭഗവത്ഗീതയിലെ തുടർ ശ്ലോകങ്ങൾ പറയുന്നു. ഇന്ദ്രിയവശകന് താൻ തന്നെ ശത്രുവാകും. എന്നാൽ സ്വന്തം മനസ്സിനെ ജയിച്ച് പ്രശാന്തി അനുഭവിക്കുന്നവനോ അവൻ സമചിത്തനാകും. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, പ്രതിപത്തി, വിപ്രതിപത്തി, മാനം, അപമാനം തുടങ്ങിയ വിരുദ്ധ ദ്വന്ദ്വങ്ങളെ അതിവർത്തിച്ചുകൊണ്ട് മാത്രമേ സമചിത്തത പാലിക്കാൻ കഴിയുകയുള്ളൂ. അതായത് ചൂട്, തണുപ്പ്, സുഖം, ദുഃഖം, സ്നേഹം, ദ്വേഷം, ലാഭം, നഷ്ടം തുടങ്ങിയ വിരുദ്ധ വികാരങ്ങളെ സമമായി കണ്ട് ദ്വന്ദ്വാതീതനായി വർത്തിക്കുവാൻ, അങ്ങനെ വിജയപഥത്തിൽ എത്തിച്ചേരാൻ അയാൾക്കാവുന്നു. കട്ടയും കല്ലും സ്വർണവും എന്നു വേണ്ട എല്ലാ ഭൗതിക വസ്തുക്കളെയും വേർതിരിവില്ലാതെ തുല്യമായി കാണുകയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ സഹോദരസ്ഥാനത്ത് കാണുകയും സമദർശനം സ്വഭാവമാക്കുകയും സകല സങ്കല്പങ്ങളെയും ഉപേക്ഷിക്കുകയും കൂടസ്ഥ നിലയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന യോഗാരൂഢനിലേക്കുള്ള വളർച്ചയ്ക്ക് ആദ്യം വേണ്ടത് ആത്മോദ്ധാരണമാണ്. കടലിൽ താണുപോയ മന്ദരപർവ്വതത്തെ ആമയായി അവതരിച്ച് ഉയർത്തിയെടുത്ത മഹാവിഷ്ണു ശക്തമായൊരു പുരാണ സൂചകമാണ്. ആഴങ്ങളിൽ നിന്നുള്ള വീണ്ടെടുക്കലാണ് പാലാഴിമഥനത്തിലേക്കും അമൃതിൻ്റെ ലബ്ധിയിലേക്കും നയിച്ചത് എന്നോർക്കുക. മന്ദരപർവ്വതത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ആ വീണ്ടെടുക്കൽ അതുതന്നെയാണ് വാസ്തവത്തിൽ പാലാഴിമഥനത്തിലേക്ക് അമൃതിൻ്റെ ലബ്ധിയിലേക്ക് നയിച്ചത്.
0: ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിലെത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കം. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനതല പരിപാടി രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിപ്പ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി കെ മുരളീധരനുമായി PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും MLA മന്ത്രിയെ അറിയിച്ചു. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കൊല്ലം ജില്ലയിലെ

അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഉള്ളൂർ എഴുതിയ കർണഭൂഷണം എന്ന കവിത കേൾക്കാം. ആലാപനം എച്ച് രാജേഷ്. ഉദയഗീതം ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖല വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന് ഗ്രാമ കേരളം. 7:15 ആരണ്യകം ആയുരാരോഗ്യം. തൊഴിൽ ദർശനം നല്ല മലയാളം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 49. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യഭാഗം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരും. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ട്രിവാൻഡ്രം RPO ശ്രീമതി ജീവ മരിയ ജോയ് മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരയ്പൂക്കൾ. 12:40 പ്രകാശധാര, മോണയുടെ ആരോഗ്യം അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ കീർത്തി ചന്ദ് സംസാരിക്കുന്നു. 12:50 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര, 2:02 ഹലോ ഡോക്ടർ. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ GR മണികണ്ഠൻ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:45 തിരയ്പോക്കൾ. 3 മണിക്ക് വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 മറ്റൊരു സ്പോൺസർ പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കന്നുകാലികളിലെ ബ്രൂസെല്ലോസിസ് രോഗം, ഡോക്ടർ വിനീത ജിയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 രാഗരസം. 9:30 സംഗീതസുധ, ശരണ്യ ബി മംഗൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. മുതുകുളം MS ശ്രീരാഗ് മൃദംഗം, ബി ഗജാനന പൈ ഗഞ്ചിറ. 10:30 നിശാസന പി, 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലെ. അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 2.8 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.5 മില്ലിമീറ്റർ. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഏവർക്കും ഇത് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ ഇന്നൊപ്പമുള്ളത് ആര്യപ്രസന്നൻ. നമസ്തേ അനന്തപുരിയിൽ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഉള്ളൂർ രചിച്ച കർണഭൂഷണം എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് H. രാജേഷ്.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉള്ളൂർ രചിച്ച കർണഭൂഷണം എന്ന കവിതയിലെ ഒരു ഭാഗം. പാരായണം ചെയ്തത് എച്ച് രാജേഷ്.

നമസ്തേ അനന്തപുരിയിൽ ഇനി ഉദയഗീതം. ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഹേ ചന്ദ്രചൂഡ മദനാന്തക എന്നാരംഭിക്കുന്ന ഗാനത്തിലേക്ക്.

ഡോക്ടറും ബാലമുരളി കൃഷ്ണ പാടിയ ഭക്തിഗാനങ്ങളാണ് ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത്. ഇനി ഉദയവരും സുൽത്താൻ എന്ന ചിത്രത്തിൽ കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലാദ്യം പത്രവൃത്താന്തം. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തികളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനംവകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടി ഇന്ന് ആരംഭിക്കും. സെൻസസ് 2027 ഭാഗമായുള്ള ജില്ലയിലെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. നാളെ രാവിലെ 6 മുതൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനാകും. സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ 5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതി ഓണസമ്മാനമായി സർക്കാർ നടപ്പാക്കും. ബിരുദ ബിരുദാനന്തര ഗവേഷണ വിദ്യാർത്ഥിനികൾക്കായിരിക്കും ധനസഹായം. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്ത് ലക്ഷ്യമാക്കി വീണ്ടും ഇസ്രയേൽ ആക്രമണം ഉണ്ടായതോടെ US മായുള്ള സമാധാന ചർച്ചകളിൽ അർത്ഥമില്ലെന്ന് ഇറാൻ. വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോൾ ഇന്നലെ നടന്ന മത്സരങ്ങളിൽ 7-1 ജർമ്മനി കുറാസോവയെ തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ ബ്രസീൽ സമനിലയിൽ അവസാനിച്ചു. മറ്റ് മത്സരങ്ങളിൽ ഓസ്ട്രേലിയ 2 ഗോളിന് തുർക്കിയെയും സ്കോട്ട്ലൻഡ് 1 ഗോളിന് ഹെയ്തിയെയും കീഴടക്കി.
1: തലമുറകളായി കേരളത്തിന്റെ കായൽ തീരങ്ങളിൽ മുഴങ്ങുന്ന റാട്ടുകളുടെ താളാത്മകമായ ശബ്ദം തൊഴിൽ മാന്യതയുടെയും ഗ്രാമീണ സമൃദ്ധിയുടെയും സുസ്ഥിര ജീവിതത്തെയും അടയാളപ്പെടുത്തി. കയർ വ്യവസായം വെറുമൊരു സാമ്പത്തിക പ്രവർത്തനമായിരുന്നില്ല. 1000-കണക്കിന് കുടുംബങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ശാക്തീകരിച്ച

0: ഒരു ജീവിത രീതിയായിരുന്നു അത്. എന്നാൽ ഇന്ന് കുറയുന്ന ഓർഡറുകളും തൊഴിലാളി ക്ഷാമവും അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കടുത്ത മത്സരവും സിന്തറ്റിക് ബദലുകളുമായി ഈ സ്വർണനാര് നിലനിൽപ്പിനായി പോരാടുന്ന അവസ്ഥയിലാണ്.
1: അതിന്റെ പ്രതാപകാലത്ത്
0: കോഴിക്കോട് നിന്നുള്ള 90 വയസ്സുള്ള കയർ തൊഴിലാളി അളത്തിൽ വാസു.
1: കേരളത്തിൽ 10 ലക്ഷത്തോളം കയർ തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിച്ചിരുന്നു. ഇപ്പോൾ വളരെ പുറകോട്ട് പോയി. കയർ സഹകരണ സംഘങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കയറിന് ഉൽപാദന ചെലവ് കൂടുതലും കയറിന് കിട്ടുന്ന വില കുറവുമാണ്. അവിടെ തമിഴ്നാട്ടിലാണെന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് കൂലി വളരെ കുറവാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കയറ് മാർക്കറ്റിൽ വില കുറച്ചിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. എന്നാലും അവർക്ക് ലാഭമാണ്. ഇവിടെ ഉൽപാദന ചെലവ് കൂടി കയറിന് വില മാർക്കറ്റിൽ കുറവാണ് കിട്ടുന്നത്. ഇതുകൊണ്ടാണ് കയറിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികളാണെങ്കിലും ഇതിനിപ്പം വരുന്നില്ല. ഫൈബറിന്റെ ചകിരി അതിന്റെ കൊടുക്കുന്ന വിലയും അതിന് വരുന്ന തൊഴിലാളികളുടെ കൂലി മറ്റുള്ള ഇതെല്ലാം ഉൽപാദന ചെലവ് എന്നുള്ള നിലക്ക് വരുന്നത് അതിവിടെ കൂടുതലായിട്ടാണ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് കയറിന്റെ വില കിട്ടുന്നില്ല. നിലവിലുള്ള പഴയ പ്രായം ചെന്ന തൊഴിലാളികൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കേണ്ടത് ഉൽപ്പാദിപ്പിക്കുന്ന കയറിന്റെ തന്നെ പേര് കൊയിലാണ്ടി ചൂടി
0: മുഹമ്മയിൽ നിന്ന് സി പി ഷാജി.
2: ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ ഗൃഹാതുരത്വം തുളുമ്പുന്ന ഒരു കാഴ്ചയായിരുന്നു. ഓരോ വീടുകൾക്കും 3 കുളങ്ങൾ, ഒന്ന് വെള്ളം കുടിക്കാൻ, ഒന്ന് കുളിക്കാൻ, ഒന്ന് തൊണ്ട് ചീയിക്കാൻ. അമ്മമാര് രാവിലെ കാപ്പിയും കുടിച്ചിട്ട് ഈ തൊണ്ട് തല്ലുക, അഴ കെട്ടി അതിലിട്ട് വിരിച്ച് ഉണക്കി ഉച്ച കഴിഞ്ഞ് അമ്മമാരെല്ലാം കൂടെ വട്ടം കൂടിയിരുന്നു. അമ്മമാര് മാത്രമല്ല പെൺകുട്ടികൾ എല്ലാവരും വട്ടം കൂടിയിരുന്നു. നാട്ടുപുരാണം പറഞ്ഞു കയറ് വിരിച്ചിട്ട് വൈകുന്നേരം അടുത്തുള്ള ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ കടകളിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ നിന്നും അരിയും മറ്റുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുടുംബം പോറ്റാനുള്ള ഒരു കാഴ്ച ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. ഈ കയറ് ആണ് പിന്നീട് ഓരോ തടുക്ക്, ഈ പപ്പടത്തടുക്ക് ഉൾപ്പെടെയുള്ള തടുക്ക് നെയ്യുന്ന വീട്ടുകാർ വാങ്ങിക്കുകയും ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ട്, എല്ലാവർക്കും ഉള്ളൊരു തൊഴിലാണ് അത്. പക്ഷെ ഇന്ന് ആ ചെറുകിട കയറും കയറ് വ്യവസായമൊക്കെ അസ്തമിച്ചു മാറി. 80% ത്തിലധികം ആൾക്കാർ മറ്റു കെട്ടിട നിർമ്മാണം സാധാരണ ഗ്രാമങ്ങളിലുള്ള കൂലിവിലക്കായിട്ട് മാറിപ്പോകുകയും അതേപോലെ തന്നെ മുതിർന്ന കയർ തൊഴിലാളികൾക്ക് മറ്റൊരു തൊഴിൽ ചെയ്യുവാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാതായി മാറുന്നതും ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ ദുരിതത്തിലാക്കുന്നു.
3: ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ കൂടി സൊസൈറ്റിയിൽ പോയി പിരിച്ചോണ്ടിരുന്നതാണ്. അതൊരു നല്ല രസവും കൂടിയായിരുന്നു. കാരണം
0: വൈക്കത്ത് നിന്നുള്ള കയർ തൊഴിലാളി രാധാമണി.
3: കൂട്ടായ്മയിലും കൂടി ഞങ്ങളങ്ങനെ പിരിച്ചു പോവുക. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടെ അതിനുള്ള സൗകര്യങ്ങൾ കുറഞ്ഞു. പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഇല്ലാതെ വന്നു. ഓരോരുത്തരോരോരുത്തരും കൊഴിഞ്ഞു പോയിട്ട് ഇപ്പൊ ഏതാണ്ട് 1-2-3 പേരെ മാത്രമേ പോകുന്നുള്ളൂ. കയർ പിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ വയ്യോളം കിടന്ന് ബുദ്ധിമുട്ടിയാലും 100-300 രൂപയാ നമുക്ക് കിട്ടാറ് പതിവ്. 300 പോലും കിട്ടത്തില്ല.
0: ഒരു കാലത്ത് സ്ഥിര വരുമാനത്തിനായി കയർ നൂൽ നൂൽക്കലും കയറ്റുപായ നെയ്ത്തും ആശ്രയിച്ചിരുന്ന 1000-ക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾക്ക് ഇന്ന് സ്ഥിരമായി തൊഴിൽ ലഭിക്കുന്നില്ല. കയർ സ്ഥിരമായ ഉപജീവന മാർഗം ഉറപ്പു നൽകാത്തതിനാൽ നിരവധി തൊഴിലാളികൾ ഈ മേഖല പൂർണ്ണമായും ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് ചേക്കേറുന്നത് സാധാരണമായിരിക്കുന്നു.
4: തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ നടത്തുന്നവരും വലിയ ബുദ്ധിമുട്ടിലാണ്.
0: ചേർത്തലയിൽ നിന്നുള്ള കയർ തൊഴിലാളി ബിന്ദു.
4: സൊസൈറ്റി വഴിയാണ് നമ്മളുടെ സാധനം എടുക്കുന്നെങ്കിൽ പോലും കൃത്യമായ ഒരു പേയ്മെന്റ് കിട്ടുന്നില്ല. കുറവാണ് ഇപ്പൊ വർക്ക് നടക്കുന്നത്. ആ വർക്ക് നടക്കുന്നതിന് ആണെങ്കിലും കൃത്യമായ ഒരു ലാഭവും കിട്ടുന്നില്ല. നമ്മുടെ മുതലാളികൾ തന്നെ തമിഴ്നാട്ടിൽ പോയി പ്രൊഡക്ഷൻ യൂണിറ്റ് ആക്കി അവിടുന്ന് കയറി പോകുന്ന ഒരവസ്ഥയാണിപ്പോ.
0: ഓർഡറുകളിലെ കുത്തനെയുള്ള ഇടിവാണ് ചെറുകിട സഹകരണ പരമ്പരാഗത കയർ യൂണിറ്റുകൾ നടത്തുന്നവരുടെ പരാതി. കോടിക്കണക്കിന് രൂപയുടെ വിറ്റുപോകാത്ത മാറ്റുകൾ, കാർപ്പറ്റുകൾ എന്നിവ കൊണ്ട് വെയർഹൌസുകൾ നിറഞ്ഞിരിക്കുന്നതായും ചില യൂണിറ്റുകൾ പൂട്ടിപ്പോയതായും റിപ്പോർട്ടുകളുണ്ട്.
5: നമ്മുടെ സ്ഥാപനം 1980
0: കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം കയർ സഹകരണ സംഘം മുൻ പ്രസിഡന്റും മുതിർന്ന തൊഴിലാളിയുമായ കെ ചന്ദ്രൻ അയ്യോത്ത്.
5: 100 തൊഴിലാളികളെ വെച്ച് നമ്മുടെ കയർ വിരിക്കുകയും ആ സമയത്ത് കൃത്യമായ ഉൽപാദനവും വിപണനവും കൃത്യമായി നടന്നിരുന്നു. പിന്നെ അതിനുശേഷം മാർക്കറ്റിൽ വലിയൊരു മത്സരം വന്നു. കൂട്ടിയിട്ട് ഏകദേശം 2-3 വർഷം ഇതിലധികമായി. സർക്കാരിന്റെ ഗ്രാന്റോട് കൂടി മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയൂ. നേരത്തെ ഇൻകം സപ്പോർട്ട് സ്കീം എന്നൊരു സ്കീം ഉണ്ടായിരുന്നു. യന്ത്രവൽക്കരണത്തിലേക്ക് വന്നതോടുകൂടി ഇൻകം സപ്പോർട്ട് സ്കീം ഇല്ലാത്തൊരവസ്ഥ വന്നു. കയർ ആള് വാങ്ങാൻ ഇല്ലാതെ പ്ലാസ്റ്റിക് ആ രംഗത്തേക്ക് പോവുകയും പിന്നെ ഉൽപാദനം കുറഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് കൂലി വളരെ കുറവായിരുന്നു. 250-300 രൂപ മാത്രമാണ് തൊഴിൽ തൊഴിലാളികൾക്ക് കൂലി കിട്ടുന്ന ഒരവസ്ഥ. അതേ സ്ഥിരമായി ജോലിയില്ലാത്തതുകൊണ്ട് തന്നെ അവര് തൊഴിലുറപ്പ് പോലുള്ള തൊഴിൽ മേഖലയിലേക്ക് പോയി.
0: കൊയർ മാറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി സെക്രട്ടറി സന്തോഷ്:
6: അനുയോജ്യമായ റണ്ണേജിലുള്ള കയറിന്റെ ലഭ്യത വളരെ കുറവാണ്. കൃത്യമായ ഉൽപ്പന്നം നല്ല ക്വാളിറ്റിയിൽ ലഭ്യമാകാത്തത് മൂലം ഓർഡറുകൾ കുറയുകയും ഇപ്പൊ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കയറിന് ആ ക്വാളിറ്റി നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അന്യ സംസ്ഥാനത്തിൽ നിന്ന് അത്രയും ക്വാളിറ്റിയിൽ കയർ ലഭിക്കാതെ വരുന്നതും കയർ മേഖല നേരിടുന്ന ഒരു പ്രതിസന്ധിയായിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും വലപ്പ എന്ന് പറയും, മണ്ണൊലിപ്പ എന്നിവ തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതുമാണ്. എന്നാൽ കയറിന്റെ ഗുണമേന്മ അനുസരിച്ചിട്ട് ആണ് ഇതിന്റെ ക്വാളിറ്റി വരുന്നത്. അത് ഗുണമേന്മയുള്ള കയർ ലഭ്യമാകാത്തതും ഈ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര വില ലഭിക്കാത്തതും ഒരു പ്രതിസന്ധിയായിട്ട് കാണുന്നു. ഉൽപാദകർ അവരുടെ ജോലിക്കാരെ നിലനിർത്താൻ വേണ്ടി മാത്രം ജോലി ചെയ്യിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഉണ്ടാകുന്നത്. പക്ഷെ ഇതിന്റെ ഉൽപാദനം നടത്തുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ച് ലാഭം ഒന്നും കിട്ടാത്ത അവസ്ഥ. അതായത് കയർ വില അമിതമാണ്, എന്നാൽ ഉൽപ്പന്നത്തിന് ആ വില ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് വളരെ മുതൽ മുടക്കി കയറെടുക്കേണ്ടി വരുന്ന അവസ്ഥ. അന്യ സംസ്ഥാനത്തു നിന്ന് അവരാണിപ്പോൾ കയറിന്റെ വില നിശ്ചയിക്കുന്ന ഒരവസ്ഥ.
0: ചെറുകിട കയർ ഫാക്ടറി ഉടമ എം ജി സിദ്ധാർത്ഥൻ:
7: ഗുണമേന്മയുള്ള കയർ കിട്ടാൻ പ്രയാസകരമാണ്. പിന്നെ കയർ കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് പൈസ സൊസൈറ്റികൾക്ക് കിട്ടാത്തതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. കൊടുക്കുന്ന ഉൽപ്പന്നത്തിന് രൊക്കം വില കിട്ടാനുള്ള സംവിധാനം ഇളക്കണം. ഞങ്ങൾ ലോൺ എടുത്താണ് വ്യവസായം നടത്തുന്നത്. സമയത്ത് കാശ് കിട്ടാത്തതുകൊണ്ട് പലിശ കൂടുതൽ കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. 60 കിലോ ഉള്ള ഒരു ഉൽപ്പന്നം ചെയ്തു വരുമ്പോൾ 70 കിലോ ആകും. അപ്പൊ നമുക്ക് അതിന്റെ അകത്തു നിന്ന് പ്രോഫിറ്റ് കിട്ടിയല്ല, കാരണം നഷ്ടത്തിലാവും വ്യവസായം ഓടുന്നത്.
0: അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ഡിമാൻഡ് രീതികളാണ് കയർ എക്സ്പോർട്ടേഴ്സ് നേരിടുന്ന പ്രധാന പ്രശ്നം. ഷിപ്പിംഗ് തടസ്സങ്ങളും അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെ ബാധിക്കുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ലോജിസ്റ്റിക്സ് ചെലവുകളിലെ ചാഞ്ചാട്ടവും കയറ്റുമതി ചെലവുകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്.
8: നമുക്ക് വിദേശത്ത് മുൻകാലങ്ങളില് നമുക്ക് ഹാൻഡ്ലൂമുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബീച്ച് ക്രീല് വൈക്കം ക്രീല് മാറ്റുകൾക്ക് അത്യാവശ്യം ഓർഡർ ഉണ്ടായിരുന്ന
0: കയർ എക്സ്പോർട്ടർ ജിഹാസ്:
8: ഇന്നത്തെ ഈ ആവശ്യത്തിനുള്ള ക്വാളിറ്റിയിലുള്ള കയർ ലഭ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യന്ത്രവൽകൃത ഉൽപ്പന്നങ്ങളായ PVC ടഫ്റ്റഡ് മാറ്റ് അത്തരം ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മുടെ ഓർഡർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തില് PVC ഉൽപ്പന്നങ്ങളുടെ ഓർഡർ വരുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ വരികയാണ്. പഴയ കാലങ്ങളിലുള്ള ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ആവശ്യത്തിന് കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നില്ല. കയറ്റുമതി നടക്കുന്നത് കൂടുതലും ഇപ്പൊ ചകിരിച്ചോറ് അഗ്രി പ്രൊഡക്ഷനാണ് കൂടുതലായിട്ട് ഡിമാൻഡ്. വിദേശത്ത് ഈ തൊണ്ട് കൂടുതലും അതിനുപയോഗിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ചകിരി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല.
0: സുസ്ഥിരവും ജൈവ വിഘടനം സാധ്യമാക്കുന്നതുമായ ഉൽപ്പന്നങ്ങളിലേക്കുള്ള ആഗോള മാറ്റം കയറിനെ ഒരു പ്രീമിയം പരിസ്ഥിതി സൗഹൃദ വസ്തുവായി പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസരം കേരളത്തിന് നൽകുന്നുണ്ട്. നവീകരിച്ച് ബ്രാൻഡിംഗ് ചെയ്ത് മുന്നേറുവാനുള്ള നയ പിന്തുണയുണ്ടായാൽ ആഗോള കയർ വിപണിയിലെ നേതൃത്വം വീണ്ടെടുക്കാൻ കേരളത്തിന് അതിന്റെ സമ്പന്നമായ പൈതൃകവും വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തിയും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞേക്കും.
9: കേരളത്തിന്റെ കയർ കോർപ്പറേഷന്റെ പ്രാഥമിക ചുമതല എന്ന് പറഞ്ഞാല്
0: സംസ്ഥാന കൊയർ കോർപ്പറേഷൻ ജനറൽ മാനേജർ എൻ സുനുരാജ്:
9: പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നും വാങ്ങി നമ്മൾ മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ള ഒരു ചുമതലയാണ് നമുക്കുള്ളത്. അത് ഏകദേശം 74 കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ കയർ കോർപ്പറേഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഈ സൊസൈറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കയർ കോർപ്പറേഷൻ സംഭരിച്ച് എക്സ്പോർട്ടേഴ്സിന് കൊടുത്ത് 10% ഡിസ്കൗണ്ട് ഗവൺമെന്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. വിദേശ വിപണി കണ്ടെത്തുന്നതിനുള്ള ഒരു വിപുലമായ ലക്ഷ്യമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കയർ കോർപ്പറേഷൻ നേരിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏകദേശം ലാസ്റ്റ് ഇയർ 15 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്ക, ബ്രസീല്, യൂറോപ്യൻ കൺട്രീസ് എന്നീ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ എക്സ്പോർട്ടേഴ്സ് വഴിയും നമ്മൾ ഈ രാജ്യങ്ങളിലെല്ലാം സപ്ലൈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇതിൽ ഇപ്പൊ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വാറ്, US ടാരിഫ് എന്നീ കാര്യങ്ങൾ വളരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് ഈ വിപണിയെ. അതുപോലെ റോ മെറ്റീരിയൽസിന്റെ വില വർധന, ഇതും ക്രമാതീതമായി വർദ്ധിച്ചത് നെഗറ്റീവ് ഇമ്പാക്ട് നമ്മുടെ ഈ ബിസിനസ്സിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. കയർ കോർപ്പറേഷൻ സംഭരിച്ച ഉൽപ്പന്നങ്ങൾ കുറെ കുടിശ്ശിക നമ്മൾ സൊസൈറ്റികൾക്ക് കൊടുക്കാനുണ്ട്. എങ്കിൽ തന്നെയും പരമാവധി ആഴ്ചയിലും നല്ലൊരു എമൗണ്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കയർ പൂവസ്ത്രം എന്നൊരു ഉൽപ്പന്നമുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി മുഖാന്തരം നമ്മൾ കേരളത്തിലെ 7 ജില്ലകളിലെ പഞ്ചായത്തുകളിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. തോടുകള്, പാടങ്ങള് എന്നിവയുടെ പാർശ്വ വ്യക്തികൾ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ കയർ പൂവസ്ത്രം. ആ രീതിയിൽ നമ്മൾ സപ്ലൈ ചെയ്ത ഏകദേശം 48 കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ വിഹിതമാണ് കൂടുതൽ കിട്ടാൻ കിടക്കുന്നത്. അതിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ 10%, 90% ബാക്കി സെൻട്രൽ ഗവൺമെന്റ് ആണ് നൽകി വരുന്നത്. പക്ഷേ ഈ ഒരു കുടിശ്ശിക നിൽക്കുന്നതുകൊണ്ട് കയർ മേഖലയിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച സൊസൈറ്റികൾക്കോ തൊഴിലാളികൾക്കോ നമുക്ക് പൂർണ്ണമായും ഉൽപ്പന്ന വില കൊടുത്തു തീർക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ പദ്ധതി വിഹിതം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ടും കുടിശ്ശിക തുക കൊടുത്തു തീർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കയർ നല്ല കയറിയാണുകൾ നമുക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ആവശ്യകതയുണ്ട്. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ അതിന്റെ ഒരു പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നില്ല, ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതും നമുക്ക് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ്.
0: കേരളത്തിലെ കയർ വ്യവസായത്തിന്റെ കഥ ആത്യന്തികമായി ജനങ്ങളുടെ കഥയാണ്. ചകിരിയിൽ നിന്ന് കയർ നൂൽക്കുന്ന പാരമ്പര്യം നെയ്യുന്ന തൊഴിലാളികൾ, പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഫാക്ടറികളെ സജീവമായി നിലനിർത്തുന്ന സംരംഭകർ, കേരളത്തിന്റെ കരകൌശല വൈദഗ്ധ്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കയറ്റുമതിക്കാർ, കയർ മേഖലയെ സംരക്ഷിക്കുക എന്നത് ഒരു വ്യവസായത്തെ സംരക്ഷിക്കുക മാത്രമല്ല, ഒരു സാംസ്കാരിക

0: നാഗരിക പൈതൃകം സംരക്ഷിക്കുകയും ഉപജീവന മാർഗം സംരക്ഷിക്കുകയുമാണ്.
1: നമസ്തേ, അനന്തപുരിയിൽ പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ ഇതേ സമയം.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
4: അദ്ദേഹം ഈ ഹ്യൂമർ പ്രൊഡക്ഷൻ ഫാക്ടറി ആണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് ഹ്യൂമർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു എൻജിൻ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടെന്ന് രസകരമായി ഞങ്ങൾ ക്ലാസ് റൂമിൽ പറയാറുണ്ട്.

പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടർന്ന് കേൾക്കാം പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്കിയയിൽ എത്തി. 52nd G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൗജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്കിയയിൽ എത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇന്നലെ രാത്രി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്ജല വരവേൽപ്പാണ് ലഭിച്ചത്. ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രിയെ സ്ലോവാക്യൻ വിദേശകാര്യമന്ത്രി യുറൈ ബ്ലാനർ സ്വീകരിച്ചു. പ്രധാനമന്ത്രിക്കുള്ള ഔദ്യോഗിക സ്വീകരണം ഇന്ന് രാവിലെ നടക്കും. നിരവധി ഇന്ത്യക്കാരാണ് പ്രധാനമന്ത്രി കാണാനായി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്ലോവാക് ഗായക സംഘമായ ലുക്നിയ ഓൺ സാമ്പിൾ അവതരിപ്പിച്ച വന്ദേ മാതരവും ഏറെ ശ്രദ്ധേയമായി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് നീസ് സന്ദർശനം അവസാനിച്ചു. സന്ദർശനവേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. 52nd G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ

0: എവിയൻ ആഗോള നയതന്ത്രത്തിൻ്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൗൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് രാവിലെ തുടക്കമാകും. സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭ്യമാവുക. തിരിച്ചറിയുന്നതിന് ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. നിലവിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ ഇതുപോലെ 15 കിലോ വരെ ലഗേജ് സൗജന്യമായി കൊണ്ടുപോകാം. സ്ത്രീകൾക്കൊപ്പം 4 മുതൽ 11 വരെ പ്രായക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കണം. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിന് ടിക്കറ്റ് വാങ്ങിയ ശേഷം സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് സൗജന്യം ലഭ്യമാവുക. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായ KSRTC സർവീസുകളിലെ സ്ത്രീകളുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ കോഴിക്കോട്, താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം, തിരുവമ്പാടി എന്നീ ഡിപ്പോകളിലെ ബസ്സുകളിലാണ് സൗജന്യ യാത്ര. സ്ത്രീകൾക്ക് മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം UDF ഗവൺമെന്റ് ലംഘിച്ചെന്നാരോപിച്ച് BJP ഇന്ന് സംസ്ഥാനത്ത് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും KSRTC ഓഫീസുകളിലേക്കും ഡിപ്പോകളിലേക്കുമാണ് പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി K. മുരളീധരൻ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ലഭിച്ച 8 പേരുടെ പരിശോധനാ ഫലം ഉൾപ്പെടെ 11 പേരുടെയും ഫലങ്ങൾ നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി K. മുരളീധരനുമായി PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും MLA മന്ത്രിയെ അറിയിച്ചു. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട്ടിലെ കോളിയാടി AUP സ്കൂളിൻ്റെ അവധി ഈ മാസം 21 വരെ നീട്ടി. നെന്മേനി പഞ്ചായത്തിലെ AUPS ചീരാൽ, സെൻറ് ആൻ്റണീസ് AUPS പഴൂർ, സെൻറ് തോമസ് ALPS പുത്തൻകുന്ന്, തേജസ് നഴ്സറി സ്കൂൾ, HSS ചീരാൽ, GHS ആനപ്പാറ, സുൽത്താൻ ബത്തേരി നഗരസഭാ പരിധിയിലെ സെൻറ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി ആൻഡ് HS സ്കൂൾ, കുപ്പാടി ഹൈസ്കൂൾ, WMO ഇംഗ്ലീഷ് സ്കൂൾ, GHS ചേനാട്, നൂൽപ്പുഴ പഞ്ചായത്തിലെ മാതമംഗലം മർക്കസ് പബ്ലിക് സ്കൂൾ, അമ്പലവയൽ പഞ്ചായത്തിലെ വ്യാസവിദ്യാ മദർ, സെവൻത് ഡേ സ്കൂളുകൾക്ക് ഈ മാസം 17 വരെയുമാണ് രോഗവ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് യാത്രീ സുവിധാ ദിവസ് ആചരിക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ് അറിയിച്ചു. യാത്രക്കാർക്ക് ലോകോത്തര സേവനവും തടസ്സമില്ലാത്ത യാത്രാ അന്തരീക്ഷവും ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കാറ്റാടി ഊർജ്ജം അഭിലാഷത്തിൽ നിന്ന് ത്വരിതപ്പെടുത്തലിലേക്ക് എന്ന വിഷയത്തിൽ ഇന്ന് ഗോവയിൽ ആഗോള കാറ്റാടി ദിന സമ്മേളനം സംഘടിപ്പിക്കും. നമ്മുടെ കാറ്റ് നമ്മുടെ സമൂഹം എന്നതാണ് ഈ വർഷത്തെ കാറ്റാടി ദിന പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ് കാ സാത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിത്തറയിലാണ് ശക്തവും ആധുനികവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്. 12 വർഷത്തിനിടയിൽ ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനയാത്രയാണ് ആരംഭിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ നയിക്കുന്ന വികസനം അതിന്റെ നാഴികക്കല്ലായി. ഈ മേഖലയിൽ ചെലവ് 6 മടങ്ങായി വർദ്ധിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് ഉദാഹരിക്കുന്നത്. 2014-15 2 ലക്ഷം കോടിയിൽ നിന്ന് ഇത് നടപ്പ് സാമ്പത്തിക വർഷം 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ നഗര ഗതാഗതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി. ഇന്ത്യയുടെ മെട്രോ റെയിൽ ശൃംഖല 5 മടങ്ങാണ് വികസിച്ചത്. 248 കിലോമീറ്ററിൽ നിന്ന് അത് 1500 കിലോമീറ്ററായി. നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കാനും കാര്യക്ഷമമായ യാത്രാ സൗഹൃദത്തിനും ഇത് വഴിവെച്ചു. ഇന്ന് ലോകത്തിലെ 2-ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യ

0: യുടേതാണ്. 2014 91,000 കിലോമീറ്റർ ആയിരുന്ന ദേശീയപാതാ ശൃംഖല ഇപ്പോൾ 146,000 കിലോമീറ്ററായി വികസിച്ചു. റെയിൽവേയുടെ ബജറ്റ് വിഹിതം 9 മടങ്ങായി വർദ്ധിച്ചു. 12 വർഷം മുൻപ് ഇത് 32,000 കോടിയായിരുന്നു. ഇപ്പോഴത് 2.78 ലക്ഷം കോടി രൂപയായി. രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് ശക്തി നൽകാൻ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സാധിച്ചു.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പിന്റെ 4 ദിവസമായ ഇന്നലെ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് എഫിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ജപ്പാൻ മത്സരം 2-2 സമനിലയിൽ പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 4 തവണ ലോകകപ്പ് നേടിയ ജർമ്മനിയുടെ വേഗത്തിനും കരുത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കൊച്ചുരാജ്യം കുറസോവയ്ക്കായില്ല. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കരീബിയൻ ടീമിന്റെ വരയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. ആദ്യ പകുതിയിൽ 1-1 ബലാബലത്തിൽ എതിരാളികളെ പിടിച്ചു നിർത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ കുറസോവയ്ക്ക് സമനില കൈവിട്ടെന്ന് മാത്രമല്ല എത്ര ഗോളുകൾ വേണമെങ്കിലും അടിക്കാമെന്ന തരത്തിലുള്ള ആധിപത്യം ജർമ്മനി നേടിയെടുക്കുകയും ചെയ്തു. 20-ാം മിനിറ്റിൽ ലിവാനോ കൊമൻസി നേടിയ ഗോളിന്റെ പേരിൽ ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കുറസോവയ്ക്ക് അഭിമാനിക്കാം. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചു നിർത്തി. ഗോൾരഹിതമായ 1-ാം പകുതിക്ക് ശേഷം വിജയദാഹവുമായി ആഞ്ഞടിച്ച ഡച്ചുകാർ 2 തവണ മുന്നിലെത്തിയെങ്കിലും ജപ്പാന്റെ പോരാട്ട വീര്യം വിജയം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇഞ്ചോടിഞ്ച് ബല പരീക്ഷണത്തിന് അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ മത്സരഫലം നെതർലാൻഡ്സ് 2-2.
1: ബർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് ടോപ്പ് സ്കോറർ. ദീപ്തി ശർമ്മയാണ് കളിയിലെ താരം. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറ കളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ ഓച്ചിറ കളിയെക്കുറിച്ച് കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
3: മിഥുനം 1-2 തീയതികളിലാണ് ആയോധന കലയിൽ ഓണാട്ടുകരയുടെ പാരമ്പര്യം പ്രകടമാകുന്ന ഓച്ചിറക്കളി. പോയ കാലത്തെ പോരാട്ടവും പടയോട്ടവും ഓർമ്മിപ്പിച്ച് 2 ദിവസം പടനിലത്ത് അങ്കം വെട്ട് നടക്കും. മിഥുനമഴയുടെ അന്തരീക്ഷത്തിൽ ചെളി നിറഞ്ഞ 8 കണ്ടത്തിലും തകടിക്കണ്ടത്തിലും ഇറങ്ങി അങ്കം വെട്ടുന്ന യോദ്ധാക്കളുടെ പോരാട്ടവീര്യം കാണികളിൽ ആവേശം നിറയ്ക്കും. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടാകും. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ 1 മാസം വ്രതാനുഷ്ഠാനത്തോടെ അടവും ചുവടും ഗുരുക്കന്മാരിൽ നിന്നും പരിശീലിച്ചാണ് യോദ്ധാക്കൾ പവിത്രമായ പരബ്രഹ്മ സന്നിധിയിൽ ഓച്ചിറ കളിക്ക് എത്തുക.
1: അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൗജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. സൂസു സുധീവാത്മീകം എന്ന ചിത്രത്തിൽ ശ്വേത പാടിയ ഗാനത്തിലേക്ക് സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജുബാലന്റെ സംഗീതം.

0: നമസ്തേ അനന്തപുരിയിലെ ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക സാഹിത്യ പുരസ്കാരമായ മാധവമുദ്ര പുരസ്കാരം 2026 കരസ്ഥമാക്കിയത് ആരാണ്? ചോദ്യമൊരിക്കൽ കൂടി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക സാഹിത്യ പുരസ്കാരമായ മാധവമുദ്ര പുരസ്കാരം 2026 കരസ്ഥമാക്കിയത് ആരാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം കേൾക്കാം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.
1: മഷ്റൂം ഫാർമേഴ്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരിയുടെ നേതൃത്വത്തിൽ ഈ മാസം 17-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺകൃഷി പരിശീലനം നടത്തുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റു സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതാണ്. കർഷകരിൽ നിന്നും കൂൺ വിലയ്ക്കെടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9847328975. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരന്റി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. PMFME, SMAM, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി

അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0471244457. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിന്റെ തിരുവനന്തപുരം നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഫീൽഡ് തലത്തിൽ ക്ഷീരകർഷകരെയും ക്ഷീരസംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഒരൊഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത ഹയർ സെക്കൻഡറി ഓർ ഡിപ്ലോമ, കമ്പ്യൂട്ടർ പരിജ്ഞാനം. പ്രായം 2026 June 1 18-40 ഇടയിൽ. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം ഈ മാസം 20 വൈകിട്ട് 5 മുൻപായി നേരിട്ടോ തപാൽ മുഖേനയോ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ, ക്ഷീരവികസന വകുപ്പ്, പട്ടം, തിരുവനന്തപുരം 04 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന കൂൺകൃഷി എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ ഈണമിട്ട് ചട്ടമ്പിനാട് എന്ന ചിത്രത്തിൽ മഞ്ജരി പാടിയ ഗാനമാണ് കേട്ടത്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: സരസ്വതി എന്റർപ്രൈസസ്, ഹലോ പ്രിയ ഗീതം.

0: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് മറക്കാതെ കേൾക്കുക ഹലോ പ്രിയ ഗീതം. ചരിത്രത്തിൽ ഇന്ന്
1: ഇന്ത്യയിലെ ഏറ്റവും പഴയ പ്രാദേശിക സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒന്നായ കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1908 ജൂൺ 15 ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ രണ്ടാമത്തെ ഓഹരി വിപണിയാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കിഴക്കൻ ഇന്ത്യയിലെ ചണം, ചായ, കൽക്കരി വ്യവസായങ്ങളുടെ വളർച്ചയിൽ ഈ എക്സ്ചേഞ്ച് വലിയ പങ്കുവഹിച്ചു. 1215 ജൂൺ 15 ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ രേഖയായി കണക്കാക്കപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ മാഗ്നാകാർട്ട കരാറിൽ ഒപ്പുവെച്ചത്. ഭരണാധികാരിയായ രാജാവ് നിയമത്തിന് മുകളിലല്ലെന്നും രാജാവിന്റെ അധികാരം സമ്പൂർണമല്ലെന്നും പ്രഖ്യാപിച്ച ആദ്യത്തെ രേഖയാണിത്. 1667 ജൂൺ 15 ഫ്രഞ്ച് ഭിഷഗുരനായ ജീൻ ബാപ്റ്റിസ്റ്റ് ഡെനീസ് മനുഷ്യരിലേക്ക് ആദ്യമായി മൃഗത്തിന്റെ രക്തം മാറ്റിവെക്കുന്ന പ്രക്രിയ വിജയകരമായി നടത്തിയത്. കടുത്ത പനിയെ തുടർന്ന് അമിതമായി രക്തം നഷ്ടപ്പെടുകയും മൃതപ്രായനാകുകയും ചെയ്ത 15 വയസ്സുകാരനായ ഒരു ആൺകുട്ടിയായിരുന്നു രോഗി. ഒരു കുഞ്ഞാടിന്റെ രക്തമാണ് ഡെനീസ് ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് മാറ്റിവെച്ചത്. പിന്നീട് ഒരു കശാപ്പുകാരനിലും ഡെനീസ് ഇതേ പരീക്ഷണം വിജയകരമായി ആവർത്തിച്ചു. എന്നാൽ 3ാമതും 4ാമതും നടത്തിയ പരീക്ഷണങ്ങളിൽ രോഗികൾ കടുത്ത അലർജി മൂലം മരണപ്പെട്ടു. ഇതേ തുടർന്ന് ഡെനീസിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും 1670 ഫ്രാൻസിലും ബ്രിട്ടനിലും മനുഷ്യരിൽ മൃഗരക്തം കയറ്റുന്ന പരീക്ഷണങ്ങൾ നിയമം മൂലം നിരോധിക്കുകയും ചെയ്തു. അമേരിക്കയുടെ 11ാമത് പ്രസിഡന്റായിരുന്ന ജെയിംസ് കെ പോക്ക് 1849 ജൂൺ 15 അന്തരിച്ചത്. പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ കൃത്യം 103ാം ദിവസം തന്റെ 53ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചരിത്രത്തിൽ വിരമിച്ച ശേഷം

0: ഏറ്റവും കുറച്ചു കാലം മാത്രം ജീവിച്ചിരുന്ന വ്യക്തിയും ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ അതിർത്തി വിപുലീകരണം നടന്നത്. അമേരിക്കൻ ശാസ്ത്രജ്ഞനും ഭരണാധികാരിയുമായിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മിന്നൽ എന്നത് ഒരു വൈദ്യുത പ്രതിഭാസമാണെന്ന് തെളിയിച്ച പ്രശസ്തമായ പട്ടം പറത്തൽ പരീക്ഷണം നടത്തിയത് 1752 ജൂൺ 15-നായിരുന്നു. ശക്തമായ ഇടിമിന്നലുള്ള ഒരു ദിവസം ഒരു പട്ടുനൂലിൽ ഇരുമ്പ് താക്കോൽ ഘടിപ്പിച്ച പട്ടം ആകാശത്തേക്ക് പറത്തിയാണ് ഇദ്ദേഹം ഈ സാഹസിക പരീക്ഷണം നടത്തിയത്. മേഘങ്ങളിലെ വൈദ്യുത ചാർജ് താക്കോലിലേക്ക് പ്രവഹിച്ചതോടെ വൈദ്യുതിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞു. ഈ കണ്ടെത്തലാണ് കെട്ടിടങ്ങളെ ഇടിമിന്നലിൽ നിന്ന് സംരക്ഷിക്കുന്ന ലൈറ്റ്നിംഗ് കണ്ടക്ടർ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തവും അപകടം നിറഞ്ഞതുമായ പരീക്ഷണങ്ങളിലൊന്നായി ഇത് ഇന്നും കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തെയും ഭരണ സംവിധാനത്തെയും കൂടുതൽ സുതാര്യമാക്കിയ വിവരാവകാശ നിയമം 2005 രാഷ്ട്രപതി ഒപ്പുവെച്ച് പാസാക്കിയത് ജൂൺ 15-നായിരുന്നു. ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും വിവരങ്ങൾ നേടിയെടുക്കാനും സാധാരണക്കാരന് അധികാരം നൽകുന്നതാണ് ഈ നിയമം. അഴിമതി തടയുന്നതിനും സർക്കാർ ഓഫീസുകളിലെ ഫയൽ നീക്കങ്ങൾ വേഗത്തിലാക്കുന്നതിനും ഈ നിയമം വലിയൊരു ആയുധമായി മാറി. ലോകത്തിലെ ഏറ്റവും വലിയ ഉരുക്ക് നിർമ്മാണ കമ്പനിയായ ആർസെലർ മിത്തൽ തലവനും ഇന്ത്യൻ വ്യവസായ പ്രമുഖനുമായ ലക്ഷ്മി നിവാസ് മിത്തൽ 1950 ജൂൺ 15-നാണ് രാജസ്ഥാനിൽ ജനിച്ചത്. ഭൗതികശാസ്ത്രത്തെ ആധുനിക യുഗത്തിലേക്ക് നയിച്ച പ്രശസ്ത സ്കോട്ടിഷ് ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ 1831 ജൂൺ 15-നാണ് ജനിച്ചത്. വൈദ്യുതി, കാന്തികത, പ്രകാശം എന്നിവ ഒരേ പ്രതിഭാസത്തിന്റെ വിവിധ വശങ്ങളാണെന്ന് തെളിയിച്ച വൈദ്യുത കാന്തിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. മലയാള സിനിമയിലെ ആദ്യകാല സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ നടൻ സത്യൻ അന്തരിച്ചത് 1971 ജൂൺ 15-നായിരുന്നു. സ്വാഭാവിക അഭിനയ ശൈലിയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് അദ്ദേഹം വിപ്ലവം സൃഷ്ടിച്ചു. സംസ്ഥാന സർക്കാർ മികച്ച നടനുള്ള അവാർഡ് ആദ്യമായി നൽകിയത് സത്യനായിരുന്നു. 1971 ജൂൺ 15 പുലർച്ചെ 4:30 59-ാം വയസ്സിലാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്.
1: സമയം 7:15.
2: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് ഹെപ്പറ്റൈറ്റിസ് ബി, ഇതേക്കുറിച്ച് ഡോക്ടർ LS ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു.
5: കരളിനെ ബാധിക്കുന്ന പലതരം വൈറസ് അണുബാധകളിൽ ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി അണുക്കൾ ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഏകദേശം 2 മുതൽ 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് രോഗി രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു കാണുന്നത്. ഇതിനെ ഇൻക്യുബേഷൻ പീരീഡ് എന്നും പറയാം. ഹെപ്പറ്റൈറ്റിസ് ബി ശരീരത്തിൽ പ്രവേശിച്ച ആളുകളിൽ 3-ൽ 2 പേരും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. പനി, മഞ്ഞപ്പിത്തം, ശരീരവേദന, വയറുവേദന, ഛർദിൽ, വിശപ്പില്ലായ്മ തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. രോഗിയുടെ ശരീരത്തിൽ വൈറസ് വളരെ കാലം ഉണ്ടായിരിക്കുകയും ചെറിയ തോതിൽ കരളിന് വീക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി. പലപ്പോഴും രോഗാണു തങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെന്നുള്ള കാര്യം രോഗി അറിയാറില്ല. പലപ്പോഴും മറ്റു കാര്യങ്ങൾക്കായി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അവർ അറിയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് അണുബാധ ഉള്ള എല്ലാ രോഗികൾക്കും ആന്റിവൈറസ് മരുന്നുകൾ ആവശ്യമായി വരുന്നില്ല. ഡോക്ടർ രോഗിയെ പരിശോധിച്ച ശേഷം രോഗത്തിന്റെ സ്റ്റേജ്, വൈറസിന്റെ കൗണ്ട്, കരളിന്റെ പ്രവർത്തനം, മറ്റു ചില സാഹചര്യങ്ങൾ തുടങ്ങിയവ കണക്കിലെടുത്ത് രോഗിക്ക് ആന്റിവൈറസ് മരുന്നുകൾ വേണമോ എന്ന് നിശ്ചയിക്കുന്നു. ആന്റിവൈറസ് മരുന്നുകൾ കഴിക്കുവാൻ നിർദ്ദേശിക്കപ്പെടുന്ന രോഗികൾ അവ മുടങ്ങാതെ കഴിക്കേണ്ടതുമാകുന്നു. ആന്റിവൈറസ് മരുന്നുകൾ തൽക്കാലം കഴിക്കേണ്ടാത്ത രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് സമയാസമയത്ത് ബ്ലഡ് ടെസ്റ്റുകൾ, വൈറസ് കൗണ്ടുകൾ, അൾട്രാസോണോഗ്രഫി തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്ത് ഭാവിയിൽ ആവശ്യമായി വന്നാൽ മരുന്ന് തുടങ്ങേണ്ടതും ആകുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഉള്ള ഒരാളുടെ ശരീരത്തിൽ ഉപയോഗിച്ച സൂചി കൊണ്ടുള്ള മുറിവ്, ഇത്തരം രോഗികളുമായുള്ള സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, രോഗികളുടെ രക്തം, മറ്റ് സ്രവങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരിക തുടങ്ങിയ അവസരങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ ഒഴിവാക്കുകയും ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കേണ്ടതുമാകുന്നു. കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി രോഗികളുടെ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും നീഡിൽ കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാകുന്നു. രോഗികളുമായി അടുത്തിടപെടേണ്ടി വരുന്ന ആളുകൾ, ഉദാഹരണത്തിന് ഡോക്ടേഴ്സ്, നഴ്സുമാർ, മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ, കൂട്ടിരിപ്പുകാർ, നിർബന്ധമായും ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധ വാക്സിൻ എടുക്കേണ്ടതാകുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി രോഗപ്രതിരോധത്തിനായി ഇന്ന് വാക്സിനേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭ്യമാണ്. ഇതിന് 3 ഡോസ് ഇഞ്ചക്ഷൻ ആണ് എടുക്കേണ്ടതായിട്ടുള്ളത്. ആദ്യത്തെ വാക്സിൻ എടുത്ത 1 മാസം തികയുമ്പോൾ ആണ് 2 ഡോസ് വാക്സിൻ എടുക്കേണ്ടത്. തുടർന്ന് 6 മാസം 3 ഡോസ് വാക്സിനും എടുക്കേണ്ടതാണ്. വാക്സിൻ എടുത്തിട്ടുള്ള ഒരാൾക്ക് അവിചാരിതമായി ഹെപ്പറ്റൈറ്റിസ് ബി രോഗബാധയുള്ള ഒരാൾക്ക് ഉപയോഗിച്ച ഇഞ്ചക്ഷൻ നീഡിൽ നിന്ന് മുറിവേൽക്കുകയോ മറ്റോ ചെയ്താൽ ഉടൻ തന്നെ അവർ തങ്ങൾക്ക് വേണ്ടത്ര സുരക്ഷ വാക്സിൻ മൂലം ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള ആന്റി HBS എന്ന ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഗർഭിണികൾക്ക് HBSAG എന്ന ടെസ്റ്റ് ചെയ്ത് ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഹെപ്പറ്റൈറ്റിസ് ബി അണുക്കളുടെ കൗണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്ത് അതൊരു നിശ്ചിത അളവിൽ കൂടുതലാണെന്ന് കണ്ടാൽ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് രോഗാണു പകരുന്നതിന്റെ റിസ്ക് കുറയ്ക്കുവാൻ വേണ്ടി ആവശ്യമായ മരുന്നുകൾ സ്വീകരിക്കേണ്ടതാകുന്നു. ചുരുക്കത്തിൽ, ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയുണ്ടെന്നറിയുന്ന രോഗികൾ അതിനെ നിസാരമായി കാണാതെ വിദഗ്ധ ഡോക്ടറിന്റെ ചികിത്സ തേടേണ്ടതാണ്.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് ഹെപ്പറ്റൈറ്റിസ് ബി, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ LS ഉണ്ണികൃഷ്ണൻ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
6: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
8: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
7: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: എന്റെ ഭാര്യക്കിന് ഇത് മതി,
10: ഫുള്ള് MRT-ന്റെ വാങ്ങും.
9: അതേട്ടാ,
10: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
9: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ.
10: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
8: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
11: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
8: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
1: വന്ദനം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കൂ. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഗ്രാമകേരളം
1: ചില നെല്ലുവിശേഷങ്ങൾ.
2: അന്നത്തെക്കുറിച്ചാണ്. അന്നം എന്നാൽ ചോറ്. നെല്ല് പുഴുങ്ങി കുത്തിയെടുത്ത് അരിയാക്കി അടുക്കളയിലേക്ക്. രാവിലെ കഞ്ഞി അല്ലെങ്കിൽ പഴങ്കഞ്ഞി, ഉച്ചയ്ക്ക് ചോറ്, അത്താഴത്തിനും ചോറ്. ചോറും കഞ്ഞിയും മാത്രമല്ല, വിവിധ തരം പലഹാരങ്ങളും ഉണ്ടാക്കി കഴിച്ചിരുന്നു. നെല്ല് വറുത്ത് മലരുണ്ടാക്കും. നെല്ല് പുഴുങ്ങിക്കുത്തി അരിയാക്കി വറുത്തു പൊടിച്ച് അവലോസുണ്ട, അവലോസ് പൊടി, അരിയട, അങ്ങനെ നിരവധി വിഭവങ്ങൾ. മലയാളിയുടെ മുന്നിൽ അരിയെക്കുറിച്ച് ദീർഘമായി പറയേണ്ടതുണ്ടോ? ആവശ്യമാണ്. പൂർണ്ണമായിട്ടല്ലെങ്കിലും നഷ്ടപ്പെട്ട ഒരു നാട്ടു നന്മയെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാണ് അരിയെക്കുറിച്ച് വാചാലമായത്. അത് നെല്ലിനെക്കുറിച്ചാണ്, നെൽകൃഷിയെക്കുറിച്ചാണ്. ആദ്യം പറയേണ്ടത് ഞാറ്റുവേല. മലയാളത്തിന്റെ സ്വന്തം കാർഷിക കലണ്ടർ മീനം 31 തുടങ്ങി അടുത്ത മീനം 31 അവസാനിക്കുന്ന കേരളത്തിന്റെ സ്വന്തം ഞാറ്റുവേല. 27 നക്ഷത്രങ്ങളുടെ പേരിലാണ് ഞാറ്റുവേല അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മീനം 31 മുതൽ മേടം 14 വരെ, അതായത് ഏപ്രിൽ 14 മുതൽ ഏപ്രിൽ 28 വരെ അശ്വതി ഞാറ്റുവേല. അടുത്ത വർഷം മീനം 18 മുതൽ മീനം 31 വരെ, അതായത് മാർച്ച് 31 മുതൽ ഏപ്രിൽ 14 വരെ രേവതി ഞാറ്റുവേല. അശ്വതി ഞാറ്റുവേല കാലത്താണ് കൃഷിപ്പണികൾ ആരംഭിക്കുന്നത്, പ്രധാനമായും നെൽകൃഷി. പത്താം ഉദയത്തിന് വിത്തിട്ടാൽ പിഴക്കില്ല എന്നാണ് കർഷകരുടെ വിശ്വാസം. മേടം 10 പത്താം ഉദയം എന്ന് പറയുന്നത്. പത്താം ഉദയത്തിന് 10 വെയിൽ എന്ന് വിശേഷണം. പറഞ്ഞു വന്നത് നെൽകൃഷിയെ കുറിച്ചാണ്. പത്താം ഉദയത്തിന് വിത്തിടും. വിത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ചാരം ചേറി പല്ലിടും. പല്ല് എന്നാൽ പല്ല് ചെരിപ്പ്. തടിയിൽ തീർത്ത വയലിൽ മണ്ണിളക്കാൻ ഉപയോഗിക്കുന്ന ഒരു തടി ഉപകരണം. അതിന് കാലിലണിയുന്ന ചെരുപ്പുമായി ബന്ധമില്ല. കൂമ്പി വരുന്ന നെല്ലിന്റെ മുള മണ്ണ് മൂടി പോകാതിരിക്കാനാണ് പല്ലിടുന്നത്. വിത്ത് കിളിച്ചു കഴിഞ്ഞാൽ തടപ്പിഴകൾ കാണും. കൈകൊണ്ടിടുന്ന വിത്ത് ഒരേപോലെ വയലിൽ വീഴണമെന്നില്ല. ചില ഭാഗങ്ങളിൽ കൂടിയും മറ്റു ചിലയിടത്ത് കുറഞ്ഞുമിരിക്കും. കൂടുതലുള്ളിടത്ത് നിന്ന് പിഴുതുകൊണ്ടുവന്ന് കുറഞ്ഞ ഭാഗത്ത് നട്ട് വെള്ളം കോരും. ഇടവമാദ്യം മഴ പെയ്തു തുടങ്ങും. അപ്പോഴേക്കും ചാണകം ചേറിക്കഴിഞ്ഞിരിക്കും. ചാരത്തിനൊപ്പം കടലപ്പിണ്ണാക്ക് പൊടിച്ചു ചേർത്ത് ചേർന്നവരുമുണ്ട്. ഉടമസ്ഥൻ ദിവസത്തിൽ ഒരു തവണയെങ്കിലും കണ്ടത്തിൽ ചെല്ലും. കൃത്യസമയത്ത് ഇടകിളച്ച് വളം ചെയ്ത് കരുത്തോടെ വളർന്നു നിൽക്കുന്ന നെൽച്ചെടി കാറ്റ് തിളകിയാടുന്ന രംഗം ആലോചനാമൃതമാണ്. തങ്ങളെ യഥാസമയം വളം നൽകി ഇടകിളച്ച് സംരക്ഷിച്ച കൃഷിക്കാരനോടുള്ള സ്നേഹം അറിയിക്കുന്നതാണ് നെൽച്ചെടികളുടെ ഈ ഇളകിയാട്ടം. ഇടവപ്പാതി അക്കാലത്ത് കൃഷിയെ ദ്രോഹിച്ചിരുന്നില്ല. ഉചിതമായ സമയത്തായിരിക്കും മഴ പെയ്യുന്നത്. മഴ ദ്രോഹിക്കത്തില്ലെന്നോ കൃഷിപ്പിഴ ഉണ്ടാകത്തില്ലെന്നോ ഇപ്പറഞ്ഞതിനർത്ഥമില്ല. എന്നിരുന്നാലും മേഘവിസ്ഫോടനമെന്നോ മല കുത്തിയിടിച്ച് മനുഷ്യജീവനെ അപ്പാടെ ഒഴുക്കിക്കളയുമെന്നോ മഴയെ വിശേഷിപ്പിച്ചിരുന്നില്ല എന്നു മാത്രം. നെല്ലിന് 60 മുതൽ 65 ദിവസം വരെ പ്രായമായാൽ അടിക്കണയാകും. അവസാനത്തെ ഓല വിരിയും. അത് കുടമാകുന്നതിന്റെ സൂചനയാണ്. കുടമാവുക എന്ന് പറഞ്ഞാൽ പൂക്കാറായി എന്നർത്ഥം. തെങ്ങിൻ കൂമ്പിന്റെ ആകൃതിയിലാണ് കുടം കാണപ്പെടുന്നത്. അപ്പോഴേക്കും മിഥുനമാസമാകും. മിഥുനം അവസാനമെത്തുമ്പോൾ മുറിക്കതിര് വരാൻ തുടങ്ങും. കൂടി നിൽക്കുന്ന നെൽച്ചെടിയിലെ മിടുക്കനാണ് ആദ്യം കതിരിടുന്നത്. മുറിക്കതിര് 30 എന്നാണ് പ്രമാണം. മുറിക്കതിര് കണ്ട് 30 ദിവസം കഴിഞ്ഞാൽ കൊയ്യാൻ പാകമാകും. എല്ലാ ചെടിയിലും കതിര് വന്നു കഴിഞ്ഞാൽ ഈന്നു നിരക്കുക എന്നാണ് പറയുന്നത്. ഈന്നു കഴിഞ്ഞാൽ കതിരിരുപത്. കർക്കിടകം പകുതി കഴിയുമ്പോൾ കൊയ്യാൻ പാകമാകും. മിക്കവാറും ഓണത്തിനു മുമ്പ് കൊയ്തു കഴിയും. കൊയ്തു കഴിഞ്ഞ് കറ്റമെതിച്ച് നെല്ലുണക്കി സൂക്ഷിക്കുന്നു. അതത്ര എളുപ്പമല്ല. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ കച്ചി അഥവാ വൈക്കോൽ ഉണക്കിയെടുക്കാൻ തടസ്സമാകും. നനഞ്ഞ കച്ചിയും നെല്ലും അതുണക്കിയെടുക്കാനുള്ള കഷ്ടപ്പാടും അനുഭവിച്ചവർക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഏടുകളാണ്. വയൽ മാഞ്ഞുപോകുമ്പോൾ, കാർഷിക വൃത്തി ഉപേക്ഷിച്ചു പോകുമ്പോൾ ഈ നെൽകൃഷി വിവരണം അസ്ഥാനത്താകുമെന്ന് കരുതരുത്. കാരണം നഷ്ടപ്പെട്ടു പോയതെന്താണെന്ന് അറിഞ്ഞാലേ വർത്തമാനകാലത്തെ പൂർണ്ണമായും അറിയാൻ കഴിയൂ.
1: ചില നെല്ല് വിശേഷങ്ങൾ. രചന പത്തിയൂർ ശ്രീകുമാർ. ആഖ്യാനം അശ്വതി ബാലചന്ദ്രൻ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
7: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
8: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
7: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
8: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
2: ബാബ കല്യാണി എന്ന ചിത്രത്തിൽ വിധുപ്രതാപും ജോത്സ്നയും പാടിയ ഗാനമാണിനി. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൽ എസ് രമേശൻ നായർ എഴുതി, വിദ്യാസാഗർ ഇണമിട്ട് യേശുദാസും സുജാതയും പാടിയ ഗാനമിതാ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വെങ്കോട് വട്ടപ്പാറ.
1: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9:00. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
2: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ ശീലകുമാരി.
3: സമൂഹ ജീവിതത്തിന്റെ കെട്ടുറപ്പിനെ സഹായിക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഉപാധിയാണ് ഭാഷ. മലയാളം സംസാരിക്കുന്നവരാണ് മലയാളി. അവിടെ ജാതി, മത, ലിംഗ, ദേശ വ്യത്യാസമില്ല. മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ദേശത്ത് ചെല്ലുമ്പോഴാണ് ഓരോ വ്യക്തിയും മാതൃഭാഷയുടെ മാഹാത്മ്യവും ആ ഭാഷ സംസാരിക്കുന്നതിൻ്റെ സുഖവും തിരിച്ചറിയുന്നത്. ഭാഷയും സമൂഹവും തമ്മിലുള്ള ഈ ബന്ധം ഭാഷയിൽ പലതരം പ്രയോഗങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാന്ദർഭിക ഭാഷണം. സമൂഹവുമായി ഭാഷയ്ക്കുള്ള ബന്ധം ഭാഷാപ്രയോഗത്തിൽ പലതരത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട്. ഒത്തുചേർന്നുള്ള ജീവിതത്തിൽ കുടുംബത്തിലായാലും പൊതു ഇടങ്ങളിലായാലും സന്ദർഭം അനുസരിച്ച് ഭാഷ നിർവഹിക്കുക എന്നത് മര്യാദയുടെ ലക്ഷണമാണ്. ഭാഷയിൽ ഇത്തരം പദങ്ങൾ രൂപം കൊണ്ട് തന്നെ പരസ്പര ബഹുമാനവും സ്നേഹവും കൂട്ടായ്മയും നിലനിർത്തി മനുഷ്യൻ ഒന്നിച്ചു ജീവിക്കേണ്ടതിൻ്റെ ആവശ്യമാണ് വ്യക്തമാക്കുന്നത്. ഈണം പോലും ഭാഷയുടെ സ്വഭാവത്തെ വ്യക്തമാക്കുന്നുണ്ട്. ചില ദേശങ്ങളിലെ ഭാഷയ്ക്ക് മര്യാദ സ്വഭാവം കൂടുതലാണെന്നും ചിലയിടത്ത് പരിഹാസ രീതി മുന്നിട്ട് നിൽക്കുന്നുവെന്നും ഒക്കെ പറയാറുണ്ട്. എങ്കിലും ഭാഷയിൽ രൂപപ്പെട്ട സാന്ദർഭിക ഭാഷണങ്ങൾ മനുഷ്യന്റെ കൂട്ടായ്മയുടെ പ്രതിഫലനമാണ്. എല്ലാ ഭാഷകളിലും ഇത്തരം സാന്ദർഭിക ഭാഷണങ്ങളുണ്ട്. സന്ദർഭം എന്നത് സമയം മാത്രമല്ല, സംസാരിക്കുന്ന വിഷയം, സ്ഥലം എന്നിവയെല്ലാം അടങ്ങുന്നതാണ്. സാന്ദർഭിക ഭാഷണം രണ്ട് തരത്തിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്. ഒന്ന് ഔപചാരിക ഭാഷണം, രണ്ട് അനൗപചാരിക ഭാഷണം. പൊതുയോഗങ്ങളിലോ ഔദ്യോഗിക ചടങ്ങുകളിലോ ഒന്നും അനൗപചാരിക സംഭാഷണം പതിവില്ല. കല്യാണ വീട്ടിലെ സംസാരത്തിൽ നാം പ്രകടിപ്പിക്കുന്ന ആഹ്ലാദ രീതി മരണവീട്ടിൽ പാടില്ലല്ലോ. രോഗിയോട് സംസാരിക്കുന്നതും പിറന്നാൾ ആഘോഷിക്കുന്നവരോട് സംസാരിക്കുന്നതും ഒരേപോലെയല്ല. ഇതിനായി നമ്മൾ ചില ഭാഷണ രീതിയെയും ഭാഷയെയും തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. സുഖമല്ലേ, എന്തുണ്ട് വിശേഷം, എന്നാൽ ഇറങ്ങട്ടെ, എന്നാൽ വരട്ടെ, പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നത് ഈ മര്യാദയുടെയും സ്നേഹത്തിൻ്റെയും ഭാഗമാണ്. സാമൂഹികമായ ഐക്യബോധമാണ് ഈ സാന്ദർഭിക ഭാഷണം സൂചിപ്പിക്കുന്നത്.
2: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ എ ശീലകുമാരി.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: എം ജി ശ്രീകുമാർ താളവട്ടം എന്ന ചിത്രത്തിൽ പാടിയ ഗാനം, പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് രഘുകുമാറിന്റെ സംഗീതം.

ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ഗമപ ഗമപ ഗമപദ നിദപ ഗമപദ നിസനിദ പദ

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: തൊഴിൽ ദർശനം.
4: ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ കൊച്ചി തൃക്കാക്കരയിലുള്ള നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രഫിക് ലബോറട്ടറിയിൽ ഇന്റേൺഷിപ്പിന് അവസരം. 35 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും: കമ്പ്യൂട്ടർ സയൻസ് AI ആൻഡ് ML 12, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് 10, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 5, കെമിക്കൽ എഞ്ചിനീയറിംഗ്, പോളിമർ സയൻസ്, പോളിമർ ടെക്നോളജി 4, ഫിസിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ് 2, ഓഷ്യൻ സയൻസ്, ഓഷ്യൻ ടെക്നോളജി 2. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദത്തിന് എൻറോൾ ചെയ്തവരായിരിക്കണം. പ്രായം 28 വയസ്സ് കവിയരുത്. അപേക്ഷ https://tinyurl.com/4jp8t4cc എന്ന ഗൂഗിൾ ഫോം ലിങ്കിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. ലിങ്കിന്റെ മേൽവിലാസം ഒരിക്കൽ കൂടി: https://tinyurl.com/4jp8t4cc. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾക്കൊപ്പം സ്കാൻ ചെയ്ത് PDF ഫോർമാറ്റിൽ hrd.npol@gov.in എന്ന ഇമെയിൽ ഐഡിയിലേക്കോ അല്ലെങ്കിൽ ദ ഡയറക്ടർ NPOL DRDO തൃക്കാക്കര PO കൊച്ചി 6820211 എന്ന വിലാസത്തിലേക്ക് സ്പീഡ് പോസ്റ്റായോ അയക്കാം. അപേക്ഷാ ഫോം അയക്കേണ്ട മെയിൽ ഐഡി വിലാസം ഒരിക്കൽ കൂടി: hrd.npol@gov.in. സ്പീഡ് പോസ്റ്റ് അയക്കേണ്ട വിലാസം: ദ ഡയറക്ടർ NPOL DRDO തൃക്കാക്കര PO കൊച്ചി 6820211. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 15. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.drdo.gov.in. ശ്രദ്ധിക്കുക, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. ഉത്തർപ്രദേശിലെ കാൻപൂരിലുള്ള അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 9 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: സീനിയർ മാനേജർ അല്ലെങ്കിൽ IT 1, എക്സിക്യൂട്ടീവ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ 1, ലീഗൽ എക്സ്പേർട്ട് 1, എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് 1, ജൂനിയർ എക്സിക്യൂട്ടീവ് HR 5. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aweil.in അല്ലെങ്കിൽ https://ddpdoo.gov.in. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി: www.aweil.in അല്ലെങ്കിൽ https://ddpdoo.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 15. ശ്രദ്ധിക്കുക, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇന്നാണ്. കൊച്ചി ഉദ്യോഗമണ്ഡലിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൽ എഞ്ചിനീയർ കെമിക്കൽ തസ്തികയിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. പുരുഷന്മാർക്കാണ് അവസരം. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം, കെമിക്കൽ, പെട്രോകെമിക്കൽ, കെമിക്കൽ ടെക്നോളജി, പെട്രോകെമിക്കൽ ടെക്നോളജി, പെട്രോളിയം റിഫൈനിങ് ആൻഡ് പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ്, പോളിമർ ടെക്നോളജി. പ്രായം 26 വയസ്സ് കവിയരുത്. ഫാക്ടിന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് അഭിമുഖത്തിന് ഹാജരാകേണ്ടത്. യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി കൊണ്ടുവരണം. വാക്കിൻ തീയതി June 18 രാവിലെ 9 മണി. സ്ഥലം: HR ഡിപ്പാർട്ട്മെന്റ്, FEDO ബിൽഡിംഗ്, ഉദ്യോഗ് മണ്ഡൽ. വിലാസം ഒരിക്കൽ കൂടി: HR ഡിപ്പാർട്ട്മെന്റ്, FEDO ബിൽഡിംഗ്, ഉദ്യോഗ് മണ്ഡൽ. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.fact.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.fact.co.in.
3: തൊഴിൽ ദർശനം. ഗാന്ധർവം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം, കായതപ്രത്തിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരും പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 52nd G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കം. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് അല്പസമയത്തിനകം തുടക്കമാകും. സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് അഡ്മിറ്റ് കാർഡുകൾ പുറത്തിറക്കി. NTIയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് 1 കിലോയിലേറെ സ്വർണം പിടികൂടി. 1.5 കോടിയിലധികം രൂപ വില വരുന്ന സ്വർണമാണ് പിടികൂടിയത്. കൊല്ലം ചിന്നക്കട മേൽപ്പാലത്തിന് മുകളിൽ പുലർച്ചെ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വാഹനത്തിൽ കുടുങ്ങിയ ഓട്ടോ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്ത് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുർക്കിയിലെ അന്റാലിയയിലെ അമ്പെയ്ത്ത് ലോകകപ്പ് മത്സരത്തിൽ റീകർവ് മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയും കുംകും മുഹോദും സ്വർണ്ണ മെഡൽ നേടി. പുരുഷ വ്യക്തിഗത ഇനത്തിലും ധീരജ് ദക്ഷിണ കൊറിയൻ താരത്തെ തോൽപ്പിച്ച് സ്വർണ്ണ മെഡൽ നേടി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.

എന്നിവയ്ക്ക് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം നൽകിയത്. 25,001 രൂപ, പ്രശസ്തിപത്രം, ഫലകം എന്നിവയടങ്ങുന്നതാണ് പുരസ്കാരം. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭാഷാ ഭഗവത്ഗീതയുടെ കർത്താവായ മലയൻകീഴ് മാധവകവിയുടെ സ്മരണാർത്ഥമാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമസ്തേ അനന്തപുരിയിൽ മറ്റൊരു ചോദ്യമെത്തും നാളെ രാവിലെ 7 മണിക്ക്.

മധു വാസുദേവന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിൽ ജിതിൻ രാജും സംഘവും പാടിയ ഗാനത്തിലേക്ക്.

0: 916 ஹால்மார்க் ஸ்வர்ண ஆபரணங்களுடைய விற்பனையில் பதிட்டாண்டுகளுடைய பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைஞ்ச பணிக்கூலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: കാലം സാക്ഷി.
5: അനായാസമായ അഭിനയ ശൈലി കൊണ്ട് മലയാള സിനിമാ പ്രേമികളെ ആകർഷിച്ച സത്യൻ എന്ന മാനുവേൽ സത്യനേശൻ നാടാർ തിരുവനന്തപുരത്ത് തിരുമലയ്ക്കടുത്തുള്ള ആറാമട എന്ന ഗ്രാമത്തിൽ 1912 നവംബർ 9 ജനിച്ചു. അക്കാലത്തെ ഉയർന്ന ബിരുദമായി കണക്കാക്കപ്പെട്ടിരുന്ന വിദ്വാൻ പരീക്ഷ പാസായതിനു ശേഷം തിരുവനന്തപുരത്തെ സെൻറ് ജോസഫ് സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. കുറച്ചുകാലം അദ്ദേഹം സെക്രട്ടേറിയറ്റിലും ജോലി നോക്കി. അതിനുശേഷം പട്ടാളത്തിൽ ചേർന്ന സത്യൻ അവിടുത്തെ സേവനത്തിന് ശേഷം തിരിച്ചെത്തി തിരുവിതാംകൂർ പോലീസിൽ ഇൻസ്പെക്ടറായി. ത്യാഗസീമ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് സത്യൻ സിനിമാ മേഖലയിലേക്ക് വരുന്നത്. എന്നാൽ ആ സിനിമ വെളിച്ചം കണ്ടില്ല. 1952 അഭിനയിച്ച ആത്മസഖി എന്ന സിനിമ വിജയിച്ചതോടെ സത്യൻ ചലച്ചിത്ര ലോകത്ത് ചുവടുറപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായ സിനിമ 1954 പുറത്തിറങ്ങിയ നീലക്കുയിലായിരുന്നു. ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ പപ്പു, ദാഹം എന്ന ചിത്രത്തിലെ ജയരാജൻ, യക്ഷിയിലെ പ്രൊഫസർ ശ്രീനി എന്നിവ സത്യൻ്റെ അഭിനയ ജീവിതത്തിലെ കഥാപാത്രങ്ങളിൽ ചിലത് മാത്രമാണ്. സ്നേഹസീമ, നായരു പിടിച്ച പുലിവാൽ, മുടിയനായ പുത്രൻ, അടിമകൾ, കടൽപ്പാലം, അനുഭവങ്ങൾ പാളിച്ചകൾ, ചെമ്മീൻ എന്നിവയാണ് പ്രശസ്തമായ മറ്റു ചില ചിത്രങ്ങൾ. 180+ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച സത്യൻ രണ്ട് തമിഴ് സിനിമകളിലും അഭിനയിക്കുകയുണ്ടായി. 1969 കടൽപ്പാലം എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 1971 കരകാണാ കടൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മരണാനന്തര ബഹുമതിയായി സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ചലച്ചിത്ര രംഗത്ത് നിറഞ്ഞു നിൽക്കെ 1971 ജൂൺ 15 59 വയസ്സിൽ സത്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. സത്യൻ അഭിനയിച്ച ഇത്തിൽ കണ്ണി എന്ന നാടകത്തിൽ നിന്നൊരു ഭാഗം നമുക്ക് കേൾക്കാം.
6: അച്ഛനായാലും മഠത്തരം കാണിച്ചാൽ ഞാൻ ഗുണദോഷിക്കും. ഇന്നുള്ളതിൽ ഇരട്ടി ലാഭം കിട്ടാൻ വഴിയുള്ളപ്പോൾ തൊഴിലാളിയെ നന്നാക്കാനെന്നും പറഞ്ഞ് നാട്ടിലില്ലാത്ത ശമ്പളവും ബോണസും മറ്റ് ചക്കാത്തുകളും കൊടുത്ത് മുടിയുന്നത് ബുദ്ധിയുള്ളവൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും? അവരെ വിളിച്ചിരുത്തി ഉപദേശം കേട്ട് ബിസിനസ് നടത്തുന്ന ഉച്ചക്കിറുക്ക് നിർത്തണമെന്ന് വിലക്കിയപ്പോൾ ഞാൻ കൊള്ളരുതാത്തവനെ. സ്വന്തം മകന്റെ വാക്ക് ചെവിക്കൊള്ളുകയില്ല, കണ്ട എംബോക്കുകളുടെ ചെവികടിക്കലാണ് വേദവാക്യം. ഞാൻ അന്നിവിടം വിട്ടതാണ്. ഈ മുടിവിനാശം കാണാതെയും കേൾക്കാതെയും കഴിയാ. പറയേണ്ടത് പറയേണ്ടപ്പോൾ വഴിയാമെന്ന് ഞാൻ പറഞ്ഞു. തൊഴിലാളികളെ നിലയ്ക്ക് നിർത്തി ബിസിനസ് സ്വച്ഛമായി നടത്തി ഇരട്ടി ലാഭം ഉണ്ടാക്കി തരാമെന്ന് ഞാൻ ഉറപ്പു തന്നു. അതുകൊണ്ട് ഫലമില്ലാതായപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടില്ലേ 2 ഫാക്ടറി എനിക്ക് വിട്ടുതരാൻ? ഞാൻ അതിൻ്റെ ഭരണം നടത്തി കഴിഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് അതിന് സമ്മതിക്കാത്തവനാണ് ഞാൻ ഒന്നും ചെയ്യാതെ കുത്തിയിരുന്ന് നശിക്കുന്നെന്ന് കുറ്റപ്പെടുത്തുന്നത്.
7: അച്ഛനെ മനസ്സിലാക്കാൻ കഴിയാത്ത മക്കൾ.
6: മക്കളെ മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ, സ്നേഹിക്കാൻ കഴിയാത്ത അച്ഛൻ, അതല്ലേ സത്യം. ബിസിനസ്സും ഫാക്ടറിയും തൊഴിലാളിയും എന്ന ചിന്തയ്ക്കിടയ്ക്ക് മക്കൾക്ക് എവിടെ സ്ഥാനം? ഇപ്പോൾ തന്നെ വന്നത് ഇവിടെ 70-ാം പിറന്നാൾ പൊടി പൊടിച്ച് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ വന്നില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് കരുതി മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ അങ്ങ് പോയിക്കൊള്ളു.
7: ഇനി ഒരാളുള്ളവൻ അമരത്തും അണിയത്തും ആരും ഇല്ലാത്ത വഞ്ചി പോലെ നടുക്കടലിലെ കോളിൽ അകപ്പെട്ട് താണും പൊങ്ങിയും കൊണ്ടിരിക്കുകയാണ്.
6: അവന്റെ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് മറ്റാരും അല്ലല്ലോ. ചോദിക്കുമ്പോഴൊക്കെ പണം വാരിക്കോരി കൊടുക്കാൻ ആളുണ്ടായിട്ടല്ലേ അവൻ നികളിച്ച് നടക്കുന്നത്. ഓ, എനിക്കാണെങ്കിൽ മാസം തോറും നുള്ളിപ്പിടിച്ച് തരുന്നത് 2,000 ഉലുവ. ഓ, വലിയ മിടുക്കൻ, ബുദ്ധിമാൻ, പരമസുന്ദരൻ, 3 ചക്കം ഉള്ളോടെ വിഴുങ്ങും എന്നൊക്കെ പറഞ്ഞല്ലേ അയാളെ പിടിച്ച് അച്ഛൻ വീട്ടിൽ കയറ്റിയത്. എന്നിട്ടിപ്പോൾ അകത്ത് പുഴുന്നുളയുന്ന മധുരനാരങ്ങ എന്നറിഞ്ഞ് കരഞ്ഞിട്ടെന്ത് ഫലം?
5: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് സത്യൻ്റെ ശബ്ദം.
4: നീലക്കുയിൽ എന്ന ചിത്രത്തിൽ മഹബൂബ് പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കറിന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിൽ ഹരിനാരായണൻ വരികളെഴുതി ജെയ്ക്സ് ബിജോ ഈണമിട്ട് പൃഥ്വിരാജ്, ബിജു മേനോൻ, നാഞ്ചമ്മ എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്.
1: നിന്റെ ആഗ്രഹം എന്താ?
2: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ബീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
4: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: ഓർഡിനറി എന്ന ചിത്രത്തിൽ രാജീവ് നായർ എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി ടിപ്പു, ബിജു നാരായണൻ, സുജാത എന്നിവർ പാടിയ ഗാനമിതാ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: നമുക്ക് ചുറ്റും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അടച്ചിട്ട പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ജൂൺ 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഔദ്യോഗിക വെബ്സൈറ്റായ neet.nda.nic.in ലഭ്യമാക്കി. വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ഡൌൺലോഡ് ചെയ്യാം.

0: കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലുപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. NRI.IHRD.AC.IN എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ നേരത്തെ പരാമർശിച്ച കോളേജുകളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. www.ce3.ac.in/admission എന്ന കോളേജ് വെബ്സൈറ്റ് വഴി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അപേക്ഷിക്കാം. അപേക്ഷകൾ ഓൺലൈനായി ഇന്ന് വൈകുന്നേരം 4 മണി വരെ സമർപ്പിക്കാം. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റൌട്ട്, നിർദ്ദിഷ്ട അനുബന്ധങ്ങളും 1000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായോ ബന്ധപ്പെട്ട പ്രിൻസിപ്പലിന്റെ പേരിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം ഈ മാസം 17 വൈകുന്നേരം 4 മണിക്ക് മുൻപ് പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ ലഭിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8547-00500. IHRD വെബ്സൈറ്റ് www.IHRD.AC.IN. സർക്കാർ മെഡിക്കൽ കോളേജിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc MLT കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് June 30 വരെ അപേക്ഷിക്കാം. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേട്ടത് നമുക്ക് ചുറ്റും.
1: എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
2: എന്താ കാര്യം പറ?
1: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
3: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
5: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല.
6: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല. വിളിക്കൂ 8590946200.
0: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
7: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
8: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
9: നോവൽ സഞ്ചാരം.
10: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
11: എത്താൻ വേണ്ടിയുള്ള ഓട്ടത്തോളം ലഹരി പിടിപ്പിക്കുന്നതല്ല എത്തിക്കഴിഞ്ഞാലത്തെ സ്ഥിതി. വേണോ വേണ്ടേ? ഇപ്പോൾ അയാൾക്ക് മടങ്ങാം. താൻ പരിശ്രമിച്ചു ക്ഷീണിച്ചുവെന്നൊരു സുഖിതമായ വിചാരത്തോടെ സ്വന്തം വീട്ടിൽ പോയി കിടന്നുറങ്ങാം. നാളെ കാലത്ത് ആരും അയാളെപ്പറ്റി ഒന്നും പറയില്ല. മതി, മടങ്ങാം. ഒരു നിമിഷം അയാൾ ഓർത്തു. അപ്പോഴേക്കും മാദകമായ പരിമളം ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരികയാണ്. ഒരു നേർത്ത ഗാനശകലവും എങ്ങുനിന്നോ പൊന്തി വരുന്നു. എങ്ങനെ പിടിക്കുന്നു നീ ഗഗനചാരിയാമെന്നെ. അയാൾ ഒതുക്കുപടിയിലേക്ക് കാലെടുത്തുവച്ച് ഉമ്മറത്ത് നിന്നു. രണ്ടുപേരുടെ കൂർക്കം വലി ഇടമുറിച്ചിലൂടെ കേൾക്കുന്നുണ്ട്. കുറുപ്പ് ഒരു പൂച്ചയുടെ കാൽവെപ്പുകളോടെ ചുമരിനരികു പറ്റിക്കൊണ്ട് പിമ്പുറത്തേക്ക് നീങ്ങി. ജാലകങ്ങൾ തുറന്നു കിടക്കുന്നു. അതിനുള്ളിലൂടെ അകത്തുനിന്ന് നേർത്തൊരു വെളിച്ചം വരുന്നുമുണ്ട്. അയാൾ മേൽപോട്ടും കീഴ്പോട്ടും ഒന്ന് നോക്കി. മുകളിൽ നക്ഷത്രങ്ങൾ എന്തോ കണ്ണിട്ട് കാട്ടുകയാണ്. താഴെ ഇരുട്ട് തളം കെട്ടിയിരിക്കുന്നു. താൻ ഒരു സൂചിത്തലപ്പിലാണ് നിൽക്കുന്നതെന്ന് ഗോപികുറുപ്പിന് തോന്നി. പിന്മാറിയാലോ? ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് പിന്മാറാനോ? ഒരു നോക്ക് കാണണം, ഒരു നോക്ക് മാത്രം. എന്നിട്ട് എന്നേക്കുമായി വിട്ടുപിരിയുകയും വേണം. ഹാവു, കുറുപ്പിന് കിതയ്ക്കുന്നതുപോലെ തോന്നി. എന്നിട്ടും നീങ്ങി ജാലകത്തിന് ചുവട്ടിൽ സ്വൽപ്പനേരം വന്നു നിന്നു. അനക്കമൊന്നുമില്ല. ഒരു നിമിഷം കൂടി കഴിഞ്ഞു. ഉണക്കിലകളിൽ ഇറ്റുവീഴുന്ന മഞ്ഞുതുള്ളികൾ അടർന്നു വീഴുന്ന നിമിഷങ്ങളെ ഓർമ്മപ്പെടുത്തി. കുറുപ്പ് നിശ്ചലനായി. പഞ്ചേന്ദ്രിയങ്ങളും ഒരു ബിന്ദുവിലേക്ക് ഊർന്നു കൂടിയിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾ ജാലക കഴി കടന്നുപിടിച്ചു. ചുമർക്കൊതയിൽ ചവിട്ടിക്കയറി ഉള്ളിലേക്ക് എത്തിനോക്കി. ഹാരത്! അകത്തുനിന്ന് ചിലമ്പുന്ന ഒരു നേർത്ത ശബ്ദം. അതൊരു ചാട്ടുളി പോലെ വന്ന് തറച്ചു. തുടർന്ന് എമ്പാടും ചാട്ടുളികൾ. ഹാര്, ഹാരാണത്! കുറുപ്പ് താഴത്തേക്ക് ചാടി. രക്തം മുഴുവൻ തലയിലേക്ക് തള്ളിക്കയറിയിരിക്കുകയാണ്. എന്ത് ചെയ്യണം? അപ്പോഴേക്കും ആ സ്ത്രീ ശബ്ദം കോലാഹലമുണ്ടാക്കി കളഞ്ഞു. കുഞ്ഞന്നായരെ, ശങ്കു! പിന്നെ കുറുപ്പിന് ഒന്നും ഓർമ്മയില്ല. താൻ ഓടുകയാണെന്നും രണ്ടുപേർ തന്നെ പിന്തുടരുന്നുണ്ടെന്നും മാത്രം അയാൾ മനസ്സിലാക്കി. ആ പറമ്പിൽ എവിടെയൊക്കെയോ ഓടുകയാണ് അയാൾ. പുറത്തേക്കുള്ള മാർഗം കണ്ടുകിട്ടുന്നില്ല. ഓടുന്നു, നിൽക്കാതെ ഓടുന്നു. എന്തിനാണ് ഓടുന്നതെന്ന് പോലും വിസ്മരിച്ചു. നിൽക്കവിടെ! അഷ്ടാവക്രൻ കുഞ്ഞൻ നായർ അയാളെ പിടികൂടി. കിട്ടിയോ? തടിമാടൻ ശങ്കു

0: ദൂരെ നിന്ന് ചോദിച്ചു: മുറുക്കി പിടിക്കണേ! ആ രണ്ടു ഭൃത്യന്മാരും കൂടി കുറുപ്പിനെ പിടിച്ച് കോലായിൽ കൊണ്ടുവന്ന് കയറ്റി. എന്നിട്ട് വിജയ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു: അമ്മേ, വാതിൽ തുറക്കൂ, പിടികിട്ടി! വാതിൽ തുറന്നു. ഒരു വിളക്ക് ഗോപികുറുപ്പിന്റെ മുമ്പിലേക്ക് വരുന്നു. വഴിയെ ഒരു സ്ത്രീരൂപവും. കുറുപ്പ് ഒന്ന് ഞെട്ടി. ഞരമ്പുകളിൽ ചൂടുള്ള ഒരു ദ്രാവകം ഒഴുകുകയാണ്. ഇരുളടഞ്ഞ ഗുഹാന്തർ ഭാഗത്തുനിന്ന് ജ്വലിക്കുന്ന ഒരു ചക്രം തീപ്പൊരി ചിതറിക്കൊണ്ട് കറങ്ങി അടുക്കുന്നു. എന്തൊക്കെയോ പൊട്ടുകയോ തകരുകയോ ചെയ്യുന്നുണ്ട്. ഒരു നിലയ്ക്കാത്ത ചൂളം വിളി. അയാൾ ഇരുന്നു. ലക്ഷ്മിക്കുട്ടി വിളക്ക് പൊക്കി ആ മുഖത്തേക്ക് നോക്കി. ചപ്ര തലമുടി, കുറ്റിത്താടി, വിയർപ്പണിഞ്ഞ മുഖം. ആ കണ്ണുകൾ അടഞ്ഞുപോയിരിക്കുന്നു. ആരാണത്? ഒരു നിമിഷം, രണ്ടു നിമിഷം, മൂന്നാമത്തെ നിമിഷത്തിൽ ആ സ്ത്രീ ഒരൊറ്റ നിലവിളി: ആര്? അവരുടെ കയ്യിൽ നിന്ന് വിളക്ക് താഴെ വീണില്ല.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: അനുരാഗ ബദ്ധരായ രണ്ടുപേർക്കിടയിൽ മൗനം വാചാലമാകുകയും പ്രണയത്തിന്റെ അദൃശ്യ നൂലിഴകൾ അവർക്കിടയിൽ സദാ ആശയവിനിമയം നടത്തുന്നതായും തോന്നിയിട്ടില്ലേ? എന്നാൽ അത്തരത്തിൽ പ്രണയിതാക്കൾ പരസ്പരം പ്രണയം പങ്കുവയ്ക്കുന്ന ചില ഗാനങ്ങൾ ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യം വർണ്ണക്കാഴ്ചകൾ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം. ഈലവങ്കോട് ദേശം എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറിപ്പ് എഴുതി, വിദ്യാസാഗർ ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയ ഗാനം.

0: മറ്റൊരു വിഷയവുമായി തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം വീണ്ടും എത്തും നാളെ രാവിലെ 8:35.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
0: ആകാശവാണി അനന്തപുരി FM 101.9.
2: യോഗ സൗഖ്യം.
3: ഇന്നീ പരിപാടിയിൽ ശലഭാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ KP.
4: ശലഭാസനം ഭുജംഗാസനത്തിന്റെ വിപരീത ആസനമായി കണക്കാക്കുന്നു. തുമ്പിയും ശലഭങ്ങളും ശരീരം പതിച്ച് പിൻഭാഗം ഉയർത്തുന്നതിനെ അനുസ്മരിപ്പിക്കുന്ന രൂപമാണ് ഈ ശലഭാസനത്തിനുള്ളത്. ഇതിനെ വെട്ടുക്കിളി ആസനമെന്നും ചിലർ പറയാറുണ്ട്. ശലഭാസനം ആദ്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം അർദ്ധശലഭാസനം അല്ലെങ്കിൽ ഏകപാദ ശലഭാസനം ചെയ്ത് പരിശീലിക്കേണ്ടതാണ്. അർദ്ധശലഭാസനം ചെയ്യേണ്ട രീതിയാണ് ഇനി പറയുന്നത്. കമഴ്ന്ന് നീണ്ടു നിവർന്ന് കിടക്കുക. കാലുകൾ ചേർന്നിരിക്കണം. താടി തറയിൽ ഉറപ്പിക്കുക. കൈകൾ അതതു വശത്തെ തുടകളുടെ അടിയിലായി മലർത്തി വയ്ക്കുക. വേണമെങ്കിൽ കൈകൾ മുറുക്കി പിടിക്കാം. ശ്വാസം സാവകാശം ഉള്ളിലേക്ക് എടുക്കുന്നതിനോടൊപ്പം വലത് കാൽ മുട്ടുമടക്കാതെ പിന്നിലേക്ക് 45 ഡിഗ്രി ഉയർത്തുക. വലത് കാലിന് ഭാരം തോന്നുന്നത് അനുഭവിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം കാൽ താഴ്ത്തുക. ഇനി ഇടത് കാൽ ശ്വാസത്തോടൊപ്പം

0: ഉയർത്തുക. ഇടതുകാലിന് ഭാരം തോന്നുന്നത് അനുഭവിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുകാൽ സാവധാനം താഴേക്ക് കൊണ്ടുവരിക. ശ്വാസവും കാലുകളുടെ ചലനങ്ങളും താളാത്മകമാക്കുക. തുടക്കത്തിൽ ഇങ്ങനെ 10 തവണ ആവർത്തിക്കുക. അർദ്ധശലഭാസനം ശരിക്കും ശലഭാസനം ചെയ്യാൻ എളുപ്പമാക്കുന്ന ഒരു പ്രിപ്പറേറ്ററി പ്രാക്ടീസസ് കൂടിയാണ്. അർദ്ധശലഭാസനം ചെയ്യുമ്പോൾ കാലുകളിലെ വലിച്ചിലും ഭാരവും നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നു. കാലുകളിലെയും പൃഷ്ഠഭാഗത്തെയും കൊഴുപ്പില്ലാതാക്കി ശരീരത്തിന് ഭംഗിയും ആകൃതിയും നൽകുന്നു. ഇനി നമുക്ക് പൂർണ്ണ ശലഭാസനം എങ്ങനെ എന്ന് മനസ്സിലാക്കാം. അർദ്ധശലഭാസനത്തിൽ ചെയ്തതുപോലെ കമിഴ്ന്ന് നീണ്ടു നിവർന്ന് കിടക്കുക. കാലുകൾ ചേർത്തുവെച്ച് താടി തറയിൽ പതിപ്പിക്കുക. കൈകൾ രണ്ട് തുടകളുടെയും അടിയിലായി മലർത്തി വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവകാശം രണ്ട് കാലുകളും ഒന്നിച്ചുയർത്തുക. കാൽമുട്ടുകൾ വളയാതെ നിവർത്തി പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കാൽ സാവകാശം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. തുടക്കക്കാർ ഇത് 5 തവണ ആവർത്തിക്കുക. ഇതിൽ പ്രാവീണ്യം നേടിയതിനു ശേഷം ഫൈനൽ പൊസിഷനിൽ നിന്നുകൊണ്ട് 9 തവണ നോർമൽ ബ്രീത്ത് ചെയ്യാൻ ശ്രമിക്കുക. അനേകം ഗുണങ്ങളുള്ള ഈ ശലഭാസനത്തിന് ശരീരശക്തി വർദ്ധിപ്പിക്കാൻ അത്യുത്തമമാണ്. അതുപോലെ അരക്കെട്ട്, അടിവയർ, മുതുക്, നെഞ്ച് എന്നീ ഭാഗങ്ങളിലെ വികാസത്തിനും ഈ ആസനം വളരെ നല്ലതാണ്. പ്രസവശേഷം അടിവയർ തള്ളിവരുന്ന സ്ത്രീകൾ 3-ാം മാസം മുതൽ ശലഭാസനം അഭ്യസിക്കുക. അൾസർ, ഹെർണിയ, ഗ്യാസ്ട്രബിൾ, പൈൽസ്, ഹൃദ്രോഗം എന്നിവ മാറാനും ശലഭാസനം ഗുണകരമാണ്. മലശോധന ക്രമീകരിക്കും, ഉദരസംബന്ധമായ അസുഖങ്ങൾ കുറയും. അഡ്രിനാൽ, പ്രോസ്ട്രേറ്റ് ഗ്രന്ഥികളുടെ ശരിയായ പ്രവർത്തനത്തിനും ഈ ആസനം പരിശീലിക്കുന്നത് വളരെ പ്രയോജനകരമാണ്.
1: ശലഭാസനം ചെയ്യുന്നതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ KP.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
6: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
7: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
8: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
10: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
9: സുബയ്യ ജുവലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
11: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ 1 ചോയ്സ് അല്ലേ.
12: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
13: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
12: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
13: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലിയറ്റ് എറണാകുളം.
1: യൂസഫലി കേച്ചേരി എഴുതി, ജി ദേവരാജൻ ഈണമിട്ട്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം മിണ്ട പെണ്ണ്.

നമസ്തേ അനന്തപുരിയിൽ ഒരു ഗാനം കൂടി. മേഘം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ശ്രീനിവാസും ചിത്രയും സംഗമം പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുകയാണ്. വീണ്ടുമെത്തും നാളെ രാവിലെ. ഇന്നീ പരിപാടിയിൽ ഒപ്പമുണ്ടായിരുന്നത് ആര്യ പ്രസന്നൻ. ഏവർക്കും ശുഭദിനാശംസകൾ.

അണിമുറ്റത്തൊരു കോടി റാവിൻ മണിവിളക്കെരിയാറാ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് കേൾക്കാം 1961 മുതൽ 70 വരെ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ വയലാർ എഴുതി ജി ദേവരാജൻ ഈണമിട്ട് പി ലീല പാടിയ ഗാനം കേൾക്കാം.

0: 100 ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട് ലിയറ്റ് എറണാകുളം.
6: യേശുദാസും സംഗമം പാടിയ ഗാനം ചിത്രം ചെമ്മീൻ. വയലാറിന്റെ വരികൾക്ക് സലിൽ ചൌധരിയുടെ സംഗീതം.

ഒരറിയിപ്പ്. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം. ത്രിവേണി എന്ന ചിത്രത്തിൽ പി ബി ശ്രീനിവാസും ലതയും പാടിയ ഗാനം. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജനാണ് ഈണം നൽകിയത്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പി ഭാസ്കരൻ വരികളെഴുതി, ബി എ ചിദംബരനാഥ് ഈണമിട്ട്, എസ് ജാനകിയും ശാന്ത പി നായരും പാടിയ ഗാനം. ചിത്രം മുറപ്പെണ്ണ്.

ഗാനഭാരത്തിൽ ഒരു ഗാനം കൂടി. സുശീല എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി, വി ദക്ഷിണാമൂർത്തി ഇടമിട്ട് പി വി ശ്രീനിവാസും കെ പി ഉദയഭാനുവും പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, 1961 മുതൽ 70 വരെ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 10 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ഇറാന്റെയും അമേരിക്കയുടെയും സമാധാന കരാറിനെ ലോക നേതാക്കൾ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥിരത പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന സുപ്രധാന നയതന്ത്ര മുന്നേറ്റമാണിതെന്ന് നേതാക്കൾ വിശേഷിപ്പിച്ചു. ഉത്തർപ്രദേശിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യ സർവീസുകൾക്ക് ആരംഭം കുറിച്ചു. രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ രാമമോഹൻ നായിഡു പറഞ്ഞു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിക്ക് തുടക്കമായി. തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മന്ത്രി CP ജോണും ഉദ്ഘാടന ചടങ്ങിനുശേഷം KSRTC പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്തു. ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണ്. നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പ്രിയദർശിനി പദ്ധതിയെന്ന് മന്ത്രി CP ജോൺ. സൌജന്യ യാത്രാ പദ്ധതി കൊല്ലത്ത് മന്ത്രി ബിന്ദുകൃഷ്ണയും കോഴിക്കോട്ട് MK രാഘവൻ MP യും കണ്ണൂരിൽ TO മോഹനൻ MLA യും ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയ UDF ഗവൺമെന്റ് വാഗ്ദാന ലംഘനം നടത്തിയെന്നാരോപിച്ച് BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധ മാർച്ചുകൾ. എല്ലാ KSRTC ബസ്സുകളിലും സൌജന്യ യാത്ര എന്നത് നിഷേധിച്ച് ഓർഡിനറിയിൽ മാത്രമാക്കിയതിനെതിരെയാണ് പ്രതിഷേധം. CMRL എക്സാലോജിക് മാസപ്പടിക്കേസിൽ ED സമൻസിൽ CMRL കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. കേസിൽ മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ അടുത്ത മാസം ആരംഭിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിനെ പ്രഖ്യാപിച്ചു. ലോങ് ജംപ് താരം M ശ്രീശങ്കറും 400 മീറ്റർ മിക്സഡ് റിലേയിൽ ഇറങ്ങുന്ന അൻസ ബാബുവുമാണ് പട്ടികയിലെ മലയാളി സാന്നിധ്യം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 11 മണിക്ക് ആകാശവാണി അനന്തപുരി FM 101.9.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാടകപ്രവർത്തകൻ, സംവിധായകൻ, സംഗീതജ്ഞൻ, താളവിദ്വാൻ, അങ്ങനെ പല രീതിയിൽ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ള ശ്രീ മനോജ് ശിവ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം.
4: നമസ്കാരം.
3: ഏറ്റവും പുതിയ വിശേഷം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. താങ്കള് വളരെ കാലമായിട്ട് ലണ്ടനിലാണ് താമസമെങ്കിലും കേരളത്തിൽ വരുമ്പോഴെല്ലാം ഏതെങ്കിലും ഒരു പ്രൊഡക്ഷനോ വർക്ക്ഷോപ്പോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടാറുണ്ട്. ഇപ്പോ ഈ മാസം സൂര്യയുമായി ചേർന്നുകൊണ്ട് താങ്കൾ ഒരു നാടകം അവതരിപ്പിക്കുകയുണ്ടായി. അപ്പൊ ആ നാടകത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഹൃദയരേഖ. ടാഗോറിന്റെ നഷ്ടം നീട്ടെന്ന് പറയുന്നത് എല്ലാ കാലത്തെയും എഴുത്തുകാരെ, സിനിമാക്കാരെ, നാടകക്കാരെ, പാട്ടെഴുത്തുകാരെ, എനിക്ക് തോന്നുന്നു അത് ഇൻസ്പയർ ചെയ്യാത്ത ആൾക്കാർ ഇന്ത്യ ഉപഭൂഖണ്ഡത്തില് കലാകാരന്മാരായിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു കൃതി താങ്കൾ വീണ്ടും വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. അതും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഞാൻ മനസ്സിലാക്കുന്നത് 9 ദിവസത്തിന് താഴെയാണ് അത് മെറ്റലീസിയൻ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
4: ശരിക്കും ഈ നാടകത്തിന് വിശ്വ മഹാപണ്ഡിതനായ ടാഗോറിന്റെ കൃതി വായിക്കുമ്പോൾ പലരും ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയാണ് നാടകമാണെങ്കിലും

0: ഓഫ് ദി യു കെ അവരുടെ ഒരു വിമൻസ് ഫോറം ഇന്റർനാഷണൽ വിമൻസ് ഡേക്ക് ആവശ്യപ്പെടുകയും കുട്ടിക്കാലത്ത് ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു സിനിമയാണ്. അന്ന് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, എന്നിട്ടും ആ സിനിമയുടെ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നതും പല പല ക്യാരക്ടേഴ്സും എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുകയും ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു ഈ സിനിമയുടെ പ്രത്യേകത എന്താ. അന്നേ എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്ത ഒരു സിനിമയായിരുന്നു സത്യചിത്രയുടെ ചാരുലത. പക്ഷേ അത് എത്രയോ കാലം 20-25 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ വിമൻസ് ഡേക്കൊരു റൈറ്റിംഗ് നാടകം വന്ന് ചെയ്യണമെന്ന് വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം തോന്നിയത് ചാരുലത തന്നെയായിരുന്നു. കാര്യം ഇത്രയും സ്ത്രീയുടെ വിഷമതകളും അവരുടെ കരുതലുകളും സ്നേഹവും എല്ലാ ഭാവങ്ങളും ടാഗോർ വളരെ മനോഹരമായിട്ട് അതിൽ കോർത്തിണക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തതിന് വേറൊരു സെക്കൻഡ് തോട്ട് അതിൽ വന്നില്ല, അങ്ങനെ അതിലോട്ട് തന്നെ സഞ്ചരിക്കുകയായിരുന്നു. അതൊരു ഭാഗ്യമായിരുന്നു, ഞാൻ അതിലോട്ട് ഇറങ്ങി എഴുതി. വീണ്ടും കുറേ പ്രാവശ്യം ഞാൻ വായിക്കുകയും ഏതൊക്കെ പ്ലേസ് ചെയ്യണമെന്നൊക്കെ. അത് ഒരു മണിക്കൂറേ ഉള്ളൂ നാടകം. അത് തന്നെ എന്താണ് ഒരു കടലിനെ ചെറിയൊരു കൈക്കുമ്പിളിൽ എടുക്കുന്ന ഒരു വലിയ അധ്വാനമായിരുന്നു. ഇതിനെല്ലാം പിന്നിലൊരു ബ്ലെസ്സിങ് ഉണ്ട്, അത് ഇത് എഴുതുമ്പോൾ മുതൽ ഞാൻ അനുഭവപ്പെട്ടതാണ്. ഒരു മുറിക്കകത്തിരുന്ന് നമ്മൾ എഴുതിയ ഒരു സാധനം പിന്നെ അത് 10-500 പേര് കണ്ടിട്ട് അഭിപ്രായപ്പെടുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യവും അത്ഭുതവുമാണ്. നാടകം നടത്തപ്പെടേണ്ടത് വളരെ ആവശ്യമാണെന്നും വർത്തമാനകാലത്ത് നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് അത് ജനങ്ങളിൽ വളരെ പെട്ടെന്ന് എത്തുന്നതും ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ മാറ്റിമറിക്കാവുന്ന ഒരു സിദ്ധിയാണ് നാടകം എന്ന് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ എനിക്ക് വന്നു. പിന്നെ ആണ് രണ്ടാമത് ഇങ്ങനെ സൂര്യ കൃഷ്ണമൂർത്തി സാറുമായിട്ട് സംസാരിക്കാൻ ഇടവരുന്നതും. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായി വരുന്നു, അങ്ങനെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ഞാൻ പഠിച്ചത് തൈക്കാട് ഗവൺമെൻറ് മോഡൽ സ്കൂളിലും ആർട്സ് കോളേജിലും ഞാൻ മൃദംഗം പഠിച്ചത് മാവേലിക്കര എസ് ആർ രാജു സാറിൻ്റെ വീടും തൈക്കാടാണ്. അതിലെല്ലാം ഉപരി എൻ്റെ ആദ്യ നാടകം ഹൃദയരേഖ എന്ന് പറഞ്ഞ ഈ നാടകം നടത്തപ്പെടുന്നതും സൂര്യയുടെ തൈക്കാട് തന്നെയാണ്. അപ്പം എനിക്ക് തോന്നി ആ സ്ഥലം എനിക്ക് വളരെ ദിവ്യമായ ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഭാവി എന്താണെന്ന് അതിൻ്റേതായ ഡെസ്റ്റിനി അനുസരിച്ച് പോകുമെന്ന് ഞാൻ കരുതുന്നു.
1: ഈ അവതരണത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച സൂര്യയായിട്ട് സംസാരിക്കുമ്പോൾ സൂര്യ പറഞ്ഞൊരു കാര്യം, ഇറ്റ് വാസ് എ വെൽ റിട്ടേൺ സ്ക്രിപ്റ്റ്. എനിക്ക് വളരെ കുറച്ച് സമയത്തിൽ അത് പെർഫോം ചെയ്യുക മാത്രമേ എനിക്ക് പറ്റുള്ളൂ എങ്കിലും ഞാൻ തൃപ്തയാണ്, കാരണം ഇറ്റ് വാസ് എ വെൽ റിട്ടേൺ സ്ക്രിപ്റ്റ്. ഈ ഒരു പ്രോസസ്സ് നേരത്തെ പറഞ്ഞു, ഒരു കാൽ നൂറ്റാണ്ടോളം മനസ്സിൽ കിടന്നൊരു കാര്യത്തിനെ പേപ്പറിലേക്ക് പകർത്തുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ടെൻഷനുകളുണ്ടായിരുന്നു?
0: ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം ഒഫ്കോഴ്സ് ടെൻഷൻ എല്ലാത്തിലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ടെൻഷൻ വന്ന് നമ്മൾ പിന്മാറി പോവുകയല്ല വേണ്ടത്, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത് ശരിയാണെങ്കിൽ ആ ജേണി വളരെ ശുദ്ധമായി അങ്ങ് നടക്കും. അതിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞാനത് എഴുതാനിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കത് തോന്നിയത്, അതിന് പിന്നിലൊരു എനർജി ഉണ്ട്, എന്താണ് ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് വരുന്ന അനുഭവം, പിന്നെ ശരിയോ തെറ്റോ എന്നൊന്നും നമുക്ക് അറിയാൻ വയ്യ. ആ ജേണിയിൽ ഞാൻ അനുഭവിച്ച കാര്യം ചാരുലതയുടെ ഒരു തീർത്ഥാടനമാണ് ഈ ഹൃദയരേഖ എന്ന് പറഞ്ഞ കാര്യം. അതായത് സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ സ്ത്രീ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നു, അവർക്ക് പറയാൻ ആളുകളില്ല. പക്ഷേ അവർ വളരെ ധനികരായ കുടുംബത്തിൽ ജീവിച്ച ഒരു ജേർണലിസ്റ്റിൻ്റെ, ഇവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, പിന്നെ അവരും റൈറ്ററാണ്. അപ്പോൾ ഇത്രയും ബോധമുള്ള ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്ന ഭയങ്കരമായ ഒരു ദുഃഖം, പിന്നെ ഞാൻ എൻ്റേതായ ഒരു വലിയ ദാർശനികമായ ചിന്തകൾക്ക് ഞാൻ പല ഗുരുക്കന്മാരുടെയും പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിലാണ്. അതിൻ്റെ ചേരുവകളെല്ലാം എനിക്ക് ഇതിൽ സത്യമായി വരികയും ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ രമണ മഹർഷിയുടെ ഒരു ചെറിയ 0001 എന്ന് പറയുന്ന ഒരു ഡിവോട്ടി എന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ദുഃഖങ്ങളെ എങ്ങനെ എടുത്തു കളയാം എന്ന് പറയുന്ന സിദ്ധാന്തങ്ങൾ ചാരുലതയിൽ ഞാൻ വളരെ നിശബ്ദമായും ഡയലോഗ് വഴിയും എഴുത്തിലൂടെയും അതെനിക്ക് കൊണ്ടുവരാൻ പറ്റി. ഏറ്റവും അത്ഭുതം ഈ സ്ഥിരമായ നാടകങ്ങളിലുള്ളതിനെക്കാട്ടിയും നിശബ്ദമായ അന്തരീക്ഷങ്ങൾ ജനങ്ങൾ നന്നായി സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തൃപ്തിയായി, കാര്യം ഉള്ളിലുള്ള നിശബ്ദതയെ മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാണ്. അപ്പം അങ്ങനത്തെ നാടകങ്ങൾ നടത്തപ്പെടേണ്ടതും ആവശ്യമാണെന്ന് തോന്നി. പിന്നെ എഴുത്തിനെ കുറിച്ച് അതങ്ങ് സംഭവിക്കുകയായിരുന്നു, അതിൽ കൂടുതൽ ഞാൻ എന്നെ തന്നെ അങ്ങ് വിട്ടുകൊടുക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തത് ഞാൻ അതൊന്ന് വെളിപ്പെടുത്താം. അതായത് കീത്ത് ജോൺസ്റ്റന്റെ ഇംപ്രോ എന്ന് പറഞ്ഞൊരു കോച്ചും കൂടെയാണ് ഞാൻ. അതായത് ഒന്നുമില്ലാത്തതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്കൊരു കാര്യം ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഇംപ്രൂവ് ടെക്നിക്സിൻ്റെ കോച്ചാണ് ഞാൻ. ആ തിയറിയും ആ ടെക്നിക്സ് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഇത് വളരെ നന്നായിട്ട് രൂപപ്പെട്ട് വരികയായിരുന്നു ചെയ്തത്. പിന്നെ നാടകത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഡയലോഗുകൾ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായങ്ങളൊന്നുമില്ല. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും അവസാനമേ നമ്മൾ സംഭാഷണം യൂസ് ചെയ്യാൻ പാടുള്ളൂ ആ കഥാപാത്രം. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഇതിൻ്റെ എഴുത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചാരുലതയായിട്ട് അഭിനയിച്ച സൂര്യയ്ക്ക് അത് മനസ്സിലായി, ഡീപ്പായിട്ട് ആ കുട്ടിയെ അത് മനസ്സിലാക്കി. ഒരു സ്ക്രിപ്റ്റ് മാത്രം കൊണ്ട്

0: നാടകം വിജയിക്കുന്നില്ല, അതിന് പിന്നിലുള്ള നടീ നടന്മാരുടെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള എഫേർട്ട്, ബാക്കിയുള്ള ഇതൊരു ടീം വർക്കാണ്. എൻ്റെ മാത്രം ജോലി കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു പദ്ധതിയല്ല നാടകം. ശക്തമായ കൂട്ടായ്മയിലൂടെ മാത്രമേ ഇതിൽ ഇതിൻ്റെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ജനങ്ങളിൽ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ വിജയിച്ച ഒരു നാടകമായി ഞാൻ കാണുന്നു.
1: ചാരുലതയെക്കുറിച്ച് പറയുമ്പോൾ ചാരുലതയുടെ മാനസിക വ്യാപാരങ്ങളാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഏത് രൂപത്തിലാക്കിയാലും പ്രധാനമായി ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. താങ്കളുടെ മറ്റ് നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനകത്ത് അത് പ്രകടിപ്പിക്കാൻ കുറച്ചുകൂടി താങ്കൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സംഭാഷണവും സംഗീതവും നിശബ്ദതയും തമ്മിലുള്ള ഒരു വല്ലാത്ത കോമ്പിനേഷനാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
0: സത്യസന്ധമാണ്. അതിൽ കൂടുതലായിട്ട് ഈ നാടകം ഞാൻ എൻ്റെ രീതി എന്ന് പറയുന്നത് ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ്. ജീവിതം ഒരൊറ്റ യാത്രയാണ്, അതിന് പിന്നിൽ ഇടവേളകളൊന്നുമില്ല. അപ്പം ഞാൻ ഈ ചാരുലതയുടെ സംഘർഷങ്ങൾ, ചാരുലത എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റേജിൽ വന്നാൽ അവസാനം മാത്രമാണ് അവർ നാടകത്തിന് വെളിയിൽ പോകുന്നത്. ഇടയ്ക്ക് ഒരു ഒരു സെക്കൻഡ് പോയി വെള്ളം എടുക്കാൻ പോയി വരുന്ന രംഗമേ ഉള്ളൂ. ബാക്കി സംഭവങ്ങളെല്ലാം അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും. നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ബിഗിനിങ്, ഒരു മിഡിൽ, ഒരു എൻഡ്, ആ പേസ് മൊത്തം ഈ ആക്ട്രസ്സിന് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഇതിലിടയ്ക്ക് ബ്രേക്ക് വരാൻ പറ്റില്ല. അപ്പം ഇതൊരു വൺ ആക്ട് പ്ലേ പോലെ തുടങ്ങി അവസാനിപ്പിക്കുന്ന രീതിയാണ്. പിന്നെ ഇതിൻ്റെ സൈലൻസ്, അതായത് ചില രംഗങ്ങളിൽ ചാരുലത ഒറ്റയ്ക്ക് നിൽക്കുകയും അമൽ എന്ന് പറയുന്ന ക്യാരക്ടർ അവരുടെ സ്നേഹിതയാണ്, അമൽ കൂട്ടുകാരനും എല്ലാമാണ്. ഭർത്താവിനെക്കാട്ടിയും കൂടുതലെന്നല്ല, അവർക്ക് അമലില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ നാടകത്തിൽ അമലെന്ന് പറഞ്ഞ ക്യാരക്ടർ സംസാരിക്കുന്നേ ഇല്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചത് സ്നേഹമെന്ന് പറയുന്ന കാര്യം ഡീപ്ലി റൂട്ടഡ് ആണ്. അതിൽ കൂടുതൽ സംസാരിക്കാൻ ഒരു രചയിതാവൻ ഈ നാടകത്തിൽ അമലിനെ കൊണ്ട് സംസാരിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ചലഞ്ചും കൂടെയാണ്. പക്ഷേ ചാരുലതയുടെ സോളിലേക്ക് ആത്മകഥകളിൽ കൂടെ പോകുമ്പോഴും ഭൂപതിയുടെ സംഭാഷണങ്ങളിലും കൂടെ ഓഡിയൻസിന് അമൽ എന്നുള്ള രൂപം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു പാട്ട് രംഗത്തിലൂടെ മാത്രം അവളുടെ മുമ്പിൽ എത്തുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ. അതെൻ്റെ ഏറ്റവും വലിയൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം ശരിക്കും നന്നായി വിജയിച്ചു എന്നുള്ള പല ആൾക്കാരും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. കാര്യം അതിൽ അമൽ സംസാരിക്കുന്നില്ല, അവർ ഡ്രീമിൽ വന്നു പോകുന്ന ഒരു ഇതാണ്. സച്ചിത്രയുടെ ആയാലും ഇദ്ദേഹത്തിൻ്റെ നോവലിലായാലും ഒരുപാട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇവരുടെ സ്നേഹത്തിൻ്റെ രീതിയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. മറ്റേത് ആ ജീവിതത്തിൻ്റെ ആ വാക്വമിൽ നിന്ന് അവർക്കൊരു ഒരാളുടെ അടുത്തൊരു അടുപ്പമുണ്ടാകുന്നു, അതിലവർ പെട്ടുപോകുന്നു. പിന്നെ അതിൻ്റെ വിഹുലതകളിൽ ചാരുലത ഉണ്ടാക്കിയെടുക്കുന്നതായ പ്രശ്നങ്ങളോ ഭാവനകളോ ആണ് ഈ നാടകം.
1: അതുപോലെ മറ്റൊരു കാര്യം, അത് ഞാൻ പെർസീവ് ചെയ്ത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, അതായത് സുഗതകുമാരി ടീച്ചറുടെ കൂട്ടിലെ കിളി, അത് ഇതിനകത്ത് വരുമ്പോൾ ഒരുപക്ഷെ ചാരുലത എന്ന് പറയുന്ന അല്ലെങ്കിൽ നഷ്ടനീടിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറിന് പുറത്തേക്ക് ഇന്നത്തെ ഒരു സ്ത്രീ അല്ലെങ്കിൽ എക്കാലത്തെയും ഒരു സ്ത്രീയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ കൂടി താങ്കൾ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ തോന്നി.
0: ആ കവിത ഞാൻ എടുക്കാൻ കാരണം എന്ന് പറയുന്നത് നാടകം എത്രത്തോളം ലളിതമാക്കപ്പെടുകയും കവിതകൾ കൊണ്ടുവരികയും അതുപോലെ ഈ നാടകത്തിൻ്റെ ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടത് ചാരുലതയുടെ പൂർണ്ണമായ അവരുടെ ഒരു ഫ്രീഡം അവർ അനുഭവിക്കുന്നത് ഞാൻ കണ്ടത് ദ ടൈം ബേർഡ് വാസ് ഇൻ ദ കേജ് എന്ന് പറഞ്ഞ ടാഗോറിൻ്റെ തന്നെ ഒരു കവിതയുണ്ട്. ആ കവിതയിലാണ് ശരിക്കും എനിക്ക് ചാരുലതയുടെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഞാൻ കണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആക്ച്വലി നസ്തനീർ മാത്രമല്ല ഈ പോയട്രിയും കൂടെ ലിങ്ക് ചെയ്തു. പക്ഷെ മലയാള സദസ്സുകളിൽ എത്തിക്കാൻ അനുയോജ്യമായിട്ടുള്ള കവിത എന്ന് പറയുന്നത് സുഗതകുമാരി ടീച്ചറുടെ ഈ കവിത വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അറിഞ്ഞോ അറിയാതെയോ സുഗതകുമാരി ടീച്ചർ അതിനെ വളരെ നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്തു. അപ്പം ഞാൻ ആലോചിച്ചു, ഒരു മാസ്റ്റർ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും സംഭവിക്കുന്നത് നമ്മളെ ഉള്ളിലുള്ള എല്ലാ മാസ്റ്റേഴ്സും പുറത്തു വരുന്ന ഒരു രീതി എനിക്ക് അനുഭവപ്പെട്ടു. സത്യം ഒന്നാണല്ലോ. അപ്പോൾ ഒരാൾക്ക് അനുഭവപ്പെട്ടു, നമ്മളെ കേരളം പോലുള്ള ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് വേറൊരു പോയിട്ടിന് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ അവിടെ കമ്പയർ ചെയ്യാനൊന്നും പോയില്ല, ഞാൻ അതിനെ എടുത്തങ്ങ് യോജിച്ചപ്പോഴത്തേക്കും അതൊരു അത്ഭുതകരമായിട്ട് ആൾക്കാർ റിസീവ് ചെയ്തു. കാര്യം ഈ സത്യം പറഞ്ഞു പോകുന്ന എല്ലാ ആത്മാക്കളും പറഞ്ഞു പോകുന്നത് വ്യത്യസ്തമായ സ്ഥലത്തും പല രാജ്യങ്ങളിലും പല സ്ഥലത്താണെങ്കിലും ഭാഷയൊന്നും അവിടെ പ്രശ്നമില്ല. പലരും നാടകം കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, ഇതെങ്ങനെ അതുമായിട്ട് യോജിച്ചു, എങ്ങനെ യോജിച്ചു എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ പ്ലേസ് ചെയ്തപ്പോഴത്തേക്കും അത് കറക്റ്റായി. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഒരു മാസ്റ്ററിനെ നമ്മൾ കണ്ടെത്തിയാൽ ബാക്കി എല്ലാവരും എന്താണോ നമ്മളുടെ പദ്ധതി, ആ പദ്ധതിക്ക് ശരിയായ വണ്ണം ബാക്കിയുള്ളവരും അതിൽ അവതരിക്കപ്പെടും എന്നുള്ളതിന് ഉദാഹരണമാണ് എൻ്റെ ഈ നാടകം.
1: ഇത് താങ്കളുടെ ആദ്യത്തെ നാടകം മുതൽ, സ്വാതിവേദം മുതൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാം. അതിനുമ്പോൾ ഒരു പാട്ട് കേൾക്കാം. കേൾക്കുന്ന പാട്ട് താങ്കൾ ആകുമ്പോഴത്തേക്ക് പറഞ്ഞാൽ പോരാ പാടണം. ഏത് പാട്ടാണ്?
0: ചാരുലതയുടെ ആ ഭാവം വളരെ കൂടുതലായിട്ട് പി ഭാസ്കരൻ മാഷ് ചാരുലത എന്താണോന്നുള്ളത് കൃത്യമായി വരച്ചു കാട്ടിയ ഒരു ഗാനം മലയാള ലോകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേറെ പല സിനിമ

0: മകളുടെ സിറ്റുവേഷനൊക്കെ വേറെ ആയിരുന്നു. കാട്ടുകൂരങ്ങ എന്ന സിനിമയിൽ ഞാനതെന്തായാലും പാടുന്നൊന്നുമില്ല, കാര്യം അത് ശീല വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയ ഒരു ഗാനമാണ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദവും ഇതിനപ്പുറം വേറൊരു ഫീമെയിൽ വോയിസ് ഇല്ലാന്ന് വരെ നിശ്ചയിക്കുന്ന ഒരു വോയിസിലാണ് അത് പാടിയത്. മാറോടണച്ചു ഞാൻ ഉറങ്ങിയിട്ടും എന്നുള്ളൊരു ഗാനം ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ ഈ ടേബിളിൽ തൊട്ടു, പക്ഷെ ഈ ഗാനം എൻ്റെ ഹൃദയത്തിൽ തൊട്ടു എന്ന് പറയുന്ന ഒരു ഗാനം ഞാൻ ശ്രോതാക്കൾക്ക് വേണ്ടി.
1: പി ഭാസ്കരൻ്റെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പി സുശീലയുടെ മനസ്സിൽ തൊടുന്ന ആലാപനം, വൈരമുത്തു കൊണ്ട് സുകുമാരൻ കുറലാർ എൻട്രാൽ സുശീലാവിൻ കുറലെൻട്രീൻ എന്ന് ഒരു പാട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും പാട്ട് കേട്ടിട്ട് തുടർന്ന് സംസാരിക്കാം.

0: ഇപ്പൊ ഏറ്റവും പുതിയ വിശേഷം എന്ന് ആയതുകൊണ്ട് ഹൃദയരേഖ സംസാരിച്ചു എന്നേ ഉള്ളൂ. ഈ തൈക്കാട് അങ്ങനെ പ്രത്യേകിച്ച് സംഗീതമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന നാടകം എന്ന് പറയുന്ന ഒരു ബാല്യകാലത്ത് അങ്ങനെ ഒരു കൃത്യം ലക്ഷ്യമായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അല്ല, എന്റെ അച്ഛൻ അമേച്ചൂർ നാടകങ്ങളിൽ, അച്ഛന്റെ പാഷൻ നാടകമായിരുന്നു. ഞാൻ പല രാത്രികളിൽ അച്ഛൻ ലേറ്റായിട്ട് പല പല കൃതികൾ, ഇ വി കൃഷ്ണപിള്ളയുടെയും മാർത്താണ്ഡവർമ്മ, അങ്ങനെ പഴയ ഒരു കാലഘട്ടങ്ങളിൽ അച്ഛൻ സ്ഥിരമായിട്ട് രാത്രി ഇരുന്ന് ഡയലോഗ് വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ കുട്ടിക്കാലത്ത് ഒരുപാട് അമേച്ചൂർ നാടകങ്ങളിൽ അച്ഛൻ്റെ കൂടെ ഞാൻ കൂടാറുണ്ട്. പഠിക്കുന്നതിൽ കൂടുതൽ എന്നെ ഇത്തരം കാര്യങ്ങൾ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത് എൻ്റെ അച്ഛനാണ്. അപ്പൊ എനിക്ക് മാതാപിതാക്കളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യവും, നമ്മുടെ കുട്ടികളെ കൂടുതൽ കാണിക്കുകയും കേൾപ്പിക്കുകയും അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അത് കേട്ട് കേട്ട് വരുമ്പോൾ ആ പ്രായത്തിൽ നമ്മളെ ഉള്ളിൽ അതിന്റെ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യും. ശരിക്കും അതാണ് സംഭവിച്ചത്.
0: താങ്കളുടെ കാര്യത്തിൽ പക്ഷേ ഞാനത് വിചാരിക്കുന്നത്, ഈ തൈക്കാട് നിന്ന് ലണ്ടനിൽ റെമി ബെട്രാൻ്റെ അടുത്ത് ഇതെങ്ങനെ എത്തി എന്നുള്ളതാണ് ആ ഒരു യാത്ര.
1: അത് ഞാൻ പൊതുവെ വേറൊരു സബ്ജക്ട് പഠിക്കാനായിട്ടാണ് പോയത്. പിന്നെ ഞാനത് ഷിഫ്റ്റ് ചെയ്ത് തിയേറ്ററിലോട്ട് വന്നു. ഞാൻ പിന്നെ ഷേക്സ്പിയറുടെ തിയേറ്ററിൽ അവരെങ്ങനെയാണ് ഡയലോഗ് ഡെലിവറി, എങ്ങനെയാണ് അവർ ഇതൊക്കെ ഒരുക്കുന്നത് എന്നുള്ള പഠിക്കാനുള്ള ഒരു അവസരത്തിന് ഞാൻ തന്നെ കണ്ടെത്തിപ്പോയി. കാര്യം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി ഞാൻ ലണ്ടനെ ഉപയോഗിക്കുകയായിരുന്നു. വേറെ ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും നാടകങ്ങൾ കാണാൻ പോകുന്നതും അങ്ങനെ ചെന്ന് പെട്ട ഒരു സ്ഥലമാണ് റെമി ബെട്രറിന്റെ ഇംപ്രോ എന്ന് പറയുന്ന ഒരു കോച്ചിങ് സെന്ററിൽ. അതെന്നെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തി. കാര്യം ജീവിതവുമായിട്ട് അങ്ങേയറ്റം ബന്ധമുള്ളതും അവിടെ എന്ത് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് തോന്നും. പക്ഷെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ലോകം, പല ലോകത്തു നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് വന്ന് ആ ക്രിയേറ്റ് സ്പോട്ടിൽ വർക്ക് ചെയ്യുന്നു. ഇത് പഠിക്കണമെന്നും ഞാനൊരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട് അദ്ദേഹം എന്നെ ആദ്യം അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സംഗീതം എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇംപ്രോവൈസ്ഡ് മ്യൂസീഷ്യൻ ആയിട്ടാണ് ആ ട്രൂപ്പിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അവിടെ ഇരുന്ന് ഞാൻ ഇത് പ്ലേ ചെയ്യുമ്പോഴും എനിക്ക് നാടകമാണ് എൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുന്നത്. അതായത് പഠിക്കണം പഠിക്കണം. പിന്നെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ സ്റ്റേജിലോട്ട് കയറ്റുന്നത്. അപ്പോൾ അതിൻ്റെ സമ്പ്രദായങ്ങൾ എനിക്ക് യു കെ നിന്ന് കേരളത്തിലോട്ട് എത്തിക്കാനുള്ള പദ്ധതിയിലാണ്. കാര്യം ഇവിടെ അങ്ങനെ ഒരു സാധനം ഇവിടെ വന്നിട്ടില്ല. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഞാൻ വർക്ക്ഷോപ്പ് ചെയ്ത് ഭാരത് ഭവനിലായിരുന്നാലും അങ്ങനെ പല സ്ഥലങ്ങളിലും ചെയ്ത് ഒരു 100-300 പേരുടെ ഒരു പ്രോജക്റ്റുകൾ ഞാൻ ആൾറെഡി ചെയ്തു കഴിഞ്ഞു. എനിക്കിത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സാണ്. ഭാവിയിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ ആൾക്കാർ ഇത് അറിയേണ്ടതാണ്. കീത്ത് ജോൺസ്റ്റന്റെ ഇംപ്രോ എന്നൊരു ബുക്ക് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വായിച്ചു നോക്കിയാൽ ചെറിയ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും.
0: എന്നാലും ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ആമുഖമായിട്ട് ആ ഒരു ക്രിയേറ്റീവ് ഇംപ്രോളജി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
1: അതായത് നമ്മുടെ ജീവിതത്തിന്റെ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മളെല്ലാവരും എന്താണ് ഒരു കണക്കിന് നമ്മൾ വേണമെങ്കിൽ ആക്ട് ചെയ്യണമെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എന്നെ ഈ ഇന്റർവ്യൂവിന് വിളിച്ചു. ഇവിടെ നമുക്ക് നേരത്തെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ഒന്നുമില്ല, ഡയലോഗ്സ് എഴുതപ്പെട്ടിട്ടില്ല. ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണം. ഇതാണ് പെർഫെക്റ്റ് ഇംപ്രോ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ നാടകത്തിനെ കുറിച്ചുള്ള ബോധമണ്ഡലത്തിൽ ഞാൻ ഇരിക്കുകയും അവിടെ എന്റെ ഈഗോ എന്ന് പറയുന്ന സാധനത്തിനെ ഞാൻ സീറോ ആക്കി വെച്ചുകൊണ്ട് എന്റെ അറിവിനെ ഞാൻ ഗ്രഹിച്ച കാര്യങ്ങളെ നിങ്ങളുടെ ചോദ്യത്തിന് വളരെ സത്യസന്ധമായി മറുപടി പറയുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഇംപ്രോയുടെ ഒരു സ്പിരിച്വൽ ജേണി. അവിടെ കൂടുതൽ നമ്മൾ മൈൻഡിനെ ഇട്ട് അതിൽ അലട്ടാതെ അപ്പം നമ്മളെ മനസ്സിൽ തോന്നുന്ന സത്യസന്ധമായും അതിനോട് യോജിക്കുന്ന കാര്യത്തിനും റിയാക്ട് ചെയ്യുക. അതിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ ബ്രെയിനിന് കൊടുക്കരുത്. അപ്പം നമ്മളിൽ നിന്ന് വരുന്ന സാധനം നിങ്ങളുടെ ഉള്ളിലുള്ള സാധനമാണ്. ഞാൻ പ്രിപ്പയർ ചെയ്ത് എൻ്റെ മൈൻഡിനെ ഞാൻ എന്താണ് കുറെ കണക്കുകൂട്ടലുകൾ വന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പം അത് എൻ്റെ ഒരു ഈഗോ ട്രിപ്പാണ്. ഞാൻ എന്തോ ആണെന്നും ഞാൻ എന്തോ ചെയ്ത് വലിയൊരു സംഭവത്തിലോട്ട് പോകുന്നതാണെന്നുള്ളൊരു ബോധം വരുമ്പം നമ്മളുടെ റിയൽ ക്രിയേറ്റിവിറ്റിയുടെ ആ എലിമെൻ്റ് അവിടെ നഷ്ടപ്പെടും. ഈ ചാരുലത എന്ന സ്ക്രിപ്റ്റിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പോകാൻ കാര്യം, നമ്മൾ പറയുന്ന കാര്യം ഹൃദയത്തിൽ നിന്നും ഉള്ളിൽ നിന്നും പറയുന്നതാണെങ്കിൽ അത് ജനത്തിന് ഒരിക്കലും ബോറടിക്കത്തില്ല. കാര്യം അവരുടെയും കാര്യമാണ്. നാടകത്തിൽ ഒരു നടൻ നേരത്തെ പറഞ്ഞ സൈലന്റ് ആയിട്ട് വന്ന് നിൽക്കുന്നു എന്ന് ഓഡിയൻസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരാൾ സൈലന്റ് ആയിട്ട് സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അവിടെ സ്ക്രിപ്റ്റ് എഴുതണ്ട, ഓഡിയൻസ് താനേ സ്ക്രിപ്റ്റ് എഴുതിക്കോളും. ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇയാൾ കാമുകന്റെ കൂടെ പോകാൻ പോയാണോ, ആത്മഹത്യ ചെയ്യാൻ പോയാണോ, അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്താണോ നിൽക്കുന്നത്, ഇതൊന്നും ഞാൻ എഴുതപ്പെടണ്ട. ഇതെല്ലാം ആളുകൾ അവരുടേതായ ഭാവനയിൽ അവർ ക്രിയേറ്റ് ചെയ്യും. ഇത് ഇംപ്രോയുടെ ഏറ്റവും ഊർജ്ജസ്വലമായ ടെക്നിക്സ് ആണ്. നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾ ചോദിക്കുന്ന കാര്യം എനിക്ക് ഇതുവരെ അറിയില്ല, പക്ഷേ ഞാൻ അതിന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആ ജേണിയിൽ നിൽക്കുന്നതാണെങ്കിൽ ആ ബോധത്തിലോട്ട് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജിയിൽ ഞാൻ ഒന്നായി മാറും. ഇതിൽ വിഘടിക്കപ്പെടരുത്. നമ്മൾ വേറൊരാളെന്നുള്ള രീതിയിൽ നമ്മൾ മറ്റൊരാളെ കാണരുത്. മറ്റൊരാളെ എൻ്റെ തന്നെ ഒരു ഭാഗമായി കഴിയുമ്പോൾ ഞാൻ

0: എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ എനിക്ക് മറ്റൊരാളടുത്ത് പെരുമാറാൻ പറ്റും, അത് അയാൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ ഹാളിലും എല്ലാ സ്ഥലത്തും നമ്മൾ അതൊരു സീൻ സീനായിട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ തന്നെ ഒരു ഓറ ഓഫ് എനർജി കൊണ്ടുപോവുകയും എല്ലാവരും ഒന്നാണെന്നുള്ള ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ബട്ട് ഇംപ്രൂവ് വഴി അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ റിഹേഴ്സൽ ക്യാമ്പിലും ഈ ടെക്നിക്സ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. ഒരാൾ വന്ന് അഭിനയിച്ച് പോകുന്നതല്ല സ്റ്റേജ് എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഹങ്കാരം കാണിക്കാനുള്ള ഒരു സ്ഥലമല്ല. ഞാനൊരു വലിയ ആക്ടറാണ്, ഞാനൊരു വലിയ സംഭവം, അവിടെ നിങ്ങളുടെ അഹങ്കാരം ഇല്ലാതാക്കാനുള്ള ഒരു, നിങ്ങൾ വേറൊരു ക്യാരക്ടറായിട്ട് വന്ന് അവിടെ നിങ്ങൾ ഇല്ലാതാവുന്നതാണ്. അപ്പോൾ അത് നാടകത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്നുമില്ലാത്തവനായിട്ട് ചാരുലതയുടെ അടുത്ത് ഞാൻ പറഞ്ഞൊരു ചലഞ്ചതാണ്, ചാരുലതയ്ക്ക് എല്ലാം ഉണ്ടായിട്ടും എല്ലാം നഷ്ടപ്പെടുന്നു. സൂര്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്, ഒന്നുമില്ലാകുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റൂ? നിങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കാൻ പറ്റില്ല. മനസ്സിലായി? നമ്മൾ നാടകത്തിൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒന്നുമില്ലാതായിട്ട് എങ്ങനെ അഭിനയിക്കും? അത് മാക്സിമം കൊണ്ടുവരാൻ ആ കുട്ടി ശ്രമിച്ചു. കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് പറയുന്നതും അവിടെ അങ്ങ് ആയിത്തീരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പിന്നെ ചാരുലതയുടെ ദുഃഖത്തിലോട്ട് ഇങ്ങനെ പോയി പോയി പോയി പോയി പോയി അവസാനം ആദ്യമൊക്കെ അവർ റിജക്ട് ചെയ്യുന്നു. ഫൈനലി ആ പെയിൻ കൂടി കൂടി വരുമ്പോൾ ഫൈനലി അവർ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ദുഃഖം അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ വെയ്റ്റ്ലെസ് ആവും. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഭാരം അങ്ങ് പോവും. പിന്നെ നമുക്ക് വരുന്നത് ഈ പക്ഷിയെ പോലെയുള്ള ഒരു പറക്കലാണ്.
1: താങ്കൾ ഇതുപോലെ ഈ തിയേറ്ററിന്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജേണി അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഒക്കെ താങ്കൾ നിരന്തരമായിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ചും കുട്ടികളിൽ താങ്കൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, രക്ഷകർത്താക്കൾ എല്ലാവരും അനുഭവങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക, അവർക്ക് വേണ്ടത് അവർ സെലക്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. തിയേറ്ററിന്റെ ഈ ഹോളിസ്റ്റിക് സ്വഭാവം തിയേറ്ററിനെ മനസ്സിലാക്കുന്ന തുടക്കം മുതലേ തന്നെ ഉള്ളതാണോ, അതോ താങ്കളുടെ സ്പിരിച്വൽ ജേണിയിലോട്ട് തിയേറ്റർ വരികയാണോ, അതോ തിരിച്ചാണോ?
0: തിരുവനന്തപുരത്ത് അപ്പോഴെനിക്ക് അറിയില്ല, അന്ന് ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ എന്റെ അച്ഛനൊക്കെ പാഷനുണ്ട് അമേച്ചറായിട്ട് ചെയ്യുന്നെങ്കിലും നാടകത്തിലോട്ട് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതും അതിലോട്ട് ആൾക്കാരെ വളർത്തുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാര്യം അതിലൊരു ലൈഫ് ഇല്ല, അതിൽ പോയി കഴിഞ്ഞാൽ പഠിത്തം ബാധിക്കും, അതിൽ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വേറെ വഴിയിലായി പോകും. അങ്ങനെ ഒരു ഭയം കുട്ടിക്കാലത്ത് മുതലേ നാടകത്തിൽ പോകുന്നവർക്ക് ഇങ്ങനെ ഒരു ഭയം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ആരും അങ്ങനെ അതിലോട്ട് അധികം പോകാറില്ല. ഞാൻ ഈ കണ്ടത് കൊണ്ട് ഞാൻ ഇംഗ്ലണ്ടിൽ പോവുകയും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ഛനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. കാര്യം ഇത്ര ചെറിയൊരു സ്ഥലത്തിരുന്നുകൊണ്ട് അച്ഛൻ എങ്ങനെ ഇത്രയും തീക്ഷണമായിട്ടുള്ള നാടകകൃത്തുക്കളെ കുറിച്ച് അറിയുകയും, അച്ഛനൊന്നും ലണ്ടൻ കണ്ടിട്ടില്ല, അപ്പോൾ ഇത്രയും ബൃഹത്തായ സാധനത്തിന് അവരൊരു ചെറിയ മൂലയിലിരുന്നുകൊണ്ട് ആരാധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് ചെറുതല്ല, ആക്ച്വലി എനിക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വഴി തുറന്നതാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അറിയുക, ഇങ്ങനെ നാടകം ചെയ്യണമെന്നൊന്നും എനിക്ക് മോഹങ്ങളൊന്നും ഇല്ലായിരുന്നു, അതിനെക്കുറിച്ച് മാക്സിമം അറിയുക. അങ്ങനെ ഞാൻ വളരെ ഒരു ഇന്നസെൻ്റ് ആയിട്ടാണ് ഞാൻ പോയത്. അല്ലാതെ ഒരു നാടകക്കാരൻ ഞാൻ ഇപ്പോഴും അല്ല, ഞാൻ അങ്ങനെ ഒരു സാധനം തലയിൽ വയ്ക്കാറുമില്ല. കാര്യം അതല്ല, നമ്മൾ ജേണി എൻജോയ് ചെയ്യുക, എന്താണോ ചെയ്യുന്നത്. കാര്യം ജോലി ചെയ്യുമ്പോൾ ഒരുപാട് ടെൻഷനും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആ എനർജി സ്നേഹത്തിൻ്റെ ആയാലും സന്തോഷത്തിൻ്റെ ആയാലും കൂട്ടായ്മയുടെ എനർജി ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അങ്ങ് ഞാനങ്ങ് ആഘോഷിച്ചാണ് ഇത് ചെയ്യുന്നത്. തിരിച്ച് ഞാൻ പോകേണ്ടത് എൻ്റെ ജോലി സ്ഥലത്താണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, കുട്ടികൾ ഇതിൽ ഉണ്ടാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ഇതിനൊരു കരിയർ പാത്ത് ഉണ്ട്. നിങ്ങൾ തിയേറ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാജുവേഷൻ ഉണ്ട്. അപ്പോൾ ലൈറ്റിങ്ങിന് പോലും ഒരു മാസ്റ്റേഴ്സ് പോലും അവർക്ക് വേറെ തൊഴിൽ മേഖലകളുണ്ട്. ആക്ടിങ്ങിനായാലും എല്ലാവർക്കും അതിൻ്റേതായ വലിയ വലിയ ഡോക്ടേഴ്സ് എഞ്ചിനീയർ നമ്മൾ ഇവിടെ പറയുന്നത് പോലെ അതിൻ്റെ സാധ്യതകൾ ഒരുപാടുള്ള രാജ്യമാണ് ഇംഗ്ലണ്ട്. അവിടെ തിയേറ്ററിനൊന്ന് ടിക്കറ്റ് കിട്ടാൻ തന്നെ വലിയ പാടാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു മേഖലകൾ വന്നിട്ടില്ല. പക്ഷേ നാടകം നടത്തപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം ഇത്ര കുറഞ്ഞ രീതിയിൽ ആൾക്കാരെ മുമ്പ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മേഖലയില്ല. ഷേക്സ്പിയർ പോലെ ഒരു ബെഞ്ച് വെച്ചിട്ടാണ് ചെയ്ത്. ഇതിൻ്റെ വേറൊരു ധർമ്മം എന്ന് പറയുന്നത് വളരെ ചെറിയ ബഡ്ജറ്റിൽ നാടകം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിനൊരു തെളിവും കൂടെയാണ് എൻ്റെ ചാരുലത. കാര്യം ആൾക്കാർ പലരും വലിയ വലിയ ബഡ്ജറ്റുകൾ ഉണ്ടാക്കി നാടകം നടത്തപ്പെടാതെ പോവുകയാണ്. അപ്പം ചെറിയ ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പത്രങ്ങളുടെ ഇടയിലിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പത്രമാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ കുറേ നൂല് കൊണ്ടുള്ള ഇതും പിന്നെ നടുക്ക് ഒരു വിൻഡോയാണ്. അതിൽ ഒരിക്കലും അവർ സഞ്ചരിക്കാത്തൊരു ലോകമാണ്. അപ്പോൾ ആൾക്കാർക്ക് സ്ക്രിപ്റ്റിൻ്റെ ഫുൾ കാര്യങ്ങൾ ആ ഒരു ഒറ്റ സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ദ ഹോൾ, നമ്മൾ ഒരു വീട് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. നമ്മളിപ്പോൾ ചില ആർട്ടിക്കിൾ വായിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിൽ ഒരു കാർട്ടൂൺ കാണുമല്ലോ, ആ കാർട്ടൂൺ മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ദ ഹോൾ സ്റ്റോറി എന്താണ്. അപ്പോൾ വീട് സൃഷ്ടിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഈ ഒരു ബാക്ക്ഡ്രോപ്പിൽ മൊത്തം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അതും സംഭവിക്കുന്നതാണ്. ആൾക്കാർ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു അത് ആരാ ചെയ്ത്. അതെല്ലാം സംഭവിച്ച് നമ്മൾ ആരും ചെയ്തതല്ലേ, നമ്മൾ ഞാൻ തന്നെ ഒറ്റയ്ക്കും എൻ്റെ കൂടെ ഫാമിലി മീരയ്ക്കും ഇത് ഇഷ്ടമാണ്, അവരും വേറെ എൻ്റെ കസിൻസ് എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഉണ്ടാക്കിയ ഒരു ചെറിയ രൂപമാണ്. ആക്ച്വലി ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു ചെറിയ ജേണിയാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് ഇതുപോലുള്ള നാടകം നടത്താനുള്ള ഇനിയും വലിയ വലിയ സംഭവങ്ങളെ ചെറിയ ബഡ്ജറ്റിൽ ആൾക്കാരെ മുമ്പ് മനസ്സിലാക്കുന്ന രീതിയിൽ നടത്താനുള്ള സാധ്യതകൾ കഥകളുണ്ട് എന്നും കൂടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു നാടകമാണിത്.
1: അല്ലെ, നമുക്ക് കാന്തിയും ആ മനുഷ്യൻ നീ തന്നെയൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഏത് പാട്ട് പറയും?

0: ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനങ്ങളിലൊന്നാണ്.
1: പി ഭാസ്കര മാഷിന്റെ വരികളാണ് വീണ്ടും സമയതീരത്തിൻ ബന്ധനമില്ലാതെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അവസാനത്തെ ചരണമൊക്കെ നമ്മളെ വേറൊരു തലത്തിൽ കൊണ്ടെത്തിക്കും. വീണ്ടും ദേവരാജന്റെ സംഗീതം പാടിയിരിക്കുന്നത് യേശുദാസാണ്. നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം.

0: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരും. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 225 രൂപ വർദ്ധിച്ച് 13,890 രൂപ നിരക്കിലും പവന് 1,800 രൂപ വർദ്ധിച്ച് 111,120 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
6: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുള്ള് MRT വാങ്ങും.
10: അതെ ഏട്ടാ,
9: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
10: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
9: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
11: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
12: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
11: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
13: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
14: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
11: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരുന്നു.
1: ബെട്രാൻഡിന്റെ അവിടുത്തെ ഒരു ട്രെയിനിങ്ങിന് ശേഷം പിന്നെ പ്രൊഡക്ഷനുകൾ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. അപ്പോഴാണ് സ്വാതിവേദം സംഭവിക്കുന്നത്. സ്വാതിവേദം സംഭവിക്കുമ്പോഴും താങ്കൾ അതിൻ്റെ അകത്ത് സ്വാതി തിരുനാളിനെ കൊണ്ടുവരുന്നു. സ്വാതി തിരുനാളിനെ മാത്രമല്ല, മൊസാർട്ടിന്റെ കഥ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസ്റ്ററിനെ ഫോളോ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ മറ്റു പല മാസ്റ്റർമാരും വന്ന് നിരന്നു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. സ്വാതിവേദത്തെ കുറിച്ച് പറയാം.
2: മലയാളി അസോസിയേഷൻ ഓഫ് ദി UK, അവിടെ BK കൃഷ്ണമേനോൻ അദ്ദേഹം നിർമ്മിച്ച ഒരു അസോസിയേഷനാണ്. മലയാളി അസോസിയേഷൻ എന്ന് പറയാൻ ആദ്യം ഉണ്ടായത് ഈ അസോസിയേഷൻ. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് നാടകങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ പറഞ്ഞ് നമുക്ക് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം. വ്യത്യസ്തത കാണാൻ ശ്രമിച്ചതല്ല, ഓണമായോണ്ട് മഹാബലി എൻ്റെ മനസ്സിൽ വന്നു. അപ്പം മഹാബലി ഒന്ന് ഞാൻ പിരിച്ചെഴുതിയപ്പോൾ മഹാബലി, പിന്നെ ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പോൾ സ്വാതി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ശാസ്ത്രീയ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് തിരുവിതാംകൂറിൽ ഇത്രയും കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്ന വേറൊരു വ്യക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം തിരുവിതാംകൂറിൽ അങ്ങനെ സംഗീതത്തിനോടുള്ള ഒരു ഭയങ്കരമായ ഒരു ശ്രേണി തന്നെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. എഴുത്തിലൂടെയും ആൾ ഇന്ത്യ റേഡിയോയിലും വളരെ ചർച്ചകൾ നടന്ന സ്ഥലമാണ്. പക്ഷെ എനിക്ക് സ്വാതിവേദം ഇംഗ്ലണ്ടിൽ നടത്തണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. കാര്യം ഞാനത് എൻ്റെ ഇംപ്രോയിലുള്ള ഇംഗ്ലീഷ് ഫ്രണ്ട്സ് ഉണ്ട്, ആക്ടേഴ്സ്, ഞാൻ അവരടുത്ത് പറയുകയും അപ്പോൾ അവരാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു ചതി നിങ്ങളുടെ അവിടെയുള്ള ഒരു സ്വാതി തിരുനാളെന്ന് പറഞ്ഞ് ഇത്രയും പ്രഗത്ഭനായ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ഇംഗ്ലീഷുകാരനാണ്, അവർ കുറച്ചുകൂടെ ബ്രോഡാണ്, ഇത് നിങ്ങൾ വെളിയിൽ കൊണ്ടുവരണം. അന്ന് അവിടുത്തെ ടൈം മാഗസിനിൽ പോയിസണിനെ സ്വാതിയെ വിശ്വസിപ്പിക്കുകയും റാവുവിനെ കൊണ്ട് അത് വരുത്തിക്കുകയും ഇദ്ദേഹത്തിന് സ്ലോ പോയിസൺ കൊടുത്ത് കൊല്ലുന്നതായിട്ടാണ് എൻ്റെ നാടകം. സ്വാതി തിരുനാൾ എല്ലാം ശ്രീപത്മനാഭന് സമർപ്പിച്ചിട്ട് ഭരിക്കുകയായിരുന്നു. ഇതിൽ മൊസാർട്ടിൻ്റെ നാടകം ഞാൻ കണ്ടു വന്നപ്പോഴാണ് ഈ സ്വാതിയുടെ ഈ സബ്ജക്റ്റും എൻ്റെ കയ്യിൽ വരുന്നത്. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ എഴുതാനിരിക്കുമ്പം ഏത് കാര്യം ചെയ്യാനും ഒരു ക്രിയേറ്റീവായിട്ടിരിക്കുമ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും നമ്മൾ ആ സമയത്ത് നമ്മൾ കാണുന്ന സിനിമയോ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഒരാളോ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി മാറും. അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നടക്കപ്പെടേണ്ടതാണെങ്കിൽ കുറുക്കുകളൊക്കെ പോവുകയും അതിൻ്റേതായ ആൾക്കാർ മുന്നേ വരികയും നമ്മൾ അതിൻ്റേതായ ബുക്കുകൾ കിട്ടുകയും റെഫറൻസ് കിട്ടുകയും ആ പ്രോജക്റ്റ് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറി നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ കണ്ട ഒരു നാടകവും സിനിമയാണ് മൊസാർട്ടിൻ്റെ. മൊസാർട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മൂവ് ചെയ്തു, സ്വാതി അത് ഈശ്വരീയമായിട്ട് മാറ്റി. ഇവരെ രണ്ടുപേരെയും ചതിയിലൂടെ അവരുടെ ടാലൻറ്റിനോടുള്ള അസൂയ കൊണ്ട് നശിപ്പിക്കുന്ന സെയിം സാധനം തന്നെയാണ് മൊസാർട്ടിന് സംഭവിക്കുന്നത്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ അവിടെ സ്വാതിവേദം ചെയ്യുന്നത്. അതിൽ 4-5 ഇംഗ്ലീഷ് ആക്ടേഴ്സ് അതിൽ അഭിനയിക്കാനുണ്ടായിരുന്നു. അത് വെൽ റിസീവ്ഡ് ആയിട്ടുള്ള ഒരു 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു നാടകമായിരുന്നു.
1: ആ ഒരു സബ്ജക്റ്റ് പുറത്തുള്ള നടന്മാർക്ക് മനസ്സിലാക്കാനും അതിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് എങ്ങനെ ഉണ്ടായിരുന്നു?
2: വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഈ സിനിമാ ലോകത്ത് നിൽക്കുന്നതാണെങ്കിൽ അവിടുത്തെ ആക്ടേഴ്സ് പറയുന്ന ഒരൊറ്റ കാര്യം, എനിക്ക് നാടകം ചെയ്യണം. കാര്യം സിനിമയിലൊന്നും അവർക്ക് തൃപ്തിയില്ല. ഒരു നാടകം നമ്മൾ നടത്തണമെന്ന് പറഞ്ഞ് ഇവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് അവനൊരു ഭയങ്കര എനർജിയാണ്. വലിയ വലിയ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും നാടകം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ആണെങ്കിൽ അവർ ഓടി വരും. കാര്യം അവർക്ക് പ്രശസ്തിയെക്കാട്ടിയും കൂടുതൽ ഇതിലുള്ള ഒരു അനുഭവം അവർ ഭയങ്കരമായിട്ട് കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ചെന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോൺ വറി, ഐ വിൽ അഡ്ജസ്റ്റ് മൈ ടൈം ആൻഡ് ഐ വിൽ കം ടു ഡു ദിസ് പ്രോജക്റ്റ്, ഡോൺ വറി. അപ്പോൾ അവരിത് വായിച്ചിട്ട് അവർ പറഞ്ഞു ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെയും ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഞാൻ ഈ മൊസാർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവരും ഈ ഡിവോഷൻ എന്താണ്, ഈ സറണ്ടറിങ് എന്താണ്, ഇങ്ങനത്തെ നമ്മളുടെ സ്പിരിച്വാലിറ്റിയുടെ തലങ്ങൾ അവർ പഠിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെയാണോ, അതവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് എന്തായാലും ചെയ്യണമെന്ന് എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്തതും അവർ തന്നെയാണ്. ആ രാജ്യത്ത് നിന്ന് കിട്ടുന്ന വളരെ ബ്രോഡായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരും വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു അനുഗ്രഹമാണ്.
1: അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ട് കൂടി സമയമായി. ഏത് പാട്ട് പറയും?
2: അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ,
1: ജോൺസൺ മാഷിന്റെ പാട്ട്. പൂവച്ചൽ ഖാദറിന്റെ വരികളാണ്. യേശുദാസ് പാടിയത് ഒരു കുട കീഴിൽ എന്ന സിനിമയിലെ പാട്ട്. നമുക്ക് പാട്ട് കേൾക്കാം.

0: നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.
1: ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
4: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
5: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
4: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
5: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
8: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
9: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന ചിത്രത്തിൽ പൂർണ്ണശ്രീ പാടിയത് ശരത് വയലാറിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിന് പരിപാടിയിൽ June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321, മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോകണമെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30
6: പ്രായോജകർ.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: സരസ്വതി എന്റർപ്രൈസസ്, ഹലോ പ്രിയ ഗീതം.

0: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് മറക്കാതെ കേൾക്കുക ഹലോ പ്രിയ ഗീതം.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ചന്ദ്രശേഖർ, കൃഷ്ണചന്ദ്രൻ എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.
2: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൌണ്ട്.
2: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികിടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
3: ചന്ദ്രോത്സവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് കേൾക്കാം.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. ഇപ്പോൾ സമയം 11:00. നമസ്കാരം, പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് ഷില്ലോങ് സന്ദർശിക്കും. ഷില്ലോങ്ങിലെ മാവ് കാസിയാങ്ങിൽ ലാരിറ്റി പെർഫോമൻസ് സെന്ററിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഉച്ചകോടിയും പ്രദർശനവും ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ ബസുകൾ പൊതുഗതാഗതത്തിന്റെ ഭാഗമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യഘട്ടമാണ് സ്ത്രീകളുടെ സൗജന്യ യാത്രയെന്നും ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. പൌരസമൂഹത്തിന്റെ സ്വത്താണ് KSRTC എന്നും ഡിപ്പോകൾ ജനകീയ ഡിപ്പോകളാക്കി മാറ്റി പരിപാലിക്കുമെന്നും മന്ത്രി CP ജോൺ. തിരുവനന്തപുരത്ത് KSRTC പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിവകുപ്പിന്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, ആകാശവാണി FM റേഡിയോ കാർഷിക പരിപാടിയായ ഞാറ്റുവേലയിൽ ഓണത്തിനൊരുങ്ങം വിളവിന്റെ വിസ്മയം എന്ന സമഗ്ര പച്ചക്കറി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മന്ത്രി T സിദ്ദിഖ് പരമ്പരയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. അടുത്ത മാസം 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. സെൻസസ് 2027 ഭാഗമായ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല സജ്ജമായി. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ വിവരശേഖരണത്തിന് വിപുലമായ ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. തുർക്കിയിലെ അന്റാലിയയിലെ അമ്പെയ്ത്ത ലോകകപ്പിൽ ആദ്യ വ്യക്തിഗത സ്വർണ്ണ മെഡലും റീകർവ് മിക്സഡ് ടീം ഇനത്തിൽ രണ്ടാം സ്വർണ്ണ മെഡലും നേടിയ ധീരജിനെയും സഹതാരങ്ങളെയും ആന്ധ്രാപ്രദേശ് ഗവർണർ S അബ്ദുൾ നസീർ അഭിനന്ദിച്ചു. ഈ നേട്ടം ആന്ധ്രാപ്രദേശിനും രാജ്യത്തിനും അഭിമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് F മത്സരത്തിൽ സ്വീഡൻ ടുണീഷ്യയെ 1-5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. രാത്രി 9:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദയെ നേരിടും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 12:00.
1: ആകാശവാണി. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഈ മാസം 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇന്നീ പരിപാടിയിൽ മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495569321. സ്റ്റുഡിയോയിൽ ശ്രീമതി ജീവ മരിയ ജോയോട് സംസാരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ VS.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് നമ്മളൊപ്പമുള്ളത് നമ്മുടെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ട്രിവാൻഡ്രം ശ്രീമതി മരിയ ജീവ മരിയ ജോയ FS ആണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
3: നമസ്കാരം. താങ്ക്
2: യു. പാസ്പോർട്ട് നമുക്ക് ഒരു കേവലം ഒരു യാത്രാരേഖ എന്നതിലുപരി വിദേശ രാജ്യങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരൻ്റെ പൗരത്വവും ഐഡൻറ്റിറ്റിയും തെളിയിക്കുന്ന ഒരു രേഖയും കൂടെയാണല്ലോ. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ പുറത്തോട്ട് വിദേശത്തോട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പാസ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു അവെയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പാസ്പോർട്ട് സേവാ ദിവസ് ആചരിക്കുന്നത് June 24 എല്ലാ വർഷവും. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്?
3: നമ്മുടെ മെയിൻ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ പാസ്പോർട്ട് ഒരു യാത്രാ ഡോക്യുമെൻ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് ഒരു അതിന് അടിസ്ഥാനപരമായിട്ട് ഒരു ലോ ഇല്ലായിരുന്നു. 1967 പാസ്പോർട്ട് ആക്ട് നിലവിൽ വരുന്നത്. അത് ഇനാക്ട് ചെയ്ത ഡേ ആണ് June 24 എന്ന് പറയുന്നത്. പാസ്പോർട്ട് ഒരു യാത്രാരേഖയാണ്. നമ്മൾ വിദേശത്ത് പോകുന്ന സമയത്ത് അത് ആണ് ഒരു വ്യക്തിയുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി. അത് ഐഡൻറ്റിഫൈ ഏത് നാഷണൽ ആണെന്ന് ഐഡൻറ്റിഫൈ എന്നിട്ട് പറയും. എന്നാലും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ശരിക്കും ഒരു സിറ്റിസൺഷിപ്പ് പ്രൂഫും ഇല്ല. പൗരത്വം തെളിയിക്കുന്ന ഒരു രേഖയും നമുക്ക് നാട്ടിലില്ല, ഡോക്യുമെൻ്റ് ഇല്ല. എന്നാലും മാക്സിമം ഏറ്റവും കൂടുതൽ

0: പാസ്പോർട്ടിൻ്റെ എണ്ണം, അതായത് ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്നവരുടെ തന്നെ ഇപ്പോഴും വളരെ ഹൈ ആയിട്ട് പോകുന്നു. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും പാസ്പോർട്ടിൻ്റെ ഒരു പോപ്പുലാരിറ്റിയും കാണിക്കുന്നു.
1: അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ദിവസം ആചരിക്കുന്നത്.
0: അതെ അതെ, അത് ആ ഒരു ലോ ബേസിസിൽ നമ്മൾ എടുത്തതിൻ്റെ ഒരു ഡേ ആണ്. പിന്നെ ആ പാസ്പോർട്ട് സേവാ ദിവസ്, കാരണം നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് ഏറ്റവും ട്രാൻസ്പെറൻറ്റ് റിലയബിൾ മാനറിൽ എല്ലാവർക്കും പാസ്പോർട്ട് എത്തണം. അതിന് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. എത്ര പ്രായത്തിലുള്ളവർക്കും എത്ര വിദ്യാഭ്യാസ യോഗ്യത നേടിയവർക്കും ഒക്കെ പാസ്പോർട്ട് എടുക്കുക. അപ്പം അത് ഒരു ജൻസേവ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാസ്പോർട്ട് സേവ ആയിട്ട് നമ്മൾ അന്നേ കൊടുക്കുന്നത്.
1: അപ്പോൾ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
2: നമസ്കാരം സാർ.
1: ഗുഡ് മോർണിംഗ്. ആരാണ്?
2: ഞാൻ കഴക്കൂട്ടത്ത് നിന്ന് നിസാറുദ്ദീനാണ്.
1: ആ ശരി, ചോദിച്ചോളൂ മാഡത്തിനോട്.
2: സാറേ, ഞാൻ 10-29 കൊല്ലം ഗൾഫിലുണ്ടായ ആളാണ്.
0: ഓക്കെ
2: മാഡം, ഞാന് പിന്നെ എന്റെ ഒരു 22 മാസമായപ്പോ 1991 ഗൾഫ് യുദ്ധം തുടങ്ങി.
0: ഓക്കെ
2: അപ്പോ എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വന്നു. അപ്പോ 2 വർഷം കഴിഞ്ഞേ ഗൾഫിലോട്ട് പിന്നെ കയറാൻ പറ്റുള്ളൂ, സൗദിയിലോട്ട്. അങ്ങനെ ചേട്ടൻ 17 മാസമായപ്പോഴേ എനിക്ക് അടുത്തൊരു വിസ അയച്ചു.
0: ഓക്കെ
2: അങ്ങനെ എനിക്ക് സെക്കൻഡ് പാസ്പോർട്ട് എടുക്കേണ്ടി വന്നു.
0: ഓക്കെ
2: അത് ഒരു ഓഫീസ് വഴിയാണ് എടുത്തത്, കഴക്കൂട്ടത്ത് ഒരു ട്രാവൽസ് വഴി.
0: ശരി.
2: ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ 1 വർഷത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു.
0: ഓക്കെ
2: ഇപ്പൊ അഡ്രസ്സൊക്കെ മാറ്റി വെച്ചാണ് 2-ാമത്തെ പാസ്പോർട്ട് എടുത്തത്. അപ്പൊ ഇനി എനിക്ക് അതിനെ പുതുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പാസ്പോർട്ട് ഓഫീസിന്റെ അവിടെ ചെന്ന് അവിടെ ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അവര് പറയുന്നത് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസമുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എനിക്ക് ആ പാസ്പോർട്ട് പുതുക്കി എടുക്കാൻ പറ്റുമോ മാഡം?
0: അതൊന്ന് മെയിൻ ഓഫീസിൽ തന്നെ വന്ന് നോക്കണം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഫയല് നോക്കിയാലേ പറയാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഒരു പാസ്പോർട്ട് നിലവിലിരിക്കുമ്പോൾ നമ്മൾ മറ്റു വിവരങ്ങൾ വെച്ചൊരു പാസ്പോർട്ട് എടുക്കുന്നത് കറക്റ്റ് അല്ല. അപ്പോൾ മെയിൻ ഓഫീസിൽ, ഞങ്ങളുടെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കൈതമുക്കിൽ തന്നെ ഒന്ന് അവൈലബിൾ ആയിട്ടുള്ള പാസ്പോർട്ടും ഡോക്യുമെന്റും ആയിട്ട് വരും. അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ല. 9:30 മുതൽ 12:30 വരെ ബുധൻ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ വരാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അഡ്വൈസ് ചെയ്യാം.
1: നന്ദി. ഇദ്ദേഹം ചോദിച്ചത് റിന്യൂവൽ അല്ലെങ്കിൽ റീഇഷ്യൂ, ഇത് രണ്ടും ഒന്ന് തന്നെ,
0: സെയിം തന്നെ, വേർഡ് സെയിം തന്നെയാണ്. പാസ്പോർട്ട് പുതുക്കുക എന്നുള്ളതാണ്. കാരണം പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹാൻഡ് റിട്ടേൺ പാസ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പേജ് തീർന്നു പോകുമ്പോൾ അതേ നമ്പറിൽ പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്യും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പുതുക്കുന്ന സമയത്ത് എന്റെ ഏർലി ന്യൂ പാസ്പോർട്ട് നമ്പർ മാത്രമേ പറ്റുള്ളൂ. അതാണ് അന്ന് റീഇഷ്യൂ എന്ന് വേർഡ് പറയുന്നത്. കാരണം ഇതേ പാസ്പോർട്ട് നമ്പർ വെച്ച് റീഇഷ്യൂ ചെയ്യും. ഡേറ്റ് എന്തെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഡാമേജ്ഡോ അങ്ങനത്തെ ചെറിയ ഡാമേജ്ഡ് വരുമ്പോഴും ശരിക്കും അതേ നമ്പർ വെച്ച് തന്നെ റീഇഷ്യൂ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നെല്ലാം റിന്യൂവൽ ആണ്. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് നമ്പറാണ് നമ്മൾ പാസ്പോർട്ട് ഇപ്പൊ പുതുക്കുമ്പോൾ കിട്ടുന്നത്. ആ സെയിം നമ്പർ ഉണ്ടാവില്ല.
1: ശരി. അപ്പോൾ പാസ്പോർട്ട് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏത് തരം, എത്ര തരം പാസ്പോർട്ടുകൾ ഉണ്ട്?
0: പാസ്പോർട്സ് പ്രധാനമായിട്ട് 3 കാറ്റഗറിയിലാണ് വരുന്നത്. നമുക്ക് ഓർഡിനറി പാസ്പോർട്ട് ഉണ്ട്, അതാണ് സാധാരണയായിട്ട് ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്നത്, നമ്മുടെ ഡീപ്പ് ബ്ലൂ ബ്ലാക്ക് കളർ പോലെ ഇരിക്കുന്ന ഇത്. പിന്നെ ഒഫീഷ്യൽസിന്, ഗവൺമെന്റ് ഒഫീഷ്യൽസിന് ഇന്ത്യനെ ഒഫീഷ്യലി റെപ്രസെന്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഒഫീഷ്യൽ പാസ്പോർട്ട് കൊടുക്കും. അത് വൈറ്റ് കളറാണ് വരുന്നത്. പിന്നെ വരുന്നത് ഡിപ്ലോമാറ്റിക് റാങ്ക് ഉള്ള, നയതന്ത്ര പരിരക്ഷ വേണ്ട ഒഫീഷ്യൽസിന് കൊടുക്കുന്ന ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്, അതിനൊരു മെറൂൺ കളർ. ഇതാണ് 3 പാസ്പോർട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എമർജൻസി സർട്ടിഫിക്കറ്റ് ഉണ്ട്. എമർജൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലോട്ട് മാത്രം വരാനായിട്ട് ഒരു 1-time ട്രാവലിന് കൊടുക്കുന്ന ഒരു 6 മാസം വാലിഡിറ്റി ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതിന് കുറച്ച് പേജസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെയും കളർ വൈറ്റ് ആണ്. അപ്പോൾ ചിലർ അത് മിസ്റ്റേക്ക് ആണ്. പക്ഷെ അതൊരു എമർജൻസി സർട്ടിഫിക്കറ്റ്. പിന്നെ ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് പറഞ്ഞത് നമുക്ക് ചില ടിബറ്റൻ റെഫ്യൂജീസ് ഒക്കെ നമ്മുടെ നാട്ടിൽ സെറ്റിൽ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല, എന്നാലും അവർക്ക് വിദേശത്ത് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് നൽകും.
1: ഈ എമർജൻസി സർട്ടിഫിക്കറ്റ് എമർജൻസി ഉണ്ടാകുമ്പോഴാണല്ലോ, ഏത് തരം എമർജൻസിയിലാണ്?
0: ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റ് വിദേശത്ത് നിൽക്കുന്ന സമയത്ത് മോഷണം പോവുകയാണെങ്കിൽ, പാസ്പോർട്ട് മോഷണം പോവുകയാണ്, പെട്ടെന്ന് ഇന്ത്യയിലോട്ട് റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എമർജൻസി സർട്ടിഫിക്കറ്റ് കൊടുത്ത് നാട്ടിലോട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരാളുടെ പാസ്പോർട്ട് ഇങ്ങനെ അതായത് നമ്മൾ പാസ്പോർട്ടിൽ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടിൽ മിനിമം 6 മാസം വാലിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിദേശയാത്രകൾ സാധ്യമാവുകയുള്ളൂ. ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യമാണ്, അവസാനം വരെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയല്ല, നമുക്ക് 6 കല

0: മന്ത് വാലിഡിറ്റി മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ വിദേശ യാത്രകൾ സാധ്യമാവുകയുള്ളൂ.
1: യാത്രാ ദിവസം 6 മാസം
0: കലണ്ടർ മന്ത് പോലെ ക്ലിയർ. നമ്മളിങ്ങനെ എണ്ണിയെടുക്കുന്ന ഇച്ചിരി പാടാണ്, കാരണം ഓരോ കൺട്രീസും ഓരോ രീതിയിലാണ്. അതുകൊണ്ട് കംഫർട്ടബിളി 6 മന്ത്സിന് മുകളിൽ നമുക്കുണ്ടെങ്കിൽ മാത്രമേ വിദേശ യാത്ര സാധ്യമാവുകയുള്ളൂ. നമ്മൾ ടിക്കറ്റ് എടുത്തു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എയർലൈൻസിന് നമുക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യാണ്ടിരിക്കാം, ഇമിഗ്രേഷൻ കടത്തി വിടാണ്ടിരിക്കുക, ആ രാജ്യത്തിന് നമ്മളെ അവിടെ എൻ്റർ ചെയ്യാണ്ട് പെർമിറ്റ്. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോഴും വരുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ് അവർ 6 മന്ത്സ് വാലിഡിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്യില്ല. അപ്പോൾ സപ്പോസ് ഒരാൾ വിദേശത്ത് നിൽക്കുന്ന സമയത്ത് പാസ്പോർട്ട് പുതുക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് നാട്ടിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ട്, വരേണ്ടി വരികയാണെങ്കിൽ പാസ്പോർട്ട് പുതുക്കി കിട്ടാൻ ഒരു താമസം ഉണ്ടാവില്ല. അത് പറ്റില്ലെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റ് എടുത്ത് വരേണ്ടി വരും. അതുപോലെ തന്നെ ചിലർ വിദേശത്ത് നിൽക്കുമ്പോൾ അവർ ലീഗൽ ആയിട്ടല്ല നിൽക്കുന്നത്, അവർക്ക് പ്രോപ്പർ വിസയൊന്നും ഇല്ലെങ്കിലും അവർക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം കറക്റ്റ് അല്ല, നമുക്കുടെ രാജ്യം ലീഗലി നിൽക്കുന്നവർ നമ്മളത് പ്രൊമോട്ട് ചെയ്യണമല്ലോ, ഇല്ലീഗലായിട്ടുള്ള സ്റ്റേസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വരണം. എമർജൻസി സർട്ടിഫിക്കറ്റ് നോർമലി ജസ്റ്റ് ടു റിട്ടേൺ ടു ഇന്ത്യ. അപ്പോൾ നമ്മൾ ട്രാൻസിറ്റ് ഒന്നും സാധ്യാവില്ല, വേറെ രാജ്യത്തൂടെ ട്രാൻസിറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം അവർക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ.
1: പോർട്ട് ഓഫ് എൻട്രി ഇന്ത്യ തന്നെ
0: ഇന്ത്യ ആയിരിക്കണം ഇൻ മോസ്റ്റ് കേസസ്. അല്ലെങ്കിൽ അവർ എക്സിറ്റ് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെയുള്ളത് കൂടുതലും ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ യൂറോപ്പ് ആണെങ്കിലും ഡയറക്റ്റ്ലി ഫ്ലൈറ്റുള്ള ഇതിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ അവർക്ക് അത് വെച്ച് അവിടെ രാജ്യത്തെ ട്രാൻസിറ്റ് ചെയ്യാൻ തന്നെ
1: ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ സപ്പോസ് ഒരു റെസിഡൻസ് പെർമിറ്റ് ഒരാൾ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഈ വിദേശ രാജ്യത്തുള്ള റെസിഡൻസ് പെർമിറ്റിൻ്റെ കാർഡോ ഒന്നും കൈവശം ഇല്ല, എന്നാൽ വാലിഡിറ്റി ഉണ്ട് അവിടെ, അങ്ങനെ ഉള്ള ഒരാൾക്ക് യാത്ര തിരിച്ച് ആ രാജ്യത്തേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും?
0: ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം പാസ്പോർട്ടും വാലിഡ് ആയിട്ടുള്ള വിസ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അത് എയർലൈൻസും ഇമിഗ്രേഷനൊക്കെയാണ് ഒരു ഫൈനൽ കോൾ എടുക്കുന്നത്. കാരണം അത് റെക്കഗ്നൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അയാളെ ഡീപോർട്ട് ചെയ്യുകയും ഇത് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യാണ്ട് വിട്ട എല്ലാവർക്കും പെനാൽറ്റി വരികയും ചെയ്യും. ഇന്ത്യയിൽ നിന്ന് വിട്ടാലും എല്ലാവർക്കും പെനാൽറ്റി, കാരണം പ്രോപ്പറായിട്ട് വിസയും കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയേ പറ്റുള്ളൂ. അപ്പം അവിടെയിൽ ആ റെസിഡൻസ് പെർമിറ്റ് ഒറിജിനൽ ഇല്ലെങ്കിൽ അതിനൊരു വാലിഡിറ്റി ഇല്ല. ഇപ്പം പാസ്പോർട്ടിൻ്റെ കോപ്പിയായിട്ട് ഒരാൾ എയർപോർട്ടിൽ പോയിട്ട് കാര്യമില്ലല്ലോ, നമുക്കത് പറ്റോ? സോ ഒറിജിനൽ വേണ്ടിടത്ത് ഒറിജിനൽ തന്നെ വേണം. റെസിഡൻസ് പെർമിറ്റ് വേണം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി വേറെ വല്ല എക്സംഷൻസ് ഇടയ്ക്ക് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂട. ബട്ട് ഇൻ ജനറൽ നിങ്ങൾക്ക് ഒറിജിനൽ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യാത്ര സാധിക്കാണ്ടിരിക്കാം.
1: നമുക്കൊരു കോളറുണ്ട്. ഹലോ ഹലോ, നമസ്കാരം.
2: ഹലോ
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: എന്റെ പേര് ബിജു, ഞാൻ കൊല്ലത്തിൽ കടയ്ക്കലാണ് വിളിക്കുന്നത്. എനിക്ക് ഹലോ,
1: നമസ്കാരം സാർ. ചോദിച്ചോളൂ, മാഡത്തിനോട് ചോദിച്ചോളൂ.
2: അതെ, എന്നെ ഈ പാസ്പോർട്ടില് നമ്മളെ ഈ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് വ്യത്യാസമുണ്ട്. അത് 1988 പാസ്പോർട്ട് എടുത്തതാണ്,
0: പിന്നീട് പുതുക്കിയിട്ടില്ലേ?
2: പുതുക്കി, ഞാൻ ഗൾഫിലായിരുന്നു, അവിടെ വെച്ചാ പുതുക്കിയത്.
0: ഇതും ഒന്ന് മെയിൻ ഓഫീസിൽ തന്നെ പാസ്പോർട്ടുകളും ഡോക്യുമെന്റ്സുമായിട്ട് കൊണ്ടുവരണം കേട്ടോ, കാരണം പരിശോധിച്ചാലേ ഇത് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മുടെ പാസ്പോർട്ടിൽ സാധാരണ നമ്മൾ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് ഡേറ്റ് ഓഫ് ബർത്തിൽ ഉണ്ടെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തിരുത്തണം എന്നാണ് ഗൈഡ് ലൈൻ. അപ്പോൾ അതിന് അത് കഴിഞ്ഞിട്ടും നിരവധിയായിട്ട് പുതുക്കി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനെ തിരുത്താനായിട്ട് പറ്റത്തില്ലായിരിക്കും. പക്ഷെ അത് ഒന്ന് താങ്കളുടെ കേസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ മെയിൻ നമ്മുടെ RPO ഓഫീസ് കൈതമുക്ക് ഒരു ദിവസം ഡോക്യുമെന്റ്സും എല്ലാം ആയിട്ട് വരും. അപ്പൊ നമ്മള് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന്
2: പരിശോധിക്കും.
0: കൊല്ലത്ത് പറ്റില്ല, മെയിൻ ഓഫീസിൽ വന്നാലേ പറ്റുള്ളൂ, കൈതമുക്ക് ഓഫീസിൽ വന്നാലേ പറ്റുള്ളൂ. അപ്പൊ അത് വന്നിരുന്നാൽ മതി, അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ല. അപ്പോ തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വരികയാണെങ്കിൽ നമുക്ക് പരിശോധിച്ച് കൃത്യമായിട്ട് പറയാം.
2: വെള്ളി
1: തിങ്കൾ മുതൽ വെള്ളി വരെ,
0: ബുധനൊഴിച്ച് 9:30 to 12:30.
1: ശരി, വിളിച്ചതിന് നന്ദി. റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് തിരുവനന്തപുരം സെർവ് ചെയ്യുന്നത് 3 ജില്ലകളാണ്.
0: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. നമുക്ക് 5 സേവാകേന്ദ്രയാണ് ഉള്ളത്. പാസ്പോർട്ട് സേവാകേന്ദ്രം ഉള്ളത് തിരുവനന്തപുരം വഴുതക്കാട്, നെയ്യാറ്റിങ്കര, പിന്നെ കൊല്ലം. പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാകേന്ദ്രം ഉള്ളത് ആറ്റിങ്ങലും പത്തനംതിട്ടയും. മെയിൻ ഓഫീസ് നമ്മുടെ കൈതമുക്കുള്ള ഓഫീസാണ്.
1: ശരി, പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്ര എന്താണ് ഇതിന്റെ ഡിഫറൻസ്?
0: അപ്പോൾ പാസ്പോർട്ട് സേവാ കേന്ദ്ര, അതായത് നമ്മൾ ഈ

0: പാസ്പോർട്ട് സേവ എന്ന് പറയുന്നത് ഒരു പി പി പി മോഡൽ പ്രോജക്റ്റ് ആയിട്ട് ടി സി എസ് ആണ് നമ്മുടെ സർവീസ് പ്രൊവൈഡ്. അപ്പോൾ പാസ്പോർട്ട് സേവാ കേന്ദ്രം വരുമ്പോൾ ആ പ്രിമൈസസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിന്റെ ഫസ്റ്റുള്ള ഡേറ്റ എൻട്രി കൗണ്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ടി സി എസ് ആണ്. അപ്പോൾ അത് നമുക്ക് 93 ലൊക്കേഷൻസിലാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളത്. അതിനുശേഷം 2017 വന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം. കാരണം പാസ്പോർട്ട് സേവാ കേന്ദ്രം കൂടുതലായിട്ടും അതായത് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കാണുകയുള്ളൂ, സിറ്റിയിലായിരിക്കും. അപ്പോൾ വലിയ വലിയ സംസ്ഥാനങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഒരുപാട് ദൂരം യാത്ര ചെയ്താൽ മാത്രമേ അവർക്ക് ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോട്ട് എത്താൻ
1: സാധിക്കൂ.
0: അതിനുവേണ്ടിയുള്ള ഒരു ഏറ്റവും വലിയൊരു നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ ഇനിഷ്യേറ്റീവ് ആണ്. അപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് തന്നെ ഒരു പ്രിമൈസ് നമുക്ക് വരും. അപ്പോൾ അവിടെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രയിൽ ഈ ഡേറ്റ എൻട്രി ഇനിഷ്യൽ കൗണ്ടർ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റലിന്റെ തന്നെ സ്റ്റാഫാണ്. അപ്പോൾ നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു മാക്സിമം ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 150 കിലോമീറ്ററിൽ അവർക്കൊരു സേവാ കേന്ദ്രം ഉണ്ടായിരിക്കണം, അവർക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം. അപ്പോൾ പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് ഫുൾ ഫ്ലഷ്ഡ് ആയിട്ടുള്ള സേവാ കേന്ദ്രം. നമുക്ക് നല്ല അപ്പോയിൻമെന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ്. പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ അടുത്ത് ആപ്ലിക്കൻസിന് ഏറ്റവും അടുത്ത് പറ്റുന്ന രീതിയിൽ, അപ്പൊ അതിന് നമുക്ക് കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കൂ.
1: എല്ലാ സേവനങ്ങളും അവിടെയും ലഭ്യമാണോ?
0: ആ, പാസ്പോർട്ടും പി സി സിക്ക് അവിടെ തന്നെ അപ്ലൈ ചെയ്യാം. അവിടെ ഒരു നമുക്ക് നോർമലി 2 ലെവൽ ഓഫീസേഴ്സ് ഉണ്ടാകും. നമുക്കൊരു ഗസറ്റഡ് റാങ്ക് ഓഫീസറും ഉണ്ടാവും, നോൺ ഗസറ്റഡ് ഓഫീസറും ഉണ്ടാവും. അപ്പോൾ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നമുക്ക് നോൺ ഗസറ്റഡ് സ്റ്റാഫ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അതിനുശേഷം ആ ഫയൽസ് ഓൺലൈനായിട്ട് വേണം ഒരു ഗസറ്റഡ് ഓഫീസർ പരിശോധിക്കാൻ. പക്ഷെ എന്നാലും ഒരു വലിയൊരു വ്യത്യാസം ഇപ്പോൾ വരുന്നില്ല, കാരണം ഇപ്പോൾ എല്ലാം ഓൺലൈനിലായതുകൊണ്ട് എല്ലാം വളരെ സുഖമാണ്. പണ്ട് അങ്ങനെയല്ല, പണ്ട് ഇതൊക്കെ സ്കാനൊക്കെ ചെയ്ത് എടുത്ത് പിന്നെ മെയിൻ അങ്ങനെ വേണം. ഇപ്പോൾ എല്ലാം വളരെ സുഖമാണ്, പോലീസ് വെരിഫിക്കേഷൻ ആണെങ്കിലും എല്ലാം വളരെ ഓൺലൈനും ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ വലിയൊരു ഡിലേ വരുന്നില്ല. അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ഏറ്റവും കൺവീനിയൻ്റ് ആയി ഏറ്റവും ആക്സസിബിൾ ആയി എത്താനുള്ളത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 3 ജില്ലകളേ ഉള്ളൂ. ഇപ്പോൾ കൊച്ചിയുടെ കീഴിൽ കട്ടപ്പനയുണ്ട്, പിന്നെ പാലക്കാട്
1: ഉണ്ട്,
0: കവരത്തിയിലുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്.
1: നമുക്ക് മറ്റൊരു കോളർ കൂടിയുണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ, ഞാൻ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നിന്ന് ഗോപകുമാർ എന്നാണ് എന്റെ പേര്.
1: നമ്മോടൊപ്പം ജീവാമരിയ ജോയി മാഡം ഉണ്ട്, റീജിയൻ പാസ്പോർട്ട് ഓഫീസർ ട്രിവാൻഡ്രം. ചോദിച്ചോളൂ.
2: നമസ്കാരം മാഡം.
0: നമസ്കാരം.
2: ഞാന് രണ്ടു പേരാണ്, ഈ പാസ്പോർട്ട് എടുക്കുന്നതിന് പ്രായപരിധി ഉണ്ടോ?
0: പാസ്പോർട്ട് എടുക്കുന്നതിന് പ്രായപരിധി ഇല്ല.
2: ഞാൻ ഒരു കാഴ്ചപരിമിതരായ ഒരാളാണ്.
0: ഓക്കെ.
2: എനിക്ക് 70 വയസ്സുണ്ട്. അപ്പൊ എന്റെ മകൻ വിദേശത്തുണ്ട്, ഒമാനിലുണ്ട്.
0: ശരി.
2: അപ്പൊ അദ്ദേഹത്തിനൊക്കെ എനിക്ക് പോകണം ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല.
0: മനസ്സിലായി.
2: അപ്പൊ അതിനായിട്ട് എനിക്ക് ഞാനൊരു പാസ്പോർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു.
0: ഓക്കെ, എന്തായാലും പാസ്പോർട്ട് എടുക്കുക. നമുക്ക് അതിന് വേറെ ഒരു എന്താ പറയാ, വേറെ ഒരു മാനദണ്ഡങ്ങളും പറഞ്ഞിട്ടില്ല. താങ്കളുടെ ജനനത്തീയതി തെളിയിക്കുന്ന ഒരു രേഖയും നിലവിലെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയും മാത്രം മതി. പാസ്പോർട്ട് എടുക്കാൻ വേണ്ടത് ജനനത്തീയതി തെളിയിക്കുന്ന രേഖയും താങ്കളുടെ ഇപ്പോഴത്തെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയും, അത് മാത്രം മതി. അത് മാത്രം മതി. ആ, ഫ്രഷ് പാസ്പോർട്ടിനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ ഫില്ല് ചെയ്യേണ്ടത്. അക്ഷയ കേന്ദ്രയോ മറ്റേതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററോ അല്ലെങ്കിൽ താങ്കളുടെ മകന് തന്നെ അത് ഓൺലൈനായിട്ട് ഫോം അപ്ലൈ ചെയ്യാം. ഫ്രഷ് പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് താങ്കൾക്ക് അടുത്തുള്ള നമുക്ക് കോട്ടയം ജില്ലയിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രമുണ്ട്. അവിടെ ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയിരുന്നാൽ മാത്രം മതി.
1: പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട അനുബന്ധ സേവനങ്ങളും ഉണ്ടല്ലോ. പാസ്പോർട്ട് മാത്രമല്ല, ഇപ്പോൾ പി സി സി ആയാലും അങ്ങനത്തെ സേവനങ്ങൾ എന്തൊക്കെയാണ്?
0: സേവാ കേന്ദ്രത്തിൽ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള 2 സേവനങ്ങൾ പാസ്പോർട്ടും പി സി സി ആണ്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ എന്തെങ്കിലും പഠിക്കാനോ ജോലി ചെയ്യാനോ മറ്റ് ഇമിഗ്രേഷൻ ഇത് ഡിപ്പെൻഡൻറ്റ് വിസ അങ്ങനത്തെ കാര്യങ്ങൾക്ക് റിസർച്ചിന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വിദേശ രാജ്യമോ അവർക്ക് ജോലി കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരെ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആവശ്യപ്പെടുവാണെങ്കിൽ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ ജസ്റ്റ് ഒരു നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഏജൻസി മാത്രമാണ്. പോലീസ് വെരിഫിക്കേഷൻ ഓക്കെ ആണെങ്കിലാണ് പി സി സി ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒഫീഷ്യൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടും നമ്മൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ നൽകുന്ന മറ്റൊരു സേവനമാണ് ഡോക്യുമെൻ്റ്

0: ഇൻഡോർസിൻ്റെ അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ അപ്പോസ്റ്റൈൽ. കാരണം ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് മറ്റ് രാജ്യങ്ങൾ അത് സ്വീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വിദേശകാര്യ മന്ത്രാലയം അത് വെരിഫൈ ചെയ്ത് അത് ചെയ്തു കൊടുക്കേണ്ട കാര്യവുമുണ്ട്. പിന്നെ ഒരെണ്ണം വരുന്നത് ഒരു ഗ്ലോബൽ എൻട്രി പ്രോഗ്രാം, അത് USA ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഗ്ലോബൽ എൻട്രി പ്രോഗ്രാമിൽ ഒരു പോലീസ് വെരിഫിക്കേഷനും മറ്റ് വെരിഫിക്കേഷനും ഒക്കെ ചെയ്ത് കിട്ടുന്ന ഒരാൾക്ക് അവിടെ സുഗമമായിട്ട് എൻട്രിയും വിസ റിലേറ്റഡ് മാറ്റേഴ്സ് വരും. അപ്പം അത് വലുതായിട്ട് നമുക്ക് വരാറില്ല, ഒരു പർട്ടിക്കുലർ നമ്പർ വരാറുണ്ട് ഗ്ലോബൽ എൻട്രി പ്രോഗ്രാം. അത് ഇന്ത്യയും USA തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്തുള്ള ഒരു ഒരു ഇതാണ് അത് വരുന്നത്. അതാണ് യൂഷ്വലി വരുന്ന ഞങ്ങളുടെ സേവനങ്ങൾ. സറണ്ടർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരത്വം മാറ്റിവെച്ച ഒരാൾ വേറൊരു വിദേശ രാജ്യത്തിന്റെ പൗരത്വം എടുത്താൽ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. ഐഡിയലി വിത്തിൻ 3 മന്ത്സ് സറണ്ടർ ചെയ്യണം. പിന്നെ വിദേശ പൗരത്വം സ്വീകരിച്ച പിന്നെ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് യാത്ര ചെയ്യുന്നത് കറക്റ്റ് അല്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് സറണ്ടർ സർട്ടിഫിക്കറ്റ്. കാരണം സറണ്ടർ സർട്ടിഫിക്കറ്റ് ചെയ്താൽ മാത്രമേ പിന്നെ നമുക്ക് OCI കാർഡൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് പേരൊക്കെ വേറെ പൗരത്വമൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് സറണ്ടർ സർട്ടിഫിക്കറ്റ്, അപ്പോൾ സറണ്ടർ സർട്ടിഫിക്കറ്റ് അവർക്ക് വേണമെങ്കിൽ അവിടെ അടുത്തുള്ള എംബസി അല്ലെങ്കിൽ കൗൺസിലേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ അവരുടെ അഡ്രസ്സ് എവിടെയാണോ ആ RPO സമീപിച്ചും സറണ്ടർ സർട്ടിഫിക്കറ്റ് ചെയ്യാം.
1: ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത രാജ്യങ്ങളിലുള്ള
0: ഡ്യുവൽ സിറ്റിസൺഷിപ്പിൻ്റെ അല്ല, ഇന്ത്യക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ലല്ലോ. അപ്പോൾ മറ്റൊരു പാസ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് നമ്മൾ സറണ്ടർ ചെയ്തേ മതിയാവുള്ളൂ. അത് നമ്മൾ പിന്നീട് പുതുക്കുകയോ അതിൽ യാത്രയോ ചെയ്യുന്നത് കറക്റ്റ് ഇല്ല. പുതുക്കുന്നത് കുറ്റകരവുമാണ്, അത് സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ വയലേഷനും ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും നോർമലി ഒരു ടൈം ലിമിറ്റ് ചെയ്യും. എസ്പെഷ്യലി എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അടുത്ത വിസ എടുക്കണമെങ്കിലോ OCI എടുക്കുന്ന സമയത്തോ അവരിത് പ്രോപ്പർലി സറണ്ടർ ചെയ്തു എന്നുള്ളതിൻ്റെയും കൂടെ രേഖ ആവശ്യമാണ്.
1: മറ്റൊരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: ആരാണ്?
2: ഞാൻ
1: ചോദിച്ചോളൂ.
2: മാഡം നമസ്തേ. മാഡം
0: നമസ്കാരം.
2: മാഡം, നമ്മൾ പുതിയതായിട്ടാണെങ്കിൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ SLC ബുക്കിനകത്തിലാണെങ്കിൽ ഫുൾ നെയിമും ആധാറിലാണെങ്കിൽ ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇത് വെച്ച് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുമോ, അതോ നമ്മൾ ആധാറിലെ പേരും ചേഞ്ച് ചെയ്യണോ?
0: ആധാറിലെ പേരിലും കൂടെ ആ സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലെ ആക്കിയാൽ നല്ലത്. പക്ഷെ നിങ്ങൾക്കത് സപ്പോസ് അത് ഇപ്പോൾ തിരുത്തിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പാസ്പോർട്ട് സേവാ കേന്ദ്രയിൽ വരുമ്പോൾ റിക്വസ്റ്റ് കൊടുക്കാം. എന്നിട്ട് സ്കൂളിലെ പോലെ പൂർണ്ണമായിട്ടുള്ള പേരിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാം. അതിനുശേഷം ആധാർ തിരുത്തിയാലും മതിയാകും. ആധാർ, സ്കൂൾ ഡോക്യുമെന്റ് വേണം. പിന്നെ ആധാറിലെ അഡ്രസ്സ് തന്നെയാണല്ലോ എന്നുള്ളതും നോക്കണം.
2: അല്ല, സ്കൂൾ സർട്ടിഫിക്കറ്റില് അഡ്രസ്സും നമ്മുടെ ആധാറിലും തന്നെ വ്യത്യാസം വരത്തില്ല മാഡം? നമ്മളിപ്പോ മാരീഡ് ആണ്.
0: അല്ല, നമുക്ക് നിലവിലെ ഒരു മെയിൽ വിലാസ ഇത് മതി. അപ്പൊ സ്കൂൾ സർട്ടിഫിക്കറ്റ് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസ യോഗ്യത മനസ്സിലാക്കാനും പിന്നെ നമ്മുടെ ജനനത്തീയതി നോക്കാനും നമ്മുടെ പൂർണ്ണമായിട്ടുള്ള പേരൊക്കെ മനസ്സിലാക്കാനും പിന്നെ അതിലായിരിക്കും ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും പേരൊക്കെ ഉള്ളത്, അതിനുവേണ്ടി ഉപയോഗിക്കുള്ളൂ. അതിലെ അഡ്രസ്സ് പഴയ അഡ്രസ്സ് ആയിരിക്കും, അത് കുഴപ്പമില്ല. നിലവിലെ മെയിൽ വിലാസം തെളിയിക്കുന്ന ആധാറോ വോട്ടർ ID ബാങ്ക് പാസ്ബുക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു രേഖ കാണിച്ചിരുന്നാൽ മതി. അതായത് നമ്മള് നമുക്കിപ്പോ ആധാർ നമ്മുടെ സ്കൂൾ ഡോക്യുമെന്റിലെ പോലെ നമ്മുടെ കറക്റ്റ് പേരായിട്ട് മാറ്റിയെടുക്കാൻ ഇപ്പൊ സാധിക്കുന്നില്ലെങ്കിൽ അതിലൊരു ഇളവ് തരണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യണം. എന്നിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പോലെ പൂർണ്ണമായിട്ടുള്ള ലീഗൽ നെയിമിൽ വേണം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് മറ്റ് എല്ലാ രേഖകളും കറക്റ്റ് ചെയ്താൽ മതി. ഏതെങ്കിലും തിരുത്താൻ പറ്റുമോ നോക്കുക. സാധാരണ ബാങ്ക് പാസ്ബുക്കും മറ്റതൊക്കെ നമുക്ക് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ലീഗൽ നെയിമിലോട്ട് എളുപ്പത്തിൽ റിവൈസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാറ്റിക്കൊണ്ടുവന്നാൽ വളരെ നല്ലത്. സാധിച്ചില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാം.
1: വിളിച്ചതിന് നന്ദി. ആദ്യമായി ഒരു ഫ്രഷ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്?
0: നമുക്ക് ആദ്യമായി ഫ്രഷ് പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായിട്ടുള്ള 2 രേഖകളാണ് ജനനത്തീയതി തെളിയിക്കുന്ന രേഖയും നിലവിലെ മേൽവിലാസത്തിൻ്റെ പ്രൂഫും. അപ്പോൾ ജനനത്തീയതി പൂർണ്ണമായിട്ട് ഉള്ള രേഖയായിരിക്കണം. അപ്പോൾ അതിന് ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ രേഖ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് സർവൻസ് ആണെങ്കിൽ അവരുടെ സർവീസ് റെക്കോർഡ്സ്, പെൻഷൻ റെക്കോർഡ്സ്, പിന്നെ ആധാർ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അല്ല, അതാണ് ഒരു ഏറ്റവും വലിയൊരു മാറ്റം. വോട്ടർ ID, പാൻ കാർഡ് അതൊക്കെയാണ് ഇത്. അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ ജനനത്തീയതി ഉണ്ടാവണം. പണ്ടത്തേക്ക് ആധാർ കാർഡിൽ വർഷം മാത്രമേ ഉള്ളൂ, അത് സ്വീകരിക്കില്ല. നമുക്ക് ഡേറ്റും മന്തും ഇയറും പൂർണ്ണമായിട്ട്

0: ഉണ്ടാവണം.
1: ആധാർ ജനനതീയതിക്ക് വേണ്ടി
0: ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അല്ല
1: അല്ല
0: അല്ല, അത് എനിക്കൊന്ന് ഒരുപാട് സർവീസസിന് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അല്ല. എനിക്കൊന്ന് ഇപ്പോഴത്തെ പുതിയ ആധാർ കാർഡുകളിലൊക്കെ അത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അല്ല എന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അഡ്രസ്സ് തെളിയിക്കുന്ന രേഖ. അപ്പം അത് നമുക്ക് ഒരു വൈഡ് വെറൈറ്റി ഉണ്ട്. ആധാർ ഉണ്ട്, വോട്ടർ ഐ ഡി, ബാങ്ക് പാസ്ബുക്ക്, രജിസ്റ്റേർഡ് റെന്റൽ അഗ്രിമെൻറ്റ്, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഫോൺ ബില്ല്, അങ്ങനെ ഒരുപാട് രേഖകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലെ മേൽവിലാസം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. നമുക്ക് ഒരു പെർമനൻ്റ് അഡ്രസ്സ് ഉണ്ടായിരിക്കാം, നമുക്ക് കൊടുക്കാം, പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ നിലവിലെ മേൽവിലാസം വേണം കൊടുക്കാനായിട്ട്. ഒരുപാട് പേര് അത് തെറ്റായിട്ട് നൽകും. അവരവിടെ താമസം ഉണ്ടാവില്ല, അല്ല വീട് വിറ്റ് പോയിട്ടുണ്ടാവും, അവിടെ വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, മറ്റു സ്ഥലത്ത് ആയിരിക്കും. അപ്പം അത് ഒരു കോമൺ ആയിട്ട് വരുന്നൊരു മിസ്റ്റേക്കാണ്. അപ്പം അത് അനുവദനീയമല്ല. നമ്മൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള നിലവിലെ മേൽവിലാസത്തിൽ തന്നെ പാസ്പോർട്ടിന് അപേക്ഷിക്കണം. കാരണം അതിലാണ് പോലീസ് വെരിഫിക്കേഷനും പിന്നെ ഇന്ത്യ പോസ്റ്റ് വരും നമ്മൾ പാസ്പോർട്ട് ഡെലിവറും ചെയ്യുന്നത്. പിന്നെ മാൻഡേറ്ററി അല്ലാത്ത ഡോക്യുമെൻ്റാണ് എഡ്യൂക്കേഷണൽ ഡോക്യുമെൻ്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവർക്കും സ്കൂളിലേക്ക് പോയിട്ടില്ല എല്ലാവർക്കും പാസ്പോർട്ടിന് അവകാശം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈസി എൻ ആർ, ഇമിഗ്രേഷൻ ചെക്ക് നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ 10-ാം ക്ലാസ് പാസ്സായ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഡോക്യുമെൻ്റ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇതൊരു മാൻഡേറ്ററി ഡോക്യുമെൻ്റ് അല്ല, അതൊരു ഓപ്ഷണൽ ഡോക്യുമെൻ്റ് ആണ്. പക്ഷെ നമ്മൾ ഈ സി എൻ ആർ കാറ്റഗറിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും സ്കൂൾ രേഖ കൊണ്ടുവരണം. ഇതാണ് ഫ്രഷ് പാസ്പോർട്ടിന് വരുന്നത്.
1: ശരി, നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഒരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം സാർ.
1: ആരാണ്?
2: ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഹിമയാണ്. ഹിമ,
1: ചോദിച്ചോളൂ.
2: ഓക്കേ, ഗുഡ് മോർണിംഗ് മാം.
0: ഗുഡ് മോർണിംഗ്
2: മാം. ഞാൻ എന്റെ ഹസ്ബൻഡിന് ഓവർസീസ് ബ്രിട്ടീഷ് പാസ്പോർട്ടാണ് കയ്യിലുള്ളത്, ഓവർസീസ് സിറ്റിസണാണ്. പക്ഷെ ഓൾറെഡി അത് ഡ്യൂ ആയി, ഒരു 5-6 ഇയേഴ്സ് ആയി ഡ്യൂ ആയി കഴിഞ്ഞു. പക്ഷെ അത് ഇവിടെ നമുക്ക് ഇന്ത്യയിൽ അത് കറണ്ട് ചെയ്തിട്ട് ഇന്ത്യൻ പാസ്പോർട്ടിന് എടുക്കാൻ പറ്റുമോ?
0: അതായത് ഹസ്ബൻഡ് ഒരു ബ്രിട്ടീഷ് ഓവർസീസ് സിറ്റിസൺ ആണ് അല്ലേ?
2: ഓവർസീസ് സിറ്റിസൺ ആയിരുന്നു
0: ആയിരുന്നു
2: ഇപ്പൊ അത് ഓൾറെഡി ഡ്യൂ ആണ്.
0: ഓക്കെ,
2: അത് നമുക്ക് ഇവിടെ പിന്നെ റിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ.
0: ബ്രിട്ടീഷ് പാസ്പോർട്ട് അത് ബ്രിട്ടീഷ് എംബസിയുമായി ഹൈക്കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം അത് സാധിക്കുമോ എന്നുള്ളത്. നമുക്ക് ഇന്ത്യയിൽ ഹൈക്കമ്മീഷൻസും മറ്റ് ഇതിലും ഉണ്ട്, എംബസി അല്ലെങ്കിൽ കൗൺസുലേറ്റ് പോലെ. ബ്രിട്ടന്റെ എംബസി അല്ലെങ്കിൽ കൗൺസുലേറ്റ്, അതായത് ഹൈക്കമ്മീഷൻ അല്ലെങ്കിൽ ഉള്ള മറ്റ് ഡിഫറെന്റ് സ്ഥലങ്ങളിലുള്ള ഈ ബ്രിട്ടന്റെ ഓഫീസിൽ അന്വേഷിക്കണം. കാരണം ചിലപ്പോൾ അങ്ങനെ പുതുക്കാൻ പറ്റാറുണ്ട്. കാരണം ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് പൗരന്മാർക്ക് സേവനം നൽകാനായിട്ടാണ് ഹൈക്കമ്മീഷനും എംബസിയൊക്കെ ഉള്ളത്. അപ്പം അവിടെ ഒന്ന് സമീപിച്ച് നോക്കുക. ഇന്ത്യൻ പൗരത്വം വീണ്ടും എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആഭ്യന്തര മന്ത്രാലയമായിട്ട് ചെയ്യണം. കാരണം നമ്മൾ ബ്രിട്ടീഷ് പൗരനായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ പൗരത്വം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു.
2: ഓവർസീസ് പാസ്പോർട്ടാണ് ഉള്ളത്, ഓൾറെഡി ഓവർസീസ് പാസ്പോർട്ടാണ്, ബ്രിട്ടീഷ് പാസ്പോർട്ട് അല്ല മാം. അവിടെ പോയിട്ടേ ഉള്ളൂ, അവിടെ സ്റ്റേ ചെയ്തിട്ടില്ല.
0: പക്ഷെ എന്നാലും മറ്റൊരു രാജ്യത്തിന്റെ ഒരു പാസ്പോർട്ട് വരുന്ന സമയത്ത് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത്. എന്നിരുന്നാലും അത് ഒന്ന് ആഭ്യന്തര മന്ത്രാലയമായിട്ട് തന്നെ ഒന്ന് കൃത്യമായിട്ട് ചോദിക്കണം. അത് അന്വേഷിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ FRRO എന്നൊരു ഓഫീസുണ്ട്, ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. അത് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഉണ്ട്. തിരുവനന്തപുരം പേട്ട 4 മുക്കാണ് ഈ ഓഫീസുള്ളത്, FRRO, ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. അപ്പം ആ ഓഫീസിലും ഇതുപോലെ എൻക്വയറി, ഡെയിലി എൻക്വയറി ഉണ്ട്. അപ്പോൾ ആ ഓഫീസുമായിട്ടൊന്ന് നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുമ്പോൾ അവർ കൃത്യമായിട്ട് മറുപടി പറയും. കാരണം നമുക്ക് പൗരത്വ റിലേറ്റഡ് മാറ്റേഴ്സൊക്കെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത്.
1: നേരത്തെ പറഞ്ഞു ജനനതീയതിയുള്ള ഡോക്യുമെൻറ്റ്സ് പലപ്പോഴും ഇത് അലൈൻഡ് ആയിരിക്കില്ല. പഴയ ഡോക്യുമെൻറ്റ്സിൽ ഇപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റിലൊക്കെ തെറ്റായ ജനനതീയതി ആയിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള?
0: ഇപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ജനനതീയതി എല്ലാവരും മെയിൽ ജനിച്ചു എന്നുള്ളതാണ് കോമൺ ഇത്. അപ്പോൾ അത് ബർത്ത് സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് നോക്കി പരിശോധിക്കാം. അല്ലാണ്ട് വേറെ നോർമലി മെയ് ഒക്കെ അല്ലാണ്ടൊന്നും വലിയൊരു വ്യത്യാസമൊന്നും സ്കൂൾ ഡോക്യുമെൻറ്റിൽ പൊതുവേ കാണാറില്ല. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നതെങ്കിൽ ആൾക്കാർ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ മെയിലല്ല ജനിച്ചത് അല്ലെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അതൊരു അങ്ങനത്തെ ഒരു ജെന്യുവിൻ കേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷം അല്ലെങ്കിൽ മാക്സിമം ഒരു ഒന്നര വർഷമേ വരൂ. അതിൽ കൂടുതലൊരു വ്യത്യാസം വരില്ല, കാരണം വളരെ പ്രായ വ്യത്യാസമുള്ള കുട്ടികൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സിനെ കൃത്യമായിട്ട് മനസ്സിലാകുമല്ലോ പണ്ടന്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് എളുപ്പം തിരുത്തിയെടുക്കാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി പരീക്ഷാ ഭവനിലാണ് അതിനൊരു സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ഏത് ഇതാണെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് അനുസരിച്ച് നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ആനുപാതികമായി ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ബർത്ത് സർട്ടിഫിക്കറ്റാണ്. അത് നമുക്ക് ഒരിക്കലും റെഫ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും ജെന്യുവിൻ ആയിട്ടുള്ള
1: ആപ്ലിക്കേറ്റ്.
0: മറ്റ് ഡോക്യുമെന്റ്സ് ഒന്നുമല്ല. അപ്പോൾ അതുപോലെ തന്നെ ഐ ഡി കാർഡുകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എപ്പോഴും ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റുമാണ് നമ്മൾ ആധികാരികമായിട്ട് സ്വീകരിക്കുന്നത്. നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന രണ്ട് കോളേഴ്സൊക്കെ ചോദിച്ചല്ലോ ജനന തീയതി തെളിയിക്കുന്നതിന്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ഡീറ്റെയിൽഡ് എക്സാമിൻ ചെയ്ത് ഒരു ജെന്യുവിൻ റിക്വസ്റ്റ് ആണോ അതോ ഒരു അല്ലാത്തൊരു റിക്വസ്റ്റ് ആണോ എന്ന് നമുക്ക് എക്സാമിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം പണ്ട് ചില വിദേശ രാജ്യങ്ങളിൽ 21 വയസ്സായാലേ പോകാൻ പറ്റൂ, 25 വയസ്സായാലേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വൈഡായിട്ട് വ്യാജമായ ഡോക്യുമെന്റ്സ് നിർമ്മിച്ച് പാസ്പോർട്ട് എടുത്തൊക്കെ പോയവരുണ്ട്. അപ്പം അത് അതിനൊരു സമയപരിധിയുണ്ട്. നമ്മളത് കറക്റ്റ് ചെയ്യണം. നമ്മൾ നിരവധിയായിട്ട് അത് പുതുക്കി ഉപയോഗിച്ച് അതിൻ്റേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും തെറ്റായിട്ട് കൈപ്പറ്റി കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് എനിക്ക് തിരുത്തി തരണം എന്ന് പറയുന്നതിൽ അത് കറക്റ്റ് അല്ല. അപ്പോൾ അത് ഓൾറെഡി കേരള ഹൈക്കോടതിയും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ്ലൈൻസ് ഒക്കെ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അയാളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലെയുള്ളത് തന്നെയാണ്. പക്ഷെ പാസ്പോർട്ടിൽ ചിലപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരുത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പാസ്പോർട്ട് ഒരു യാത്രാ ഡോക്യുമെൻ്റ് ആണ്. അത് നമ്മുടെ ജനനത്തീയതി തെളിയിക്കുന്നതോ നമ്മുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പേര് തെളിയിക്കുന്നതോ അതൊരു അഡ്രസ് പ്രൂഫോ ഒന്നുമല്ല. അതൊരു അൾട്ടിമേറ്റ്ലി ഒരു ട്രാവൽ ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അതിൽ കറക്ഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
1: മറ്റൊരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം.
2: ആരാണ്? ഞാൻ അംബികയാണ്.
1: ഓക്കെ, ചോദിച്ചോളൂ. ഹലോ, മാഡത്തോട് ചോദിച്ചോളൂ.
2: മാഡം
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: ഞാൻ എനിക്ക് പാസ്പോർട്ട് എടുക്കുന്നതിന് എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് അങ്ങനെ കളഞ്ഞു പോയായിരുന്നു.
0: ഓക്കെ,
2: ഇപ്പം ആധാറും ബാങ്ക് പാസ്ബുക്കും ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ പാസ്പോർട്ട് എടുക്കുന്നതിന് വിദേശ രാജ്യങ്ങളൊക്കെ എടുക്കുന്നു,
0: മനസ്സിലായി. പക്ഷെ നമുക്ക് ജനനത്തീയതി തെളിയിക്കുന്ന ഒരു രേഖ വേണം. വോട്ടർ ഐ ഡിയോ പാൻ കാർഡോ ഉണ്ടോ?
2: പാൻ കാർഡ് എടുക്കാം.
0: ആ, അപ്പൊ പാൻ കാർഡ് ജനനത്തീയതി തെളിയിക്കുന്ന രേഖയായിട്ടും ആധാർ അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് അഡ്രസ് തെളിയിക്കുന്ന രേഖയായിട്ടും അപേക്ഷിക്കാം, പാസ്പോർട്ടിന് അപേക്ഷിക്കാം.
2: അല്ല മാഡം, നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ, അത് മിസ്സായി പോയായിരുന്നു.
0: സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല. ഇപ്പൊ പ്രായം എത്രയായി?
2: 58 വയസ്സ് കഴിഞ്ഞു.
0: അപ്പൊ 50 വയസ്സ് കഴിഞ്ഞാല് എല്ലാവർക്കും ഇ സി എൻ ആർ പാസ്പോർട്ടാണ്. അപ്പൊ സ്കൂൾ രേഖ ഇപ്പൊ നിർബന്ധമല്ല. അപ്പോ ഈ പാൻ കാർഡും ആധാറും ബാങ്ക് പാസ്ബുക്കും ഒക്കെ വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാം.
2: ആധാറും പാൻ കാർഡും. അപ്പൊ നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അവിടെ സ്കൂളിൽ ചെന്ന് പറഞ്ഞ അതിനു മുമ്പ്.
0: ഇല്ല, സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല, ആവശ്യമില്ല, കുഴപ്പമില്ല, നിർബന്ധമല്ല, നിർബന്ധമല്ല. ജനനത്തീയതി തെളിയിക്കുന്ന രേഖയും അതുപോലെ തന്നെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയാണ് വേണ്ടത്. 50 വയസ്സ് കഴിഞ്ഞാൽ സ്കൂൾ രേഖ നിർബന്ധമല്ല.
2: മാഡം, അപ്പൊ നമ്മൾ ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് എവിടെ?
0: അത് പാൻ കാർഡ് ജനനത്തീയതി തെളിയിക്കുന്ന രേഖയായിട്ട് കണക്കാക്കും. പാൻ കാർഡ് എടുത്താൽ മതി, അല്ലെങ്കിൽ വോട്ടർ ഐ ഡി എടുത്താൽ മതി.
2: നമുക്ക് പാൻ കാർഡായിട്ട് എടുത്തിട്ടില്ല, നമുക്ക് എടുക്കാം. അതന്നേരം ഈ ബാങ്കിന്റെ ബുക്കുമായിട്ട് അതുമായിട്ട് നോക്കി നമുക്ക് പാൻ കാർഡ് തരുമല്ലോ.
0: അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതൊന്ന് എൻക്വയറി ചെയ്യണം. പാൻ കാർഡോ വോട്ടർ ഐ ഡിയോ ജനനത്തീയതി തെളിയിക്കുന്ന രേഖയായിട്ട് സ്വീകരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തോളൂ.
2: അപ്ലൈ ചെയ്യാം. മാഡം, വെളിയിലോട്ടൊന്ന് പോകണമെങ്കിൽ നമുക്ക് വിസയൊക്കെ എടുക്കണമെങ്കിൽ ഇത് വയസ്സ് തെളിയിക്കുന്നത് വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ.
0: അപ്പൊ പാൻ കാർഡോ വോട്ടർ ഐ ഡിയോ എടുത്തിട്ട് അപ്ലൈ ചെയ്തിരുന്നാൽ മതി, കുഴപ്പമുണ്ടാവില്ല.
2: നമ്മുടെ അതിനാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് വോട്ട് ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ.
0: മനസ്സിലായി. അപ്പൊ എന്തായാലും വോട്ടർ ഐ ഡിയോ പാൻ കാർഡോ തന്നെ എടുത്തിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ.
1: ശരി, വിളിച്ചതിന് നന്ദി. ഓക്കെ, ഇ സി എൻ ആർ, ഇ സി ആർ രണ്ട് രീതിയിലാണ്, വിദ്യാഭ്യാസ യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലേ?
0: വിദ്യാഭ്യാസ യോഗ്യത ഒരു മാനദണ്ഡമാണ്, അതൊരു കോമൺ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള മാനദണ്ഡം. നമ്മളിത് വന്നിരിക്കുന്നത്

0: ഇമിഗ്രേഷൻ ആക്ട് എന്നാണ് വന്നിരിക്കുന്നത്. കാരണം വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരോ കുട്ടികൾ സ്ത്രീകളെയൊന്നും ആരും വിദേശത്തേക്ക് ജോലിക്ക് കൊണ്ടുപോയി അവരെ കബളിപ്പിക്കുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യരുത്. അപ്പോൾ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു 18 രാജ്യങ്ങളോളമേ ഉള്ളൂ. ഗൾഫ് രാജ്യങ്ങൾ, മാലദ്വീപ്സ്, മലേഷ്യ അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ രാജ്യങ്ങളിലോട്ട് ഈ ഒരു ECR കാറ്റഗറി, എമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ് എന്ന് പറഞ്ഞ ഒരു പാസ്പോർട്ട് ഹോൾഡറാണ് പോകുന്നതെങ്കിൽ അവർ കൃത്യമായി പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻറ്റിൻ്റെ നിന്ന് ക്ലിയറൻസ് എടുത്ത് പ്രോപ്പറായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് വിസയിൽ പോകണം. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ സാമൂഹ്യ സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കും കൂടെ അത് ഉറപ്പു വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം നമ്മൾ ജസ്റ്റ് ഒരു വിസിറ്റിനാണ് പോകുന്നതെങ്കിൽ അതൊന്നും വിഷയമല്ല. നമ്മളിത് കറക്റ്റായിട്ട് എമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ്, അപ്പോൾ അവർ ചോദിക്കും, പ്രത്യേകമായിട്ട് ചോദിക്കും എന്തിനാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത്, എപ്പോൾ വരും എന്നുള്ള കാര്യങ്ങൾ. അതായത് ഈ വിസിറ്റിങ്ങിനോ അല്ലെങ്കിൽ പോയി അങ്ങനെ ആരും അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ആരെയും ജോലിക്കോ മറ്റൊന്നിനും ട്രാപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ എമിഗ്രേഷൻ ചെക്ക് നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞൊരു പാസ്പോർട്ട് കിട്ടാനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ്, നമ്മൾ 10-ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഈ നമ്മുടെ പ്രൊട്ടക്ട് ഓഫ് എമിഗ്രൻ്റ് ക്ലിയറൻസ് എടുത്തിട്ട് പ്രോപ്പറായി 3 വർഷത്തിലേറെ ഒരാൾ വിദേശത്ത് ജോലി ചെയ്താൽ അവർക്ക് ലഭിക്കും. പിന്നെ ചിലരുണ്ടാകും ഒരുപാട് എന്താ പറയുക, മറ്റ് ബിസിനസ്സോ മറ്റോ ഉള്ളതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടായിട്ട് അതിനനുപാതികമായിട്ട് നികുതി അടയ്ക്കുന്നവരാണെങ്കിൽ, അങ്ങനത്തെ ഒരു നല്ലൊരു നികുതി നായകനാണെങ്കിൽ അവർക്കും ECNR എലിജിബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ ചില കാറ്റഗറീസിൽ സ്പൗസസിനുണ്ടെങ്കിൽ മറ്റേ പങ്കാളിക്കും ലഭിക്കും ECNR. ഇതാണ് കോമൺ ആയിട്ട് വരുന്നത്.
1: മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം.
2: നമസ്കാരം സാർ. നമസ്കാരം മാഡം.
0: നമസ്കാരം, ചോദിച്ചോളൂ.
2: ഞാന് ഒരു 30 വർഷം മുമ്പ് പാസ്പോർട്ട് എടുത്തിരുന്നു.
0: ഓക്കെ.
2: പിന്നീട് അത് കാണാതായി.
0: ശരി.
2: പിന്നെ ജോലി ഉണ്ടായിരുന്നു, റിട്ടയർ ആയതാണ്.
0: ഓക്കെ.
2: അപ്പൊ ഇനി അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ? പഴയ പാസ്പോർട്ട് കൊടുക്കണോ, അങ്ങനെ എന്തെങ്കിലും?
0: അതെ അതെ, നമ്മള് എപ്പോഴെങ്കിലും ഒരു പാസ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി എപ്പോഴും പാസ്പോർട്ട് പുതുക്കാനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ പഴയ പാസ്പോർട്ടിന്റെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി വിവരാവകാശ നിയമപ്രകാരം പാസ്പോർട്ട് ഓഫീസിൽ ഇതിന്റെ വിവരങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം. 10 രൂപയാണ് ഫീസ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ഇതിൽ താങ്കളുടെ വിവരങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിരുന്നാൽ മതി, എനിക്കിങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാസ്പോർട്ട് ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി, എന്തിന്റെ വിവരങ്ങൾ ലഭ്യമാക്കാമോ എന്ന് പറഞ്ഞ് ചോദിക്കണം. അപ്പം ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണെങ്കിൽ നമ്മളത് അനുവദിച്ച് തരും. അപ്പം അതിനുശേഷം അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് പോലീസിൽ നിന്നുള്ള ലോ സർട്ടിഫിക്കറ്റ് വെച്ച് കളഞ്ഞുപോയ പാസ്പോർട്ട് പുതുക്കാനായിട്ട് അപേക്ഷിക്കാം. ഇനി വിവരങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കാം. മതി, അല്ല, അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾ പരിശോധിച്ചിട്ട് അതിന്റെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ തരാം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ മതി.
1: വിളിച്ചതിന് നന്ദി. ഫ്രഷ് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ പാസ്പോർട്ട് എങ്ങനെയാണ്?
0: കുട്ടികളുടെ പാസ്പോർട്ട് നമ്മൾ 5 വർഷത്തേക്കാണ് പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. എത്ര ചെറിയ കുട്ടിക്കാണെങ്കിലും പാസ്പോർട്ട് എടുക്കാം. ഞങ്ങൾക്ക് 10 ദിവസം പ്രായമായ കുട്ടികളൊക്കെ വരെ വന്ന് പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. 4 വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഫോട്ടോ കൊണ്ടുവരണം, മാതാപിതാക്കൾ കൊണ്ടുവരണം. അതിന് മുകളിൽ പ്രായമുള്ളവരുടെ എല്ലാവരുടെയും ഫോട്ടോ നമ്മൾ സേവാ കേന്ദ്രയിൽ തന്നെയാണ് എടുക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റാണ് ഒരേ ഒരു ഡോക്യുമെന്റ് ആവശ്യമുള്ളത്. കാരണം അവിടെ അഡ്രസ് പ്രൂഫ് എന്ന് പറയുന്നത് പേരൻസിന്റെ അഡ്രസ് പ്രൂഫാണ്, അത് അച്ഛൻ്റെയോ അമ്മയുടെയോ ആകാം. പേരൻസിന്റെ അഡ്രസ് പ്രൂഫാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും.
1: ബാലാധാർ ഉണ്ടല്ലോ, 5 വയസ്സ് വരെ.
0: അല്ല, അവരുടെ മറ്റ് ഡോക്യുമെന്റ് ഒന്നും വേണ്ട. നമുക്ക് മെയിൻലി വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നോർമലി വരുന്ന എല്ലാ ആപ്ലിക്കൻസിന്റെ കയ്യിലും കൃത്യമായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. കേരളത്തിൽ പണ്ട് തൊട്ടേ കൃത്യമായിട്ട് ബർത്ത് രജിസ്റ്റർ ചെയ്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന പ്രാക്ടീസ് പണ്ട് മുതലേ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. ആധാറും കൊണ്ടുവരാറുണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആധാർ പിന്നെ ആവശ്യം വരുന്നത് ചിലപ്പോൾ സപ്പോസ് ഈ ബർത്ത് സമയത്ത് ഒരു പേരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുള്ളൂ, അത് പിന്നെ എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളപ്പോൾ അത് തെളിയിക്കാൻ ചിലപ്പോൾ ആധാർ വേണ്ടി വരും. ഒരു അപൂർണമായിട്ടുള്ള പേരൊക്കെ ആണെങ്കിലോ, അല്ലെങ്കിൽ അവർക്കത് പേര് മാറ്റണം പിന്നീടൊക്കെ വരുമ്പോൾ, പിന്നീട് ആധാറും കൂടെ പേര് മാറ്റുന്ന ഒരു ഇത് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ മറ്റ് ID ഡോക്യുമെന്റ്സ് പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ 5 വർഷത്തേക്കാണ് പാസ്പോർട്ട് കൊടുക്കുന്നത്. കാരണം അവിടെ ഫീച്ചേഴ്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് വരുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ പാസ്പോർട്ട് എടുക്കുന്നതിന് 2 പേരൻസിൻ്റെയും കൺസെൻറ്റ്, 2 പേരുടെയും സമ്മതം ആവശ്യമാണ്. രണ്ട് പേരൻസും അവൈലബിൾ ആണെങ്കിൽ അവർ രണ്ടുപേരും അവരുടെ പാസ്പോർട്ടും ഡോക്യുമെന്റ്സുമായിട്ട് അനക്ഷ ഡി എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് അതിൽ രണ്ടുപേരുടെയും സമ്മതം ഹാജരാക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് പല പല കാരണങ്ങളായിട്ട് ചിലപ്പോൾ മറ്റേ പേരൻ്റെ സമ്മതം

ഹാജരാക്കാൻ സാധിക്കാത്തതായിട്ട് വരും. അപ്പോൾ ഒന്ന് ചിലപ്പോൾ കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേരൻ്റ് വിദേശത്തൊക്കെ ആണെങ്കിൽ അവരുടെ സമ്മതം നമുക്ക് ലോജിസ്റ്റിക്കലി പോസിബിൾ അല്ലല്ലോ കാണിക്കാൻ. അപ്പോൾ അതിന് അനക്ഷർ സി ആണ് ഒരു പേരൻ്റ് മാത്രം സമ്മതം നൽകുന്ന ഇതിൽ. പിന്നെ ഈ എന്താ പറയുക, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളത്, സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്, ഡിവോഴ്സ് കേസ് നടക്കുന്ന ഇത്, പിന്നെ ഉപേക്ഷിച്ചു പോയ, അങ്ങനെ കുറേ കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമാണ്. നമ്മളിപ്പോൾ പിണങ്ങിയിരിക്കുന്നു എൻ്റെ കൂടെയാണ് കുട്ടി എന്ന് പറഞ്ഞ്, പക്ഷേ മറ്റയാളുടെ സമ്മതമില്ലാണ്ട് പാസ്പോർട്ട് എടുത്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. തർക്കം നിലനിൽക്കുമ്പോൾ പിന്നെ കോർട്ടാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് കസ്റ്റഡി, വിസിറ്റേഷൻ റൈറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊരു കോമൺ ആയിട്ട് നമുക്ക് വരുന്നതാണ് ഈ മൈനർ കുട്ടികളുടെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ 15-18 വയസ്സിനിടയ്ക്കുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ 10 വർഷത്തേക്കുള്ള പാസ്പോർട്ട് എടുക്കാം.

0: കാര്യങ്ങള് കയ്യിലുണ്ടോ? മിക്കവാറും എമർജൻസി സർട്ടിഫിക്കറ്റിൽ മനസ്സിലായി. അപ്പൊ ആദ്യം ഒരു കാര്യം ചെയ്യുക, ആദ്യം വിവരാവകാശ നിയമപ്രകാരം പാസ്പോർട്ട് ഓഫീസിനോട് ചോദിച്ചിട്ട് ഈ കളഞ്ഞുപോയ പാസ്പോർട്ട് ഉണ്ടല്ലോ അതിന്റെ വിവരങ്ങൾ ആദ്യം ചോദിക്കുക, എന്നിട്ട് ആ പാസ്പോർട്ട് കളഞ്ഞുപോയ പാസ്പോർട്ടായിട്ട് കാണിച്ച് അത് പുതുക്കാൻ അപേക്ഷിക്കുക. എമർജൻസി സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് അത് കൊടുക്കേണ്ട ഒരു കോളത്തിൽ കൊടുക്കണം. വെള്ള പാസ്പോർട്ട് കയ്യിലില്ലേ? എമർജൻസി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടല്ലോ. മനസ്സിലായി. പക്ഷെ നമുക്ക് ആ കളഞ്ഞുപോയ പാസ്പോർട്ടിന്റെ തുടർച്ചയായിട്ട് വേണം അപേക്ഷിക്കാൻ. അപ്പൊ ആദ്യം അതിന്റെ വിവരങ്ങൾ എടുക്കണം. വിവരാവകാശ നിയമപ്രകാരം 10 രൂപ ഫീസ് അടച്ച് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കൈതമുക്കിന്ന് ഓൺലൈൻ ആയിട്ടോ തപാൽ വഴിയോ ചെയ്യാം. ഞങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ട്, കേട്ടില്ല? അതെ അതെ, കൈതമുക്ക്. അതെ അതെ, കൈതമുക്ക് ഓഫീസിൽ. അപ്പോ ആദ്യം ഈ കളഞ്ഞുപോയ പാസ്പോർട്ടിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം താങ്കൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് റീഇഷ്യൂ ലോസ്റ്റ്, അതായത് കളഞ്ഞുപോയ പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷിക്കുക. എമർജൻസി സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള കോളത്തിൽ താങ്കളുടെ കയ്യിലിരിക്കുന്ന ആ ഡോക്യുമെന്റിന്റെ വിവരങ്ങൾ കൊടുത്തിരുന്നാൽ മതിയാവും. താങ്കൾ ഇപ്പൊ എവിടെയാണോ താമസിക്കുന്നത് ആ അഡ്രസ്സിൽ എടുക്കാം. അതെ അതെ, അപ്പൊ കറക്റ്റ് നമ്മളിപ്പോ കറക്റ്റ് താമസിക്കുന്ന നമ്മുടെ നിലവിലെ മേൽവിലാസത്തിൽ വേണം പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ.
1: അത് ഈ എഴുത്തുകുത്ത് കാര്യങ്ങളുടെ അഡ്രസ്സിലും പിന്നെ എന്റെ രേഖയിൽ മൊത്തം പഴയ അഡ്രസ്സിലാണ്.
0: അത് പക്ഷെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മളിപ്പോ എവിടെയാണോ നിലവിലെ മേൽവിലാസം അതിൽ വേണം പാസ്പോർട്ടിൽ അപേക്ഷിക്കാൻ. നമ്മൾ താമസമില്ലാത്ത അഡ്രസ്സിൽ നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് അപ്ഡേറ്റ് ചെയ്തിട്ട് അപേക്ഷിച്ചിരുന്നാൽ മതി. അതെ അതെ, ബാക്കി എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് നേരിട്ട് വന്ന് എൻക്വയറി ചെയ്യാം. ഞങ്ങളുടെ ഫോൺ നമ്പറും ഉണ്ട്, 2470225, അതിലും വിളിച്ച് ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം.
2: നിങ്ങളുടെ ഫോൺ നമ്പർ
0: 0471-2470-225.
2: വേറെ കോൺടാക്ട് മാർഗങ്ങൾ എന്തോ ഇമെയിൽ ചെയ്യാം?
0: നമുക്ക് ഇമെയിൽ ചെയ്യാം. നമ്മുടെ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് rpo.trivandrum@cpo.gov.in ആണ്. ഇമെയിൽ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോള് പറ്റില്ല, മെസ്സേജുകൾ മാത്രമാണ് ഉള്ളത്. അതിന്റെ വാട്സാപ്പ് നമ്പർ 8089685796.
2: 8089685796. അപ്പോ നമ്മളിപ്പോ ഫ്രഷ് ആയിട്ടുള്ള പാസ്പോർട്ടിന്റെ കാര്യമാണ് ഇതുവരെയും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഈ റീഇഷ്യൂ ചെയ്യേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്?
0: സാധാരണയായിട്ട് നമ്മുടെ പാസ്പോർട്ടിന്റെ കാലാവധി തീരാറാകുമ്പോഴാണ് നമ്മൾ പാസ്പോർട്ട് പുതുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 മാസം വാലിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വിദേശയാത്ര സാധ്യമാവുകയുള്ളൂ. അപ്പം അങ്ങനെ യാത്രാ പ്ലാൻസ് ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് പുതുക്കണം. അപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ പാസ്പോർട്ടിന്റെ കാലാവധി തീരുന്നതിന് 1 വർഷത്തിനുള്ളിൽ പുതുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ പാസ്പോർട്ട് ഇനി സപ്പോസ് എക്സ്പയർ ആയാൽ ഐഡിയിൽ 3 വർഷത്തിനുള്ളിൽ പുതുക്കാനായിട്ട് പറയും. പിന്നെ ഇനി എത്ര ഗ്യാപ്പ് വന്നാലും വിഷയമില്ല, അതിലൊരു ഫീസിന്റെ വ്യത്യാസമില്ല, പെനാൽറ്റി ഇല്ല, ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഇഷ്ടമുള്ളതുപോലെ നമുക്ക് പാസ്പോർട്ട് പുതുക്കാം. പിന്നെ കറക്റ്റായിട്ട് പുതുക്കി എടുത്തു വെക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ പാസ്പോർട്ടിന് ഇപ്പം നിലവിൽ 10 വർഷത്തെ പാസ്പോർട്ടിന് 1500 രൂപയാണ്. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളുടെ പാസ്പോർട്ടും ഒക്കെ ആയിട്ട് നമ്മൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ കൃത്യമായിട്ട് പുതുക്കി എടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് മറ്റ് എല്ലാ ഡോക്യുമെന്റ്സിനും സർവീസസിനും ഒക്കെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ വന്നപ്പോൾ നമ്മുടെ ഇലക്ഷന് മുന്നോടിയായിട്ട് SIR ഒക്കെ നടന്ന സമയത്ത് ഒരുപാട് പേര് പാസ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് എസ്പെഷ്യലി NRIസിനൊക്കെ പാസ്പോർട്ട് കൃത്യമായി പുതുക്കി എടുക്കുന്നതുകൊണ്ട് അവർക്ക് SIR പ്രോസസ്സൊക്കെ കുറച്ചും കൂടെ സുഗമമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ കഴിവതും പുതുക്കി കൃത്യമായി എടുത്ത് നോക്കുക. പിന്നെ വരുന്നത് ഇപ്പോൾ വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് നമുക്ക് പുതുക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പേജസ് തീർന്നു പോകും. നമ്മളൊരു വിദേശയാത്രയ്ക്ക് മുന്നേ നമുക്ക് നമ്മുടെ കയ്യിൽ 2 മുതൽ 4 വരെ ബ്ലാങ്ക് പേജസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആ പേജ് തീരാറായ പാസ്പോർട്ട് പുതുക്കേണ്ടി വരും. അല്ലെങ്കിൽ പാസ്പോർട്ടിൽ എന്തെങ്കിലും ഡാമേജ്, വെള്ളം വീഴുകയോ വേറെ എന്തെങ്കിലും ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് പുതുക്കണം. പാസ്പോർട്ട് കാണാതാവുകയോ അല്ലെങ്കിൽ ഇതുപോലെ മോഷണം പോവുകയോ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ നമ്മൾ പുതുക്കേണ്ടി വരും. പിന്നെ വരുന്നത് നമ്മുടെ വ്യക്തിഗത വിവരങ്ങളിൽ മാറ്റം വരുന്ന സമയത്ത്, ഞാൻ നേരത്തെ നമ്മൾ

0: നേരത്തെ സംസാരിച്ച പോലെ ഇപ്പോൾ സപ്പോസ് ആരെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു, ഇനി തിരുത്തണം. കാരണം ചില വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് പ്രോപ്പറായിട്ട് മാത്രമേ അവർ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് പുതുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളുടെ കല്യാണം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പങ്കാളിയുടെ പേര് ചേർക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്തായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു നഗരത്തിലായിരുന്നു, നമ്മൾ ഇന്ന് ഇതെല്ലാം വിട്ട് വന്നു, നമ്മുടെ വീടായി, അപ്പോൾ നമുക്ക് അഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുക. അതൊക്കെയാണ് കോമൺ ആയിട്ട് വാലിഡ് പാസ്പോർട്ടുള്ള സമയത്ത് നമ്മൾ പുതുക്കുന്നതിനുള്ള കാരണങ്ങൾ. അപ്പോൾ അതിന് എന്ത് ഏതൊക്കെ സാഹചര്യങ്ങൾ പാസ്പോർട്ട് പുതുക്കാം എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ടുണ്ട്. അത് ഏത് കാറ്റഗറി ആണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പുതുക്കാൻ.
1: മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാറേ.
1: നമസ്കാരം. ആരാണ്?
2: എന്റെ പേര് കൊല്ലം ജില്ലയിൽ നിന്ന് അഞ്ചൽ എന്നാണ്. എന്റെ പേര് സലീം എന്നാണ്.
1: ചോദിച്ചോളൂ.
2: ഞാൻ 94 ഒരു പാസ്പോർട്ട് എടുത്തിരുന്നു. വിദേശ രാജ്യത്തെങ്ങും ഇതുവരെ പോയിട്ടില്ല.
0: ശരി.
2: അപ്പൊ അത് പുതുക്കാനായി 2024 ഒരു അപേക്ഷ കൊടുത്തപ്പോ അത് പുതുക്കി കിട്ടുന്നില്ല. അപ്പൊ അവിടുന്ന് അറിയിക്കുന്നത് ഈ എന്റെ പഴയ പാസ്പോർട്ടിലെ ഫോട്ടോയും അവിടെ നിലവിലുള്ള റെക്കോർഡിലെ ഫോട്ടോയും വ്യത്യാസമുണ്ടെന്നാണ്. ഇങ്ങനെ സംഭവിച്ചത് എനിക്കറിയില്ല.
0: മനസ്സിലായി. അപ്പോൾ ഒന്ന് എന്തായാലും ഒന്ന് നേരിട്ട് ഞങ്ങളുടെ മെയിൻ ഓഫീസിലോട്ടൊന്ന് വരാമോ? കയ്യിലുള്ള രേഖകളും ഡോക്യുമെന്റ്സും പാസ്പോർട്ടുകളുമായിട്ട് മെയിൻ ഓഫീസ്, റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ കൈതമുക്കിൽ ബന്ധപ്പെട്ടിരുന്നാൽ മതി. നമുക്കത് വിശദമായിട്ട് പരിശോധിച്ചിട്ട് എന്താണെന്നുള്ളത് നോക്കാം. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും താങ്കൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പരിശോധിച്ച് അത് തീരുമാനിക്കാം. മനസ്സിലായി. നമ്മൾ രേഖകളും പാസ്പോർട്ടുകളും ഒക്കെ പരിശോധിച്ച് നമ്മൾ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം പറയാം. അപ്പൊ വന്നിരുന്നാ മതി കേട്ടോ നേരിട്ട്.
1: വിളിച്ചതിന് നന്ദി. ഇപ്പോൾ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് തിരുവനന്തപുരം സെർവ് ചെയ്യുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. ബാക്കി ജില്ലകൾ
0: നമുക്ക് ആർപിഒ കൊച്ചിയുണ്ട്. ആർപിഒ കൊച്ചിയാണ് ആലപ്പുഴ മുതൽ പാലക്കാട് വരെ ഇൻക്ലൂഡിംഗ് ലക്ഷദ്വീപ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആർപിഒ കോഴിക്കോട് ഉണ്ട്, കാസർഗോഡ് വരെ ചെയ്യുന്നതിന് വേണ്ടി.
1: ശരി ശരി.
0: ഒരു ഇതും കൂടെ പറയാം, നമ്മൾ കേരളമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൂടെ കൊണ്ടാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് 3 പാസ്പോർട്ട് ഓഫീസുകൾ ഉള്ളത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് കൺസിഡറബിൾ നമ്പർ ഓഫ് സ്ത്രീകൾ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നതും ഒക്കെ കേരളത്തിലാണ് ഉള്ളത്. അപ്പോൾ ഒരു പാസ്പോർട്ട് പെനിട്രേഷൻ കേരളത്തിൽ നല്ലതാണ്, നമ്മളത് കൂടുതൽ കൂട്ടാനും ആഗ്രഹിക്കുന്നു.
1: ഇത് എത്ര കാലാവധി, ഐ മീൻ എത്ര വർഷങ്ങളായിട്ടാണ് ഇങ്ങനെ കേരളമാണ് മുന്നിൽ?
0: എനിക്കൊന്നും ഒരുപാട് നാളായിട്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ തന്നെയാണ് മുന്നിൽ നിന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ 15 ലക്ഷത്തിന് മേലെ പാസ്പോർട്ടുകളാണ് ഒരു വർഷം ഇഷ്യൂ ചെയ്യുന്നത്. 15 ലക്ഷത്തിന് മേലെ.
1: മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഞാൻ 35 വർഷമായി 3 വട്ടം വെളിയിലായിരുന്നു.
0: ശരി.
3: ഇപ്പോഴും വീണ്ടും എനിക്ക് ഒന്ന് മോന്റെ അടുത്ത് പോവാൻ ആഗ്രഹമുണ്ട്. പാസ്പോർട്ട് ഒന്നും ചെയ്തിട്ടില്ല.
0: കുഴപ്പമില്ല, ഇനിയിപ്പോ പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷിച്ചിരുന്നാൽ മതി കേട്ടോ.
3: വേറെ കുഴപ്പമില്ല.
0: വേറെ
3: 2000 1998 ഞാൻ അവിടെ നിന്നത്.
0: കുഴപ്പമില്ല, പാസ്പോർട്ടുകൾ കയ്യിലില്ലേ? പഴയ പാസ്പോർട്ടുകൾ കയ്യിലുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ആ പാസ്പോർട്ട് പുതുക്കാനായിട്ട് അപേക്ഷിച്ചാൽ മതി. അക്ഷയ കേന്ദ്രയോ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററോ CSEsഓ അല്ലെങ്കിൽ താങ്കളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഈ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം. ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടച്ചിട്ട് അടുത്തുള്ള സേവാ കേന്ദ്രത്തിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയിരുന്നാൽ മതി, നമുക്ക് പാസ്പോർട്ട് പുതുക്കാം. വലിയ താമസം ഉണ്ടാവില്ല. പോലീസ് വെരിഫിക്കേഷനും കൂടെ കഴിഞ്ഞ് വലിയ താമസം ഇല്ലാണ്ട് പാസ്പോർട്ട് കിട്ടും. ഭയങ്കര അത്യാവശ്യമാണെങ്കിൽ തത്കാൽ പാസ്പോർട്ടിനും അപേക്ഷിക്കാം.
1: വിളിച്ചതിന് നന്ദി. ഇപ്പോൾ അക്ഷയ കേന്ദ്രം പറഞ്ഞതുകൊണ്ടാണ്, പല അംഗീകൃത സ്ഥാപനങ്ങളും ഇത് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? അക്ഷയ കേന്ദ്രം, പിന്നെ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്.
0: അതെ, ഡിജിറ്റൽ ഇന്ത്യ. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 40%ലേറെ പാസ്പോർട്ട് PCC ആപ്ലിക്കേഷൻസ് ഈ കേന്ദ്രാസ് വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും അവരും നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ണറാണ്. കാരണം ഒരു ആപ്ലിക്കൻ്റ് വരുമ്പോൾ ആപ്ലിക്കൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ആപ്ലിക്കൻ്റിനോട് വിവരങ്ങളൊക്കെ ചോദിച്ച് കറക്റ്റായിട്ട് ഫോം ഫില്ല് ചെയ്യുന്നത് അക്ഷയ കേന്ദ്രാസും ഈ ഡിജിറ്റൽ ഇന്ത്യയിലെ CSEsഉമാണ്. ഉണ്ട്. അപ്പോൾ ഒരു നമ്മളൊരു നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് നെറ്റ്വർക്കാണ്. അപ്പോൾ പലപ്പോഴും ആപ്ലിക്കൻറ്റിന് തോന്നുന്ന ഡൗട്ടുകളൊക്കെ ഇവരോടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അക്ഷയ കേന്ദ്രസിനും അതുപോലെ തന്നെ സി എസ് ഇസിനും കുറച്ചും കൂടെ പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മനസ്സിലാക്കാനായിട്ട് നമ്മൾ സെഷൻസൊക്കെ നടത്താറുണ്ട്. കാരണം ഒരു ആപ്ലിക്കൻറ്റ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആപ്ലിക്കൻറ്റ് എന്ന് പറയുക എന്നോട് ചോദിച്ചില്ല, അല്ലെങ്കിൽ എനിക്കറിയില്ലായിരുന്നു, എന്നോട് പറഞ്ഞില്ല. കാരണം അവരാണല്ലോ ഫില്ല് ചെയ്യുന്നത്. കേസ് പെൻഡിങ് ആണോ, പിന്നെ ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ, ഇതുവരെ പഠിച്ചു, പിന്നെ സ്പെല്ലിങ്ങിൻ്റെ ഒക്കെ ഇത്. അതപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുന്നവരൊന്ന് ആപ്ലിക്കൻ്റുമായിട്ട് നോക്കി ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സേവാ കേന്ദ്രത്തിൽ ചെയ്യാം, പക്ഷെ നമുക്ക് ഒരുപാട് ടൈം അതിനായിട്ട് പോകും. എത്രത്തോളം കൃത്യമായി ആപ്ലിക്കേഷൻ ചെയ്തു വരുന്നു അത്രത്തോളം സ്മൂത്ത് ആയിട്ട് നമുക്ക് സേവാ കേന്ദ്രയിൽ പ്രോസസ്സിംഗ് നടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കറക്ഷൻസ് ചെയ്യും. കറക്ഷനൊക്കെ വരുമ്പോഴാണെങ്കിൽ നമ്മൾ പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ വിട്ടുപോകാൻ ഈ എന്താ പറയുക മെയിൽ ഫീമെയിൽ വരെ മാറി വന്നു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ട് സേവാ കേന്ദ്രയിൽ വരുമ്പോൾ ഈ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നിടത്ത് ആക്ച്വലി ഡുവൽ മോണിറ്റർ ഉണ്ട്. ആപ്ലിക്കൻറ്റും കൃത്യമായിട്ട് കാണാം. ആപ്ലിക്കൻറ്റിനോട് എല്ലാം നോക്കി നോക്കണേന്നൊക്കെ പറയാം, എന്നാലും ചിലപ്പോൾ ഒക്കെ ഓരോ കാര്യങ്ങൾ മിസ്സും. അപ്പോൾ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം തന്നെ ഏറ്റവും കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുവാണെങ്കിൽ നമ്മള് പാസ്പോർട്ടിലെ മിസ്റ്റേക്സ് നമുക്ക് വലിയ പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 40% പാസ്പോർട്ട് ആപ്ലിക്കേഷൻസ് ചെയ്യുന്നത് അക്ഷയാസ് സി എസ് എസ് ഇതുപോലത്തെ അംഗീകൃത കേന്ദ്രമായതുകൊണ്ട് അവർക്കും ഒരു പ്രധാനപ്പെട്ട റോള് ഉണ്ട്. പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിഞ്ഞ് ആപ്ലിക്കൻസിനെ കറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്ത് തെറ്റുകൂടാണ്ട് അവരുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് അവർ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സൗകര്യമായിരിക്കും.
1: അതെ, മിസ്റ്റേക്സ് കുറയ്ക്കുക മാത്രമല്ല പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ വെബ്സൈറ്റ് എടുക്കുമ്പോൾ തന്നെ ഫേക്ക് വെബ്സൈറ്റ്,
0: പൈസ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് കറക്റ്റ് ആയിട്ടുള്ള ആപ്പ് നോക്കിയിട്ട് മാത്രമേ നമ്മൾ പൈസ അടയ്ക്കാവുള്ളൂ. പിന്നെ അടയ്ക്കേണ്ടതായിരുന്നു, അതായത് നിങ്ങളുടെ തപാല് വഴി പാസ്പോർട്ട് എത്തിയിട്ടുണ്ട്, പക്ഷെ അതിൽ ഒരു ഇത്തിരി പൈസ കുറവുണ്ട്, 5 രൂപ അയക്കണം എന്ന് പറഞ്ഞ് ഗൂഗിൾ പേയിൽ അയക്കാൻ പറഞ്ഞിട്ട് പൈസ തട്ടുന്നതൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ വേറെ പൈസയൊന്നുമില്ല. ഈ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന 1500 രൂപയിൽ തന്നെ എല്ലാ സേവനങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും ഒരിക്കലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ചെയ്യുന്നോ ഇന്ത്യ പോസ്റ്റ് ചെയ്യുന്നോ ഒന്നും വരില്ല. അപ്പോൾ അത് അങ്ങനത്തെ കുറച്ച് സ്കാം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ അലേർട്ടായിട്ട് ഇരിക്കുക. ഒരിക്കലും പിന്നീട് ഒരു പൈസ ആരും ഒന്നിനും ചോദിക്കില്ല.
1: മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം.
0: ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കാൻ ആഗ്രഹിക്കുകയാണോ? അപ്പൊ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ നമ്മുടെ ജനനത്തീയതി തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ, വോട്ടർ ഐ ഡി, പാൻ കാർഡ് ഒക്കെ ജനനത്തീയതി തെളിയിക്കുന്ന രേഖയാണ്. പിന്നെ നിലവിലെ മേൽവിലാസം തെളിയിക്കുന്ന ഒരു രേഖയും കൂടെ മാത്രം മതിയാകും. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ ചെയ്യേണ്ടത്. ഫ്രഷ് പാസ്പോർട്ടിന് വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഓൺലൈനായിട്ട് 1500 രൂപ ഫീസ് അടച്ചിട്ട് അടുത്തുള്ള സേവാ കേന്ദ്രത്തിൽ അപ്പോയിൻമെന്റ് എടുത്തിട്ട് ആ ദിവസം ഒറിജിനൽ രേഖകളൊക്കെ ആയിട്ട് ഹാജരായിരുന്നാൽ മാത്രം
3: മതിയാവും.
0: ഇല്ല, അങ്ങനെ ഒരു കൺസെഷൻ വരുന്നില്ല. ഇല്ല, പിന്നെ താങ്കൾക്ക് ഒരു അവിടെ സേവാ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ എത്രയും പെട്ടെന്ന് പ്രോസസ്സിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രയോറിറ്റി ടോക്കൺ ഇഷ്യൂ ചെയ്യും. പക്ഷെ ഫീസിന്റെ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഇളവ് വരുന്നില്ല.
1: വിളിച്ചതിന് നന്ദി. സാങ്കേതിക വിദ്യ എല്ലാ മേഖലകളിലും വരുന്നുണ്ട്, അതുപോലെ ഇപ്പോൾ പാസ്പോർട്ടിലും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പുതിയ നൂതന വിദ്യ എന്താണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്
0: വരുന്നത്? നമുക്ക് പാസ്പോർട്ട് വന്നിരിക്കുന്ന ഒരു മേജർ അപ്ഗ്രേഡ് ഈ പാസ്പോർട്ടുകളാണ്. നമ്മളിപ്പോൾ രാജ്യത്ത് ഇഷ്യൂ ചെയ്യുന്ന എല്ലാ പാസ്പോർട്ടുകളും ഈ പാസ്പോർട്ടാണ്. അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് ബുക്ക്ലെറ്റിൻ്റെ അകത്ത് ഒരു RFID ചിപ്പും കൂടെ ഉണ്ടാകും. അപ്പം അതൊരു പാസ്പോർട്ടിൻ്റെ സുരക്ഷിതത്വമൊക്കെ ഇൻക്രീസ് ചെയ്യും. പാസ്പോർട്ട് ആർക്കാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അവരുടെ വ്യക്തിഗത വിവരങ്ങൾ, അവരുടെ യാത്രാ വിവരങ്ങളൊക്കെ ഈ ചിപ്പിലും കൂടെ ഉണ്ടാകും. അപ്പോൾ പാസ്പോർട്ടിൻ്റെ ഒരു ഫോർജറി, ഫ്രോഡൊക്കെ നമുക്ക് ഒരുപാട് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പാസ്പോർട്ട് ഇഷ്യൂവൻസുമായിട്ടുള്ള ഒരു മെയിൻ ഇത്. പിന്നെ നമുക്കിപ്പോൾ AI ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുപാട് മികച്ച രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ആപ്ലിക്കൻസിനുള്ള സംശയങ്ങളൊക്കെ അവർക്ക് അവരുടെ ലാംഗ്വേജുകൾ എല്ലാ ഇന്ത്യൻ ലാംഗ്വേജസിലൊക്കെ ഈ സാങ്കേതിക വിദ്യയുടെ ഇതും AI ഒക്കെ വെച്ച് അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വെബ്സൈറ്റിൽ കയറി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് മറുപടികൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പല 20 ഇന്ത്യൻ ലാംഗ്വേജസിൽ നമ്മൾ കോൾ സെൻറ്റർ, നാഷണൽ വൈഡായിട്ടുള്ള ടോൾ ഫ്രീ സെന്റർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാസ്പോർട്ടിന്റെ എല്ലാ വിവരങ്ങളും ഏറ്റവും സുതാര്യമായ രീതിയിൽ എല്ലാവരുടെയിലും എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആവശ്യം. നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനെ നേരിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുക. നമ്മൾ ഇടയ്ക്ക് ആരോടും ചോദിക്കേണ്ട, ഒരു ഏജന്റിൻ്റെയും ആരോടും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്രയും ആക്സസിബിൾ ആയിട്ട് നമ്മുടെ ഓഫീസ് ഉണ്ട്. ഫോൺ വിളിക്കാം, ഇമെയിൽ ചെയ്യാം, കത്തയക്കാം, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ഇനി കൂടുതൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് എല്ലാം ചോദിച്ച് ബോധ്യപ്പെടുക. അപ്പോൾ നേരിട്ട് പാസ്പോർട്ട് ഓഫീസിൽ ബന്ധപ്പെടുക.
1: അത് പറഞ്ഞപ്പോഴാണ് ആ നമ്പർ ഒന്നുകൂടി പറഞ്ഞത്.
0: നമ്മുടെ കോമൺ ആയിട്ടുള്ള എൻക്വയറി നമ്പർ എന്ന് പറയുന്നത് 0411240225. നമുക്കൊരു വാട്സാപ്പ് നമ്പർ ഉണ്ട്, ഇതിൽ മെസ്സേജുകൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ നമ്പർ 8089685796. പിന്നെ നമുക്ക് ഇമെയിൽ ഉണ്ട്, rpo.trivandrum@cpo.gov.in. പിന്നെ നമ്മുടെ തപാൽ ഉണ്ട്, കൈതമുക്ക് ഓഫീസിൽ.
1: ശരി, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹലോ ആകാശവാണിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രോതാക്കളുടെ എല്ലാ സംശയങ്ങൾക്കും നിവാരണം നൽകിയ ശ്രീമതി ജീവ മരിയ ജോയ IFS ആകാശവാണിയുടെയും ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.
0: നന്ദി, താങ്ക് യു.
4: ഈ മാസം 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. സ്റ്റുഡിയോയിൽ ശ്രീമതി ജീവ മരിയ ജോയോട് സംസാരിച്ചത് ഉണ്ണികൃഷ്ണൻ VS. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
5: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
7: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലിയർ എറണാകുളം.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
11: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
12: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
13: സമയം 12 മണി. ഇനി പ്രധാന വാർത്തകൾ.
14: നമസ്കാരം, പ്രധാന വാർത്തകൾ.
13: സാമ്പത്തിക രംഗത്ത് രാജ്യം മികച്ച പ്രകടനമാണ് കാഴ്ചവയ്ക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ മൈൻഡ് മൈൻ ഉച്ചകോടി 2026 സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 12 വർഷത്തിനിടെ സാമ്പത്തിക സുരക്ഷിതത്വവും മെച്ചപ്പെട്ട സൌകര്യങ്ങളും പുതിയ അവസരങ്ങളും നൽകി മധ്യവർഗത്തിനെ ശക്തമാക്കാൻ ഗവൺമെന്റിന് സാധിച്ചതായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. വിവിധ പദ്ധതികളിലൂടെ അടിസ്ഥാന സൌകര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായ 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ നാളെ ആരംഭിക്കുമെന്ന് നോഡൽ ഓഫീസർ KBiju. SE.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ നൽകാം. ഷിഗല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി 7 വയസ്സുകാരനാണ് മരിച്ചത്. കുട്ടിയെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങളുടെ ഭൂമിക്ക് കാൽ നൂറ്റാണ്ടിന് ശേഷം പട്ടയം ലഭിച്ചു. ടാറ്റ കമ്പനിയിൽ നിന്ന് ഗവൺമെന്റ് ഏറ്റെടുത്ത ഭൂമിയിലാണ് അർഹരായ തൊഴിലാളികൾക്കും കർഷകർക്കും ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,800 രൂപ കൂടി 1,11,120 രൂപയായി, ഗ്രാമിന് 13,890 രൂപ. പ്രമുഖ നാടക പ്രവർത്തകൻ രാധൻ കണ്ണപുരം കണ്ണൂരിൽ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. 40 വർഷമായി നാടകരംഗത്ത് സജീവമായിരുന്ന രാധൻ കണ്ണപുരം ആകാശവാണിയിൽ എ ഗ്രേഡ് കലാകാരനായിരുന്നു. FIH ഹോക്കി വനിതാ നേഷൻസ്

കപ്പ് പൂൾ എ മത്സരത്തിൽ ഇന്ത്യ അമേരിക്കയെ പരാജയപ്പെടുത്തി. നാളെ ഇന്ത്യ ജപ്പാനെ നേരിടും. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും 1 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ചിത്രമഞ്ജുഷയിൽ ആയിരം മേനി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ഗാനങ്ങളുടെ രചന ഗിരീഷ് പതഞ്ജലിയും ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷും. യേശുദാസ്, ചിത്ര, എം ജി ശ്രീകുമാർ, ശ്രീനിവാസ്, സുജാത, പ്രഭാകർ എന്നിവരാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ പാടിയിരിക്കുന്നത്. ആദ്യ ഗാനം യേശുദാസ് പാടിയതാണ്.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും. അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
7: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ.
6: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
8: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ്, കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
9: ആയിരത്തി തൊള്ളായിരത്തി 1999 ഒറ്റപ്പാലം ഫിലിംസിന്റെ ബാനറിൽ സി രാംകുമാർ നിർമ്മിച്ച്, റജി മാത്യു കഥാതിരക്കഥാ സംഭാഷണം എഴുതി, ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് 1000 മേനി. അടുത്ത ഗാനം ചിത്ര പാടിയതാണ്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ആയിരം മേനി എന്ന ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചത് ശ്രീശങ്കർ. ചിത്രം വിതരണം ചെയ്തത് ഒറ്റപ്പാലം ഫിലിംസും അഭിനയ റിലീസും ചേർന്നു. അടുത്ത ഗാനം ശ്രീനിവാസും സുജാതയും പാടിയതാണ്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂറിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ചിത്രമഞ്ജുഷ തുടരുന്നു. ആയിരം മേനി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിൽ കേൾക്കുന്നത്. മനോജ് കെ ജയൻ, ഉർവശി, ദിവ്യ ഉണ്ണി, ലാലു അലക്സ്, ക്യാപ്റ്റൻ രാജു, മാധു, മാള രമദൻ, അശോകൻ, മിനി നായർ, കെ ബി ഗണേഷ് കുമാർ, ജഗദീഷ്, ചാന്ദിനി, സാദിഖ്, അഗസ്റ്റിൻ, രാജൻ പി ദേവ് തുടങ്ങി നിരവധി താരങ്ങൾ ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. അടുത്ത ഗാനം MG ശ്രീകുമാറും ശ്രീനിവാസും സുജാതയും പ്രഭാകരും പാടിയതാണ്.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ചിത്രമഞ്ജുഷ സമാപിക്കുന്നു. ആയിരം മേനിയെന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിൽ കേട്ടത്.
1: ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തിരൈപ്പൂക്കൾ. നകുൽ അഭയങ്കർ പാടിയത് ചിത്രം ആക്ഷൻ. ഗാനരചനയും സംഗീതവും ഹിപ്ടോപ് തമിഴ്.

തിരയിപ്പൂക്കൾ വീണ്ടും ഉച്ചയ്ക്ക് 2:45. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: മോണയുടെ ആരോഗ്യ സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ ഡോക്ടർ കീർത്തി ചന്ദ് സംസാരിക്കുന്നു.
1: നമ്മുടെ വായുടെയും ശരീരത്തിന്റെയും പൊതുവായുള്ള ആരോഗ്യത്തിന് മോണയുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. പല്ലുകളെ താടിയെല്ലുമായി ബന്ധിപ്പിക്കുന്ന ഇളം പിങ്ക് നിറത്തിൽ പല്ലുകൾക്ക് ചുറ്റും ചേർന്നിരിക്കുന്ന മൃദുവായ കലയാണ് മോണ. ഇവ പല്ലുകളെ ഉറപ്പിച്ചു നിർത്തുവാനും ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുവാനും നമ്മെ സഹായിക്കുന്നു. വായ്ക്കുള്ളിലെ രോഗങ്ങളിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് മോണരോഗം. മോണയെയും അനുബന്ധ ഭാഗങ്ങളെയും ബാധിക്കുന്ന അസുഖങ്ങളെയാണ് പൊതുവായി നമ്മൾ മോണരോഗം എന്ന് പറയുന്നത്. പല കാരണങ്ങളാൽ മോണരോഗം ഉണ്ടാകുമെങ്കിലും പല്ലിൽ പറ്റിയിരിക്കുന്ന ഡെന്റൽ പ്ലാക്ക് എന്ന നേർത്ത പാടയാണ് ഇതിൽ പ്രധാനം. വായ ശുചിയാക്കാതിരുന്നാൽ ഈ പാടയിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുകയും അത് ക്രമേണ കട്ടിയായി ടാർട്ടാർ അഥവാ കാൽക്കുലസായി രൂപപ്പെടുകയും ചെയ്യും. ഇതിലെ അണുക്കൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥങ്ങൾ മോണയിൽ വീക്കമുണ്ടാക്കും. മോണ ചുവന്നു തുടുക്കുകയും മോണയിൽ വേദനയും രക്തസ്രാവവും ഉണ്ടാവുകയും ചെയ്യും. ഇതിനെയാണ് ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്നത്, അതായത് മോണരോഗത്തിന്റെ ആദ്യഘട്ടം.

ഇത് ചികിത്സിക്കാത്ത പക്ഷം അണുബാധ താഴേക്ക് അസ്ഥിയിലേക്ക് വ്യാപിക്കും. ക്രമേണ മോണ താഴേക്കിറങ്ങുകയും പല്ലിനും മോണയ്ക്കും ഇടയിലുള്ള വിടവ് വർദ്ധിച്ച് പല്ലിന് ഇളക്കമുണ്ടാവുകയും പല്ല് പതിയെ കൊഴിഞ്ഞു പോകാനും കാരണമാവും. ഇതിനെയാണ് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത്. വായ ശുചിയായി സൂക്ഷിക്കുകയും 6 മാസത്തിലൊരിക്കൽ ഡെന്റൽ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുന്നതും ദന്തസംരക്ഷണത്തിനും മോണയുടെ രോഗങ്ങളെ തടയാനും ഒരു പരിധിവരെ നമ്മെ സഹായിക്കും. വായയുടെ ശുചിത്വം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനം ദിവസം 2 നേരമുള്ള ടൂത്ത് ബ്രഷിംഗ് ആണ്. രാവിലെ എഴുന്നേറ്റയുടനെയും രാത്രി കിടക്കുന്നതിനു മുൻപും നിർബന്ധമായും പല്ല് തേക്കണം. അതുപോലെ ഓരോ തവണയും ഭക്ഷണശേഷം വായ കഴുകുവാനും ശ്രദ്ധിക്കണം. ബ്രഷും പേസ്റ്റും ഉപയോഗിച്ച് വേണം പല്ലുകൾ വൃത്തിയാക്കാൻ. വിരലുകൊണ്ട് പല്ല് തേക്കുന്നത് കൊണ്ട് പല്ലിടകൾ വൃത്തിയാകില്ല. അതുപോലെ കുമിക്കരി, ഉപ്പുപൊടി എന്നിവയുടെ ഉപയോഗം പല്ലിന്റെ തേയ്മാനം വർദ്ധിപ്പിക്കും. പല്ല് തേക്കുമ്പോൾ ടൂത്ത് ബ്രഷിന്റെ ബ്രിസിൽസ് മോണയിൽ നിന്ന് പല്ലിലേക്ക് വേണം ചലിപ്പിക്കാൻ. അതായത് മേൽത്താടിയിലെ പല്ലുകൾ മോണയിൽ നിന്ന് പല്ലിലേക്ക് താഴേക്കും കീഴ്ത്താടിയിലെ പല്ലുകൾ മോണയിൽ നിന്ന് മുകളിലേക്ക് പല്ലിലേക്കും വേണം വൃത്തിയാക്കാൻ. പല്ലുകളുടെ എല്ലാ വശങ്ങളും ചവയ്ക്കുന്ന പ്രതലവും ബ്രഷ് ചെയ്യണം. ഒരുപാട് സമയം ബ്രഷ് ചെയ്യുന്നതും ഒരുപാട് ശക്തിയായി ബ്രഷ് ചെയ്യുന്നതും പല്ലിന് തേയ്മാനം ഉണ്ടാക്കും. ഒരു ദിവസം എത്ര തവണ ബ്രഷ് ചെയ്തു എന്നതിനേക്കാൾ ശരിയായ രീതിയിൽ തന്നെയാണോ ബ്രഷ് ചെയ്തത് എന്നതാണ് പ്രധാനം. അഴുക്ക് നീക്കം ചെയ്യാൻ ആവശ്യത്തിനു മാത്രമുള്ള ബലമുപയോഗിച്ച് ശരിയായ രീതിയിൽ 2 മിനിറ്റ് പല്ലുകൾ ബ്രഷ് ചെയ്താൽ മതിയാകും. അമിത ബലവും തെറ്റായ ബ്രഷിംഗ് രീതിയും പല്ലിന് തേയ്മാനവും മോണകൾക്ക് ക്ഷതവും ഉണ്ടാക്കും. അതുമാത്രമല്ല, പല്ലിൽ പറ്റിയിരിക്കുന്ന അഴുക്ക് മുഴുവനായി നീക്കം ചെയ്യുകയുമില്ല. പല്ലിന് തേയ്മാനവും പുളിപ്പും അനുഭവപ്പെടുന്നവർ മൃദുവായ ബ്രഷ് തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. ബ്രഷിന്റെ ബ്രിസിൽസ് പല്ലുകളുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലുള്ള ടൂത്ത് ബ്രഷ് വേണം ഉപയോഗിക്കാൻ. പല്ലുകൾ ബ്രഷ് ചെയ്തതിനു ശേഷം നാവിന്റെ ഉപരിതലവും ബ്രിസിൽസ് കൊണ്ട് സാവധാനം വൃത്തിയാക്കണം. ടൂത്ത് ബ്രഷ് ഉപയോഗശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി ടൂത്ത് ബ്രഷ് കവറിലോ ബോക്സിലോ അടച്ചു സൂക്ഷിക്കുക. ബ്രിസിൽസ് കേടായി തുടങ്ങുമ്പോൾ തന്നെ പുതിയ ബ്രഷ് വാങ്ങി ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കണം. പരസഹായമില്ലാതെ ബ്രഷ് ചെയ്യാൻ സാധിക്കാത്തവർക്കായി ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. ഒരു ഡെന്റൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ മൗത്ത് വാഷ്, മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് എന്നിവയും മോണയുടെ ആരോഗ്യം നിലനിർത്താൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മൃദുവായി വിരൽ കൊണ്ട് മോണ മസാജ് ചെയ്യുന്നത് മോണയിൽ രക്തഓട്ടം കൂടാനും മോണവീക്കം കുറയ്ക്കാനും സഹായിക്കും. ബ്രഷിംഗ് കൊണ്ട് വൃത്തിയാക്കാൻ സാധിക്കാത്ത പല്ലിടകൾ വൃത്തിയാക്കാൻ ഡെന്റൽ ഫ്ലോസ്, ഇന്റർഡെന്റൽ ബ്രഷ് എന്നിവ ഉപയോഗിക്കാം. ഈർക്കിൽ പിൻ എന്നിവ കൊണ്ട് പല്ലിടകൾ വൃത്തിയാക്കാൻ ശ്രമിക്കുന്നത് മോണയിൽ മുറിവും വീക്കവും ഉണ്ടാക്കും. ദിവസം ഒരു തവണ നിർബന്ധമായും ഡെന്റൽ ഫ്ലോസിംഗ് ചെയ്യുന്നത് മോണയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. നൂലുപോലെയുള്ള സ്ട്രിംഗ് ഫ്ലോസുകൾ കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്ത് 2 ചൂണ്ടുവിരലിലായി ചുറ്റി പല്ലിടകളിലേക്ക് ഇറക്കി സാവധാനം വെളിയിലേക്ക് ചലിപ്പിച്ച് പല്ലിടകളിൽ കുടുങ്ങിയിരിക്കുന്ന ഭക്ഷണശകലങ്ങൾ വൃത്തിയാക്കാം. ഹാൻഡിലോടുകൂടിയ ഫ്ലോസും ഉപയോഗിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ വാട്ടർ ഫ്ലോസറുകളും ലഭ്യമാണ്. പല്ലിടകളിലേക്ക് ഉയർന്ന പ്രഷറിൽ ഒരു നോസിൽ വഴി വെള്ളം പമ്പ് ചെയ്ത് പ്ലാക്കും ഭക്ഷണ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്ന രീതിയാണിത്. ഫ്ലോസിംഗ് ഒരിക്കലും ബ്രഷിംഗിന് പകരമല്ല. 2 തവണ ബ്രഷിംഗും 1 തവണ ഡെന്റൽ ഫ്ലോസിംഗും ചെയ്യുന്നത്, അതായത് ദിവസം വെറും 6 മിനിറ്റ് മതിയാകും. 2 നേരം 2 മിനിറ്റ് വെച്ച് ബ്രഷിംഗും 1 നേരം 2 മിനിറ്റ് ഫ്ലോസിംഗും. ഇങ്ങനെ 6 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചാൽ വായുടെ ശുചിത്വം നിലനിർത്താൻ സാധിക്കും. കൂടുതൽ ഇടയകലമുള്ള പല്ലുകൾ വൃത്തിയാക്കാൻ ഇന്റർഡെന്റൽ ബ്രഷുകൾ ഉപയോഗിക്കാം. ബോട്ടിലുകൾ ക്ലീൻ ചെയ്യുന്ന ബ്രഷിന്റെ ചെറിയ മാതൃകയിലുള്ള ഇവ പല്ലിടകളിലേക്ക് കയറ്റി വൃത്തിയാക്കാൻ സാധിക്കും. കുട്ടികളുടെ വായുടെ ശുചിത്വം രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികളുടെ ടൂത്ത് ബ്രഷിംഗിൽ മുതിർന്നവരുടെ ഒരു മേൽനോട്ടം ഉണ്ടാവണം. കുട്ടികൾ 2 നേരം കൃത്യമായി ബ്രഷ് ചെയ്തു എന്നും വീട്ടിലും സ്കൂളിലും ഓരോ തവണയും ഭക്ഷണശേഷം വായ ശുചിയാക്കി എന്നുള്ളതും ഉറപ്പുവരുത്തണം. കുട്ടിയുടെ വായിൽ നിന്ന് ദുർഗന്ധം വരിക, ആഹാരശകലങ്ങൾ പല്ലുകളിൽ പറ്റിപ്പിടിച്ച് കാണുക, ബ്രഷ് ചെയ്തു തുപ്പുമ്പോൾ രക്തക്കറ ഉണ്ടാവുക എന്നത് ബ്രഷിംഗ് ശരിയായ രീതിയിലല്ല എന്നതിന്റെ ലക്ഷണമാണ്. വായുടെ ശുചിത്വം പരിപാലിക്കുന്നതിനോടൊപ്പം ആവശ്യത്തിന് പച്ചക്കറികൾ, നാരടങ്ങിയ ഭക്ഷണങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ അടങ്ങിയ പോഷക സമ്പുഷ്ടമായ സമീകൃത ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, കാൽഷ്യം എന്നിവ മോണയ്ക്ക് ബലം കൂട്ടാൻ സഹായിക്കും. ഓറഞ്ച്, നെല്ലിക്ക, നട്സ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും മോണയുടെ ആരോഗ്യത്തിന്റെ പ്രധാന ശത്രുവാണ്. ഇവ മോണയിലേക്കുള്ള രക്തഓട്ടം കുറയ്ക്കും. മോണയുടെ ആരോഗ്യം നിലനിർത്താൻ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഒഴിവാക്കുക. അതുപോലെ സ്ട്രെസ്, അതായത് അമിതമായ മാനസിക സമ്മർദ്ദം, മോണയുടെ പ്രതിരോധ ശക്തി കുറയ്ക്കും. അതിനാൽ മാനസിക സംഘർഷം കുറച്ചുള്ള ജീവിത ശൈലികൾ അനുവർത്തിക്കുക. നല്ല വ്യായാമം, ഉറക്കം ഒക്കെ ശീലമാക്കുക. പ്രമേഹം, ഹൃദ്രോഗം എന്നിവയുള്ളവരിൽ മോണയുടെ സംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. ഗർഭിണികളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ പല

0: പലപ്പോഴും മോണരോഗം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇത് പലപ്പോഴും നവജാത ശിശുവിന്റെ ഭാരക്കുറവ്, കാലം തികയാതെയുള്ള പ്രസവം എന്നിവയ്ക്ക് വഴിതെളിക്കാം. അതുകൊണ്ട് ഗർഭധാരണം പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഡെന്റൽ ചെക്കപ്പ് നടത്തി ഗർഭിണിയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യത്തെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കണം. വീട്ടിൽ എത്ര ശ്രദ്ധിച്ചാലും ചിലർക്ക് പല്ലിൽ കട്ടിയായി അഴുക്ക് അടിഞ്ഞുകൂടാം. ഇത് സാധാരണ ബ്രഷിംഗ് കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. അതിനാൽ 6 മാസത്തിലൊരിക്കൽ ഒരു ഡെന്റൽ ഡോക്ടറെ കണ്ട് പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യസ്ഥിതി പരിശോധിപ്പിക്കണം. പല്ലിൽ അഴുക്കടിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കെയിലിംഗ് അഥവാ പല്ല് ക്ലീൻ ചെയ്യുന്ന പ്രക്രിയ വഴി ഇത് മാറ്റുക. ഇത് ദന്താരോഗ്യം നിലനിർത്താനും വായിലുണ്ടാകുന്ന രോഗങ്ങളെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് തീവ്രമാകാതെ ലളിതമായി ചികിത്സിച്ച് ഭേദമാക്കാനും സഹായിക്കും. മോണയിൽ നിന്ന് രക്തസ്രാവം, വീക്കം, വേദന, വായ്നാറ്റം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഡെന്റൽ ഡോക്ടറെ സമീപിക്കണം. മോണരോഗം തുടക്കത്തിൽ ചെറുതായി തോന്നുമെങ്കിലും അവഗണിച്ചാൽ അത് പല്ല് കൊഴിഞ്ഞു പോകുവാൻ വരെ കാരണമാകാം. മോണയുടെ ആരോഗ്യം നിലനിർത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും മോണരോഗങ്ങളുടെ ഗൌരവത്തെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും മെയ് 12 അന്താരാഷ്ട്ര മോണാരോഗ്യ ദിനം, വേൾഡ് ഗം ഹെൽത്ത് ഡേ ആയി ആചരിക്കുന്നു. പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യത്തിനായി ദിവസവും കുറച്ചു സമയം മാറ്റിവെക്കുക. നമ്മുടെ ചെറിയൊരു ശ്രദ്ധയും സമയവും മതി ആരോഗ്യമുള്ള മോണയ്ക്കും ആരോഗ്യമുള്ള പുഞ്ചിരിക്കും.
1: മോണയുടെ ആരോഗ്യ സംരക്ഷണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വിഴിഞ്ഞം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ ഡോക്ടർ കീർത്തി ചന്ദ്.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം. കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ്

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഒരു കുടയും കുഞ്ഞുപെങ്ങളും. ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത് രചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: மனசு.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം വീണ്ടും

0: ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഫ്രാൻസുമായി ഇന്ത്യയുടെ പങ്കാളിത്തം നവീകരണത്തിനും സാങ്കേതിക പുരോഗതിക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നത് തുടരുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നീസിലെ അത്താഴവിരുന്നിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതി തൃശൂരിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്തു. KSRTC നേരിടുന്ന കടുത്ത സാമ്പത്തിക ബാധ്യതകൾക്കിടയിലും സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകുന്ന ഗവൺമെന്റിന്റെ ഉറച്ച തീരുമാനമാണ് പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി പദ്ധതി എറണാകുളം ജില്ലയിൽ ഹൈബി ഇടൻ MP ഉദ്ഘാടനം ചെയ്തു. നിരവധി സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വ്യക്തികളും യാത്രയിൽ പങ്കെടുത്തു. മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൌജന്യയാത്ര അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുന്നു. കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTC സ്റ്റാൻഡിലേക്ക് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു. കോട്ടയത്ത് KSRTC പ്രിയദർശിനി യാത്ര മുടക്കി BJP പ്രതിഷേധം. സംസ്ഥാനത്തെ മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൌജന്യയാത്ര അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ച് മഹിളാ മോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാർത്ഥികൾ

ഇന്നു മുതൽ ജൂൺ 17 വൈകിട്ട് 5 വരെ രക്ഷകർത്താക്കൾക്കൊപ്പം അതത് സ്കൂളുകളിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ഉപാധിരഹിത പട്ടയം കൈമാറി ജനങ്ങൾ കാൽനൂറ്റാണ്ടുകാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് പരിഹാരമായത്. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ രാത്രി 9:30 അരങ്ങേറ്റക്കാരായ കേപ്പ് വർദയെ നേരിടും. ഗ്രൂപ്പ് എഫിൽ സ്വീഡൻ ടുണീഷ്യയെ 1-5 ഗോളിന് പരാജയപ്പെടുത്തി. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഏകതാരയിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി പതിനഞ്ചിൽ റാസ്പുഡിൻ, യൂട്യൂബ് ബ്രൂട്ടസ് എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് രചന നിർവഹിച്ചുകൊണ്ട് മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് തന്റേതായ സ്ഥാനം ഉറപ്പിച്ച ഗാനരചയിതാവാണ് ജോ പോൾ. മലയാള ഗാനാസ്വാദകർ നെഞ്ചിലേറ്റിയ പുതിയ തലമുറയിലെ ഗാനങ്ങളിൽ പലതും ജോ പോൾ എന്ന ഗാനരചയിതാവിന്റെ തൂലികയിൽ പിറന്നവയാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഏകതാരയിൽ ജോ പോൾ എഴുതിയ ഏതാനും ഗാനങ്ങളാണ് കേൾപ്പിക്കുന്നത്. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം സജീവ് മൈലാപ്പള്ളി. നമുക്ക് ആദ്യ ഗാനം കേൾക്കാം. ലാൽ ജോസ് എന്ന ചിത്രത്തിനു വേണ്ടി സിദ് ശ്രീരാമും സംഘവും പാടിയത്, സംഗീതം ബിനേഷ് മണി.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: ആവണി മൽഹാർ പാടിയത് ചിത്രം കുമാരി. സംഗീതം ജേക്സ് ബിജോയ്.

0: ഇന്ന് എന്തായാലും എം ആർ ടി ഹോം നീഡ്സിൽ പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: ഇന്നത്തെ ഏകധാരയിൽ കേൾക്കുന്നത് ജോ പോൾ രചന നിർവഹിച്ച ഗാനങ്ങൾ. അടുത്ത ഗാനം സ്വന്തം സംഗീതത്തിൽ ജേക്സ് ബിജോയും കാർത്തികും പാടിയത്, ചിത്രം ടു സ്റ്റേറ്റ്സ്.

0: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക് പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ
3: പിട്ടാപ്പള്ളി ഏജൻസീസ്
5: പ്ലസ് ടു കഴിഞ്ഞല്ലോ ഇനി എന്താണ് പ്ലാൻ
6: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല
5: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് BBA വിത്ത് ലോജിസ്റ്റിക്സ് BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല വിളിക്കൂ 8590946200

ഏകദാന തുടരുന്നു. ഇന്നത്തെ ഏകദാനയിൽ ജോ പോൾ രചന നിർവഹിച്ച ഗാനങ്ങൾ. അടുത്ത ഗാനം ജേക്സ് ബിജോയ്, കേശവ് വിനോദ്, ജിതിൻ, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയത് ചിത്രം പൊറിഞ്ചു മറിയം ജോസ്. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ജേക്സ് ബിജോയ്.

0: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് മറക്കാതെ കേൾക്കുക ഹലോ പ്രിയ ഗീതം.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: സാറാസ് എന്ന ചിത്രം

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ഹമാരാ ഛോട്ടാ കിസാൻ ബാജാർ സേ മെഹംഗേ ബ്യാജ് പർ റൺ ലേനേ കേ ലിയേ മജ്ബൂർ താ. ഹംനെ ഐസേ കരോഡോ ഛോട്ടേ കിസാനോ കോ ഭീ കിസാൻ ക്രെഡിറ്റ് കാർഡ് കി സുവിധ സേ ജോഡാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
3: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ഏകതാര തുടരുന്നു. ജോ പോൾ രചന നിർവഹിച്ച ഗാനങ്ങളാണ് ഇന്നീ പരിപാടിയിൽ കേൾക്കുന്നത്.

അടുത്ത ഗാനം അലൻ ജോയ് മാത്യു, പാർവതി നായർ, വിപ്സി എന്നിവർ പാടിയത് ചിത്രം ഓപ്പറേഷൻ ജാവ. സംഗീതം ജേക്സ് ബിജോയ്.

ഏകതാരയിൽ അവസാനമായി ചിത്രയും സൂരജ് സന്തോഷം പാടിയത് ചിത്രം ഒരു റൊണാൾഡോ ചിത്രം. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ദീപക് രവി.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഏകതാര സമാപിക്കുന്നു. ജോ പോൾ രചന നിർവഹിച്ച ഗാനങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിൽ കേട്ടത്. ഇന്ന് പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സജീവ് മൈലാപ്പള്ളി. ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധിതല ചർച്ച ഇന്ന് ചർച്ചകൾ നടത്തും. രാജ്യത്തിന്റെ വികസനത്തിൽ എണ്ണമറ്റ സംഭാവന നൽകുന്ന മധ്യവർഗത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞത് NDA ഗവൺമെന്റിന്റെ ഭാഗ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണ പൌരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാണ് 12 വർഷവും കേന്ദ്ര ഗവൺമെന്റ് മുൻഗണന നൽകിയതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇറാന്റെയും അമേരിക്കയുടെയും സമാധാന കരാറിനെ ലോക നേതാക്കൾ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥിരത പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന സുപ്രധാന നയതന്ത്ര മുന്നേറ്റമാണിതെന്ന് നേതാക്കൾ വിശേഷിപ്പിച്ചു. എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും സൌജന്യയാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. LDF ഗവൺമെന്റിന്റെ കാലത്ത് KSRTCയിൽ ബസ് വാങ്ങിയതിൽ അഴിമതി ഉണ്ടായെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മുൻ മന്ത്രി KB ഗണേഷ് കുമാർ. CBIയുടേത് ഉൾപ്പെടെ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കൊല്ലം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ ഓച്ചിറക്കളി ഓച്ചിറ പടനിലത്ത് അല്പസമയത്തിനകം ആരംഭിക്കും. ഓച്ചിറക്കളിയുടെ ഭാഗമായ കരഘോഷയാത്ര പുരോഗമിക്കുകയാണ്. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് 10th ഇന്ത്യൻ അത്ലറ്റിക് സീരീസിൽ വനിതകളുടെ ഹൈജമ്പ് മത്സരത്തിൽ പൂജ സിംഗ് 1st നേടി. ഹോങ്കോങ് ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പൂജ സിംഗ് ദേശീയ റെക്കോർഡ് നേടിയിരുന്നു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും.

0: വൈകുന്നേരം 5 മണിക്ക്.
1: ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു.
2: എന്താണ് ഒരു പെരിയഡോണ്ടിസ്റ്റ്, അല്ലെങ്കിൽ പെരിയഡോണ്ടിസ്റ്റ് ആരാണ്? ഒരു സാധാരണ ദന്ത ഡോക്ടറിൽ നിന്ന് ഇവരെങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നൊന്ന് പറയാമോ?
3: തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഡെന്റിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ളതുപോലെ തന്നെ ഡെന്റിസ്ട്രിക്കും ഒരു 10 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ അതില് ഒരു വീടിന്റെ അടിത്തറ എന്ന് പറയുന്ന അതിന്റെ ബേസ്മെന്റ് സ്ട്രോങ് ആയാലാണ് എപ്പോഴും നമുക്ക് ആ വീട് 2 നില കെട്ടുമ്പോഴും അവിടെ ഒരുപാട് മുറി ഉണ്ടാക്കുമ്പോഴൊക്കെ അതിന്റെ ബേസ്മെന്റ് സ്ട്രോങ് അല്ലെങ്കിൽ ആ വീട് ചിലപ്പോൾ നിലം പൊത്താൻ സാധ്യതയുണ്ട്. എന്ന് പറയുന്നത് പോലെ പല്ല് നിൽക്കുന്നത് മോണയിലാണ്. മോണരോഗവുമായി സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ബ്രാഞ്ചാണ് പെരിയഡോണ്ടിക്സ് എന്ന് പറയുന്നത്. അപ്പൊ മോണരോഗത്തിന്റെ അസുഖങ്ങൾ അതിനെ ഡീൽ ചെയ്യുന്ന ഡോക്ടറിനെയാണ് നമ്മൾ മോണരോഗ വിദഗ്ധൻ അല്ലെങ്കിൽ പെരിഡോണ്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരുപാട് സബ് ആയിട്ടുള്ള കാര്യങ്ങളും വരും. ലേസർ ഡെന്റിസ്ട്രി അതിനകത്ത് ഒരു ഭാഗമായിട്ട് വരും. ഇംപ്ലാന്റ്സ് വരും. പീസോ സർജറി, മൈക്രോ സർജറി, അങ്ങനെ പല കാര്യങ്ങളും വരും.
2: ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
4: ഹലോ
2: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
4: പേര് ലീല. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ്. എന്റെ പല്ലിന്റെ ഒരു സംശയം ചോദിക്കാനാണ്.
2: ആയിക്കോട്ടെ, സ്ഥലം കൂടെ പറയണേ.
4: സ്ഥലം കോഴിക്കോട് ജില്ല കുറ്റിയാടി.
2: ഡോക്ടർ ജി ആർ മണികണ്ഠനുണ്ട്, സംസാരിച്ചോളൂ.
4: എന്റെ അണപ്പല്ലൊക്കെ ഇപ്പൊ എങ്ങനെ കേടായിട്ട് വേദന. ഇപ്പൊ പല്ല് പറിക്കാൻ പറ്റുമോ എന്നറിയാന്. കേടാ പല്ലിനൊക്കെ.
3: എത്ര വയസ്സായി അമ്മക്കിപ്പോ?
4: 61 വയസ്സായി.
3: ക്യാൻസർ പേഷ്യന്റ് അമ്മ പറഞ്ഞു. അപ്പൊ അത് ട്രീറ്റ്മെന്റ് ഇപ്പം കീമോതെറാപ്പി ഇപ്പൊ നടന്നോണ്ടിരിക്കുവാണോ?
4: ഇപ്പൊ കീമോ ഒക്കെ കഴിഞ്ഞ്, സർജറി ഒക്കെ കഴിഞ്ഞ്.
3: എവിടെയായിരുന്നു അമ്മ ഈ ക്യാൻസർ?
4: ക്യാൻസർ വൻകൊടലിനായിരുന്നു ആദ്യം വന്നത്. സർജറി ചെയ്ത് വൻകൊടൽ പഴുത്തോലായിരുന്നു.
3: കീമോ കഴിഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ട്? 6 മാസം കഴിഞ്ഞിട്ടുണ്ടോ?
4: ഓ, 6 മാസം കഴിഞ്ഞു.
3: കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തടുത്ത വേറെ ഷെഡ്യൂൾ ഇല്ലല്ലോ?
4: ഇല്ലില്ല. ഇനിയിപ്പം 3 മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാനാ വന്നത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി കണ്ട്. 2025 ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പം പിന്നെ വയറിൽ തടിപ്പ് വന്നപ്പോ ഇപ്പൊ 1 മാസം ആയതേളും പിന്നെ 2 ഓപ്പറേഷനും കഴിഞ്ഞിട്ട്.
3: സാധാരണയായിട്ട് നമ്മളിപ്പോ കീമോ അടുത്ത കൊല്ലം വരുന്നുണ്ടെങ്കിൽ കീമോയ്ക്ക് അനുബന്ധമായിട്ട് പെട്ടെന്ന് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കീമോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റും കൂടെ മേടിക്കാറുണ്ട്. അപ്പൊ അമ്മ ട്രീറ്റ് ചെയ്ത ആ ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റ് കൂടി മേടിച്ചിട്ട് ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് പല്ലെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വഷളാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുക. അപ്പൊ ഡെന്റിസ്റ്റ് മിക്കവാറും ഒരു ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റ് കൂടി ചോദിക്കുക. ആ സമ്മതം കൂടെ നമ്മൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സമ്മതം തരാതിരിക്കാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ രക്തം അലിയിക്കുന്ന തരത്തിലുള്ള മറ്റ് മരുന്നുകളോ എല്ലാം, ഹൃദയ സംബന്ധമായിട്ട് മറ്റു മരുന്നുകളോ എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡോക്ടറിനെ കൂടെ കാണേണ്ടതായിട്ട് വരും. ഷുഗർ ഒരു നിയന്ത്രണമായിട്ടുള്ള രീതി നിർത്തണമെന്നുള്ളതാണുള്ളത്. അല്ലാതെ നമ്മ ഈ ഹാർട്ട് സംബന്ധമായിട്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? രക്തം അലിയിക്കുന്ന തരത്തിലുള്ള ആസ്പിരിൻ പോലെയുള്ള ഗുളികളോ എല്ലാം കഴിക്കുന്നുണ്ടോ?
4: അലർജി ഗുളികയുണ്ട്, ഷുഗറിന്റെ ഗുളികയുണ്ട്.
3: അത് കുഴപ്പമില്ല,
4: വേറെ ഒന്നുമില്ല.
3: അപ്പൊ തീർച്ചയായിട്ടും പല്ലെടുക്കാവുന്നതേ ഉള്ളൂ.
2: വിളിച്ചതിന് നന്ദി. മോണരോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
3: ഈ മോണരോഗത്തിന് നമ്മൾ ക്യാൻസറിന് പറയുന്ന പോലെ തന്നെ ഇപ്പം അതിനൊരു ക്രോണിക് ആയിട്ടുള്ള ഒരു മോണരോഗമുണ്ട്. കുറച്ചുകൂടി ചെറുപ്പക്കാരിൽ കാണുന്ന വളരെ തീവ്ര സ്വഭാവമുള്ള അഗ്രസീവ് ടൈപ്പ് എന്നുള്ളൊരു മോണരോഗമുണ്ട്. ഇപ്പോഴും നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് 2 രീതിയിൽ സ്റ്റേജിംഗും ഉണ്ട്, ഗ്രേഡിംഗും ഉണ്ട്. അപ്പൊ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഘട്ടത്തിലൂടെയാണ് മോണരോഗം കടന്നു പോകുന്നത്. അതിന്റെ തന്നെ അത് സ്റ്റേജ്. അതുപോലെ ഗ്രേഡ് പറയുമ്പോൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. അതായത് അതിനകത്ത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എത്രത്തോളം അവിടെ അസ്ഥിക്ക് ഒരു ഭ്രംശം സംഭവിച്ചു, അതിനെ പ്രായവുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അനുപാതത്തിലാണ് തീരുമാനിക്കുന്നത്.

0: ഇനി പല്ലിനെ ഉൾക്കൊള്ളുന്ന എല്ലിന്റെ ഒരു ഭാഗമുണ്ട്, നമ്മൾ അതിന് ആൽവിയോളാർ ബോൺ എന്ന് പറയും. പല്ലിന്റെ വേരിനെ ആവരണം ചെയ്യുന്ന സിമന്റം എന്ന് പറയുന്ന കലയുണ്ട്. ഇത് രണ്ടും കുറച്ചുകൂടി കാഠിന്യമേറിയ കലകളാണ്, അപ്പൊ ഹാർട്ട് ഇഷ്യൂസ് എന്ന് പറയും. അപ്പൊ മോണരോഗത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ഘട്ടത്തില് വളരെ മൃദുവായിട്ടുള്ള കലകളിൽ മാത്രമായിരിക്കും അത് ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോഴും കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പല്ല് തേക്കുമ്പോഴത്തേക്കും ബ്ലീഡിങ് ഉണ്ടാവുക, എന്തെങ്കിലും കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇപ്പോൾ പേരക്കയോ അല്ലെങ്കിൽ ആപ്പിളോ ഒക്കെ കഴിക്കുമ്പോഴേ അതിനകത്ത് ചെറുതായിട്ട് ചോരത്തുള്ളികൾ കാണുക, ഇതൊക്കെയാണ്. പിന്നെ മോണയ്ക്ക് പതിവിലും കൂടുതൽ ഒരു കടുത്ത ചുവപ്പ് നിറം അനുഭവപ്പെടുക, മോണ വീർത്ത് വരിക പോലെയുള്ള ലക്ഷണങ്ങളാണ്. അപ്പൊ ഇത് മൃദുവായിട്ടുള്ള ആദ്യം പറഞ്ഞ രണ്ട് കലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. കുറച്ചുകൂടി നമ്മൾ അതിനെ കെയർലെസ് ആയിട്ട് വിടുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അവഗണിച്ചിട്ട് അത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ ഇത് അടുത്ത ഘട്ടമായിട്ടുള്ള ഈ കാഠിന്യമേറിയ കലകളിലോട്ട് കൂടെ വ്യാപിക്കും. അപ്പോഴാണ് ശരിക്കും പല്ലുകൾക്ക് ചെറിയ തോതിൽ ഇളക്കം വന്നു തുടങ്ങും. അപ്പൊ പല്ലുകൾ ആടുന്ന പോലെ തോന്നുക, പല്ലുകൾക്ക് നീളം വെച്ചതുപോലെ തോന്നുക. പല്ലുകൾക്ക് നീളം വെക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നീളം വെക്കുന്നില്ല, പല്ലില് നമ്മുടെ മോണ കുറച്ചുകൂടി ആ ഒരു ദശ, മൃദുവായിട്ടുള്ള ദശ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ റിസഷൻ എന്ന് പറയും. അപ്പൊ ഈ പിൻവാങ്ങൽ സംഭവിക്കുമ്പോഴത്തേക്കും നമ്മൾ ചിരിക്കുമ്പോഴത്തേക്കും പല്ലുകൾക്ക് നീളം കൂടുതലായിട്ട് തോന്നുക. പല്ലുകൾക്കിടയിൽ പെട്ടെന്ന്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലൊക്കെ കാണുന്നതാണ്, അവർ രണ്ട് വർഷം മുമ്പ് എടുത്ത ഒരു ഫോട്ടോയും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പല്ലുകൾക്കിടയിൽ വിടവുകൾ കൂടുന്നു. രണ്ട് വർഷം മുമ്പ് എടുത്തൊരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നല്ലതായിട്ട് ഒതുങ്ങിയിരുന്ന പല്ലാണ്, പെട്ടെന്ന് ഒരു സുപ്രഭാതം നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പല്ലുകൾക്കിടയിൽ വിടവ് കൂടിക്കൂടി വരുന്നു. ഈ പല്ലുകൾ ഇങ്ങോട്ട് ഫ്ലയർ അപ്പ് ചെയ്ത് അത് ഫ്രണ്ടിലേക്ക് തള്ളി ഉന്തി വരുന്നു. മറ്റൊരു കാരണവും നമ്മൾ അതിനെ പത്തോളജിക്കൽ മൈഗ്രേഷൻ എന്ന് പറയും. അത് മോണരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ചെറുതായിട്ട് നമുക്ക് ഈ പല്ലുകൾക്കിടയിലോട്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കയറുക, ഫുഡ് ഇമ്പാക്ഷൻ എന്ന് പറയും, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്നാണ്. ചെറിയ തോതിൽ വായിലൊരു അസ്വസ്ഥത അനുഭവപ്പെടുക, ഒരു പുളിരസം അനുഭവപ്പെടുക, പിന്നെ എന്തെങ്കിലും പോക്ക് ചെയ്യാൻ തോന്നും. പോക്ക് ചെയ്യാൻ തോന്നുന്ന നമുക്ക് എന്തെങ്കിലും ഇട്ട് കുത്താൻ തോന്നും മോണയുടെ ഇടയിൽ. അതായത് വേദനയല്ല, ചില പേഷ്യൻസ് പറയും ഇത് വേദനയല്ല, എന്താന്ന് പറയാൻ പറ്റുന്നില്ല കറക്റ്റ് ആയിട്ട്, ഒരു അസ്വസ്ഥതയാണ്. പക്ഷെ എന്തോ ഇട്ട് കുത്തുമ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസം തോന്നും. അപ്പൊ അതൊക്കെ തന്നെ മോണരോഗത്തിന്റെ ഈ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കടന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം.
1: കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: സാർ എന്റെ പേര് സുഗേഷൻ എന്നാണ്.
1: എവിടെ നിന്നാണ്?
2: ആലപ്പുഴ.
1: ഓക്കെ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
0: നമസ്കാരം സാർ.
2: നമസ്കാരം ഡോക്ടർ. സാറേ, ഞാൻ എനിക്ക് 62 വയസ്സ് കഴിഞ്ഞു.
0: ശരി.
2: ഞാൻ സ്ഥിരമായിട്ട് ഈ വെറ്റില പാക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. മുറുക്കാൻ എന്ന് പറയും.
0: പുകയില ഉപയോഗിക്കുന്നുണ്ടോ സാർ? വെറ്റില പാക്ക് മാത്രമേ ഉള്ളോ? ചുണ്ണാമ്പ് മാത്രമേ ഉള്ളൂ? പുകയില ഉണ്ടോ?
2: ലേശം പോലെ ഉപയോഗിക്കാറുണ്ട്.
0: ഉണ്ട്.
2: അത് വളരെ കുറവാണ്.
0: ശരി.
2: എന്റെ പല്ല് നല്ല ക്ലിയർ പല്ലുകളായിരുന്നു, നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് മൊത്തം കറയായിട്ട് എനിക്ക് തന്നെ ഒരു ഇത് തോന്നുന്നു. എന്നാലും മുറുക്കാൻ വിട്ട് അങ്ങോട്ട് വിട്ട് കളയാനൊന്നും
0: തോന്നില്ല.
2: റെഡിയാക്കാൻ എന്താ ചെയ്യാ സാറേ?
0: കറ മാറ്റാനായിട്ട് നമുക്ക് പല്ലുകളൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതിയാവും. പക്ഷേ വീണ്ടും സാർ ഇത് മുറുക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇതൊരു ഈ ഒരു സൈക്കിള് പോലെ ഇത് തുടരും. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മള് ആ മുറുക്കൽ പതുക്കെ പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്.
2: അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് 5-ഉം 10-ഉം ഒക്കെ മുറുക്കുമായിരുന്നു, ഇപ്പൊ അത് കുറച്ചിട്ട് ഒരു 4-5 ആക്കിയിരിക്കുക.
0: ഇതിനകത്ത് കുറച്ച് പ്രശ്നമില്ലാത്ത ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ വെറ്റില മാത്രമേ ഉള്ളൂ, ബാക്കി 3 പേരും പ്രശ്നക്കാരാണ്.
2: അപ്പൊ
0: പുകയില
2: ശീലമായിപ്പോയി.
0: അപ്പൊ നമുക്ക് അതിനുള്ള മറ്റു മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ നിക്കോടെക്സ് പോലെയുള്ള ച്യൂയിങ്ങം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാല് ആ രക്തത്തിൽ അതിന്റെ ഒരു അളവ് പെട്ടെന്ന് ക്രമാതീതമായിട്ട് കുറയുമ്പോഴത്തേക്കും മറ്റ് BP കൂടുക, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വളരെ കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പടിപടിയായിട്ട് അതിനെ നിർത്തിക്കൊണ്ടു പോവാം. അതുകൊണ്ടാണ് വളരെ ചെറിയ തോതില് നിക്കോട്ടിന്റെ അളവുള്ള ചൂയിങ്കമൊക്കെ കൊടുത്തിട്ട് ആദ്യം ഒന്ന് പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് അതിന്റെ എമൗണ്ട് കുറച്ച് കുറച്ച് പിന്നെ 0 കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു 2 മാസം എടുത്തു കഴിഞ്ഞ് സാറിന് കൃത്യമായിട്ട് അതിനെ നിർത്തിക്കൊണ്ട് വരാവുന്നതേ ഉള്ളൂ. അതിനുശേഷം പല്ല് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാല് പിന്നെ അതിനകത്ത് കറ പിടിക്കില്ല. ക്ലീൻ ചെയ്താൽ മതി. പക്ഷെ സാർ ഈ ശീലം തുടരുന്നിടത്തോളം കാലം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും കറ പിടിക്കും. കാരണം നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും പുകയില ഇല്ല, നമ്മൾ ബാക്കി 3 ചെയ്താലും പ്രശ്നമില്ല എന്ന് വിചാരിക്കും. അപ്പൊ പുകയില ഡേഞ്ചറസ് ആണ്, നമുക്കറിയാം. അതിനകത്ത് 400 ഈ പറഞ്ഞ പോലെ ക്യാൻസർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാർസിനോജൻസ് ഉണ്ട്. പക്ഷെ അടക്കിയ അതുപോലെ തന്നെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആളാണ് അടക്കിയ എന്ന് പറയുന്നത്. അപ്പൊ അടക്കയും ഈ അർബുദത്തിന് മുന്നോടിയായിട്ട് പ്രീ ക്യാൻസറസ് എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കും, പൂർവാർബുദ അവസ്ഥകൾ എന്ന് പറയുന്നത്. ഒന്നാണ് നമ്മുടെ സബ്മ്യൂക്കസ് ഫൈബ്രോസ് എന്ന് പറയും. പലപ്പോഴും വാക്കകത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയതുപോലെ ഇങ്ങനെ കയറിട്ട് കെട്ടിയതുപോലെ വലിഞ്ഞു മുറുങ്ങുന്ന രീതിയിൽ നമ്മുടെ ദശ വരികയും വാ തുറക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും വരുന്ന അവസ്ഥയുണ്ട്. അതിന്റെ കാരണം പുകയിലേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഇതാണ് ഈ അടക്കയിലുണ്ടാകുന്ന ചില ആൽക്കലോയിഡുകളാണ്. പിന്നെ ചുണ്ണാമ്പിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വായുടെ നമ്മുടെ ഈ ഒരു PH ഉണ്ടല്ലോ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ ഈ അമ്ലക്ഷാരം പഠിച്ചിട്ടുണ്ടല്ലോ. ആ PH കുറച്ചിട്ട് കുറച്ചുകൂടി ആ ഒരു PH ഒരു ഇംബാലൻസ് ഉണ്ടാക്കും. അപ്പൊ ഈ പുക വലിക്കുന്ന ഒരാൾ മദ്യപാനി കൂടിയാണെന്നുണ്ടെങ്കിൽ വായിലെ ജലാംശം കൂടി നഷ്ടപ്പെട്ടിട്ട് വായ കൂടുതൽ ഡ്രൈ ആകുകയും ഇതിന്റെ ഒരു വേഗത ഈ മറ്റ് ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ വരാനുള്ള ഒരു വേഗത ത്വരിതപ്പെടുത്താനും കാരണമാവും. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനാണ് 1-ഉം 2-നേക്കാളും കൂടുതലായിട്ട് 1-ഉം 1-ഉം മോർ ദാൻ 2 എന്നാണ് പറയുന്നത്. അതായത് 2-നേക്കാൾ കൂടുതൽ എഫക്റ്റ് വരും ഈ 2 കൂടെ മദ്യപാനം.

0: മാത്രമായിട്ട് ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലോട്ട് നയിക്കുന്നു എന്നുള്ള, വായിലെ ക്യാൻസർ ഉണ്ടാക്കുന്നു പറഞ്ഞ വലിയ പഠനങ്ങളില്ല. പക്ഷെ പുകയില ഉപയോഗിക്കുന്ന ഒരാൾ മദ്യപാനി കൂടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്ട് കൂട്ടാനായിട്ട് മദ്യപാനത്തിന് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ സാർ ഈ ഒരു ശീലങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ പല്ല് നന്നായിട്ട് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഈ കറ പിടിക്കുന്ന സാധ്യത കുറയും. ഒന്ന് ക്ലീൻ
1: ചെയ്യാം. ശരി സാർ. മോണരോഗങ്ങൾ സാധാരണയായിട്ടും ഹൃദ്രോഗം, സ്ട്രോക്ക് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ?
0: ഇപ്പം ഏതാണ്ട് 57 രോഗങ്ങളുമായിട്ട് മോണരോഗം ഏറ്റക്കുറച്ചിലുണ്ടാവും. ഏതാണ്ട് 8 രോഗങ്ങളാണ് കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു ബന്ധമെന്ന് പറയാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള രോഗങ്ങളിൽ ദ്വിദിശാ ബന്ധം എന്ന് പറയും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ടു വേ റിലേഷൻഷിപ്പ്. അതായത് പ്രമേഹ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാലും മോണരോഗത്തിന്റെ തീവ്രത കൂടും, തിരിച്ചുകൊണ്ട് മോണരോഗം നമ്മൾ നിയന്ത്രണ വിധേയമല്ലാതിരുന്നു കഴിഞ്ഞാൽ പ്രമേഹം മൂർച്ഛിക്കുന്നതായിട്ടും, അതായത് രോഗിക്ക് പഞ്ചസാര നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ. അപ്പൊ നമ്മുടെ ഒരു സുവർണ അളവുകോൽ എന്ന് പറയുന്നത് എത്ര നേരം ഈ പഞ്ചസാര നിയന്ത്രണത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിന് ടൈം ഇൻ റേഞ്ച് എന്ന് പറയും, പുതിയ അളവുകൾ TIR എന്ന് പറയും. അതോടൊപ്പം തന്നെ 3 രക്തത്തിലുള്ള പഞ്ചസാരയുടെ ശരാശരി എന്ന് പറയുന്ന HbA1c എന്ന് പറയുന്ന അളവുകോലും ഉണ്ട്. അപ്പോൾ മോണരോഗം ഈ പറഞ്ഞ പോലെ നിയന്ത്രണ വിധേയമല്ല നിൽക്കുന്ന ആൾക്കാരിൽ നമ്മൾ നന്നായിട്ട് ആഴത്തിലൊരു ക്ലീനിങ് ചെയ്തു കൊടുക്കുകയും അവിടെ വായിലുള്ള ആ ഒരു നീർവീക്കം കുറയ്ക്കുന്ന വേളയിൽ ഇവരുടെ HbA1c അല്ലെങ്കിൽ ടൈം ഇൻ റേഞ്ച് അതിന് മുൻപും ശേഷവും ഉള്ളത് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും വളരെ വലിയൊരു തോതിൽ, അതായത് ഏതാണ്ട് 2 നമ്മൾ HbA1c എപ്പോഴും പറയുന്ന 6.5 താഴെ നിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ 8-9 HbA1c ഉള്ള ആൾക്കാരിൽ നന്നായിട്ട് ഗമ്മിന്റെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ HbA1c 1 or 2 വരെ കുറയുന്നതായിട്ടുള്ള പഠനങ്ങളുണ്ട്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം എന്ന് പറഞ്ഞത്. അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യാതെ ജസ്റ്റ് ഇത് മാത്രം ചെയ്യണമെന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. പക്ഷെ മറ്റ് പാരാമീറ്ററുകളുടെ കൂട്ടത്തില് ഈ ഗമ്മിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മൾ ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നതും നിങ്ങളുടെ ഡയബറ്റീസിന്റെ കൺട്രോളിന് ഒരു വലിയ കാരണമായിട്ട് മാറുന്നു. ഏറ്റവും പുതിയ 2 ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പഠനം എന്ന് പറഞ്ഞാൽ അൽഷീമേഴ്സ് രോഗവുമായിട്ട് മോണരോഗത്തിനുള്ള ഒരു ബന്ധമാണ്. മോണരോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ടുള്ള ഗ്രാം നെഗറ്റീവ് കുടുംബത്തിൽപ്പെടുന്ന പോർഫൈറോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, ആ ബാക്ടീരിയ നമുക്ക് ഈ അൽഷീമേഴ്സ് രോഗികളുടെ നമ്മുടെ തലച്ചോറുകളിൽ കാണുന്ന അമൈലോയിഡ് പ്ലാക്സ് അല്ലെങ്കിൽ അവരിൽ കാണുന്ന ചില നമ്മുടെ ബ്രെയിനിൽ കാണുന്ന ഡെപ്പോസിറ്റ്സിൽ ഈ ബാക്ടീരിയ കാണപ്പെടുന്നു. നോർമലി ബ്രെയിനിൽ വരേണ്ട ഒരു ബാക്ടീരിയ അല്ല പോർഫൈറോമോണാസ് ജിഞ്ചിവാലിസ്, അത് നമ്മുടെ മോണയിൽ കാണുന്ന ഒരു ബാക്ടീരിയാണ്. അപ്പൊ രക്തം വഴി ഇത് പല ഭാഗത്തോട്ടും വ്യാപിക്കുന്നുണ്ടെന്നുള്ള തെളിവാണ്. ഏറ്റവും പുതിയതായിട്ട് 2026 വന്ന ഒരു പുതിയ പഠനത്തിൽ മറ്റൊരു മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആയിട്ടുള്ള ഫ്യൂസോ ബാക്ടീരിയ ന്യൂക്ലിയേറ്റോ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ സ്ത്രീകളില് ഒവേറിയൻ ക്യാൻസറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതായിട്ടുള്ള പുതിയ പഠനങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പല രോഗങ്ങളായിട്ടും, ഇപ്പൊ അലർജിക് റൈനൈറ്റിസ് പോലുള്ള രോഗങ്ങളായിട്ട്, ഗൌട്ട് എന്ന് പറഞ്ഞ് നമുക്ക് യൂറിക് ആസിഡ് കൂടുന്ന അസുഖങ്ങളുണ്ട്, COPD എന്ന് പറഞ്ഞിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട്, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഞാൻ പറഞ്ഞു, സന്ധിവാദമുണ്ട്. അപ്പൊ ഒരുപാട് തരത്തിലുള്ള, ഇപ്പൊ ഇവൻ കോവിഡ് പോലും നമ്മുടെ പുതിയ മോണരോഗത്തിന്റെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ തന്നെ കോവിഡും മോണരോഗവും തമ്മിലുള്ള ബന്ധം പ്രതിപാദിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഒരു ചാപ്റ്ററിൽ ഒരു പ്രത്യേക ഒരു സെക്ഷൻ തന്നെയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പല അസുഖങ്ങളുമായിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിന്റെയൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കണക്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷിയെ തകിടം മറിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇത് ഇമ്മ്യൂൺ റെസ്പോൺസിനെ കൃത്യമായിട്ട് ബാധിക്കുന്ന 2 ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് തമ്മിൽ ഒരു കണക്ഷൻ വരും. അതായത് നമ്മുടെ ദന്തക്ഷയത്തിനേക്കാൾ ഉപരിയായിട്ട് മോണരോഗം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഒരു നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് കാര്യമായിട്ട് ബന്ധമുള്ള ഒരു അസുഖമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധമുള്ള മറ്റ് അസുഖങ്ങളുമായിട്ട് ഇവയ്ക്കൊരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വായുടെ ശുചിത്വം നന്നായിട്ട് പാലിക്കുന്നത് കൊണ്ട് നമുക്ക് കേവലം വായുടെ ആരോഗ്യം മാത്രമല്ല ശരീരത്തിന്റെ പൊതുവായിട്ടുള്ള ആരോഗ്യം കൂടി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.
1: ശരി, കൂർക്കം വലി ഇപ്പോ ആൾക്കാർ നേരിടുന്ന എന്നല്ല, എല്ലാ കാലത്തും അതൊരു പ്രശ്നം തന്നെയാണ്. അതിന് ദന്താരോഗ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും. അപ്പൊ കൂർക്കം വലി പലപ്പോഴും നമ്മുടെ സിനിമയിലൊക്കെ കോമഡി ആയിട്ടൊക്കെയാണ് എപ്പോഴും ചിത്രീകരിക്കാറ്. അപ്പൊ കൂർക്കം വലി എന്ന് പറയുന്ന ഒരു അസുഖമല്ല, അതൊരു ലക്ഷണമാണ് ആക്ച്വലി. ഇതിന്റെ അസുഖത്തിന് നമ്മൾ ശരിക്കും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും, അല്ലെങ്കിൽ ഈ സ്ലീപ്പ് ആപ്നിയ പലതരത്തിലുണ്ട്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് പേര് പറയുന്ന പോലെ തന്നെ എന്തോ ഒരു തടസ്സം കാരണം നമുക്ക് ഉറക്കത്തില് നമ്മുടെ ശ്വാസം നഷ്ടപ്പെടുന്നതാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞു. അതായത് ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ ഉറക്കത്തില് ചില സമയങ്ങളിൽ നമ്മുടെ ശ്വാസം കുറച്ച് ഒന്ന് അതിന്റെ തോത് കുറയുകയോ ചില അവസരങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുകയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ശ്വാസത്തിന്റെ ഗതി കുറയുന്നതിനെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഹൈപ്പോപ്നിയ എന്ന് പറയും, കംപ്ലീറ്റ് ആയിട്ട് കുറയുന്നതിനെ പറയുന്നത് ആപ്നിയ എന്നും പറയും. ഇവ തമ്മിൽ ഒരു അനുപാതമുണ്ട്, AHI എന്ന് പറയും, ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ അതിനെ, അതൊരു 5 താഴെയൊക്കെ ആണെങ്കിൽ അതൊരു നോർമലാണ്, 5 to 15 ആണെങ്കിൽ അത് മൈൽഡ് ആണെന്നും, 15 to 25 ആണെങ്കിൽ അത് മോഡറേറ്റ് ആണെന്നും, 25 മുകളിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ സിവിയർ എന്നുള്ള രീതിയിലാണ് പെടുത്തുന്നത്. അപ്പൊ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ

0: പല ആൾക്കാരും മരിക്കുന്നതിന്റെ നാലാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ക്യാൻസറും നമ്മുടെ ഹൃദ്രോഗവും അതുപോലെ തന്നെ അപകട മരണങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് OSA.
1: നമ്മളിപ്പോ
0: അതെ അതെ, നമ്മളിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും മണിക്കൂറിൽ ഏതാണ്ട് ലോകത്ത് 23 ആൾക്കാർ OSA കാരണം മരണപ്പെടുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ ദുർമേയസ് അല്ലെങ്കിൽ പൊണ്ണത്തടി, ഒബിസിറ്റി ഒക്കെ അതിന്റെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് വരിക എന്നുള്ളതാണ്. ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് ഹോം സ്ലീവ് സ്റ്റഡി ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ ഒരു സംശയമുണ്ട്, നമ്മളൊരു കൂർക്കം വലിക്കുന്ന ആളാണ്. ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഏത് പേഷ്യന്റിനോട് ചോദിച്ചാൽ നിങ്ങൾ കൂർക്കം വലിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അവർ പറയില്ല എന്ന് പറയും. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ കൂർക്കം വലിക്കുന്നുണ്ടോ എനിക്ക് അറിയാൻ പറ്റില്ല. ഒരു ഭാര്യയുടെ കാര്യം ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭർത്താവിന്റെ കാര്യം ഭാര്യയോടോ സ്പൗസിനോട് ചോദിക്കുമ്പോഴായിരിക്കും ആ പുള്ളി കൂർക്കം വലിക്കുന്നുണ്ട് ഞാനല്ലേ കേൾക്കുന്നതെന്ന് പറയുന്നത് മറ്റേ ആളായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിതൊന്ന് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാവുന്ന ഹോം സ്ലീപ്പ് സ്റ്റഡി. ഇപ്പൊ നമുക്ക് പല സ്ഥലങ്ങളിലും ഹോം സ്ലീപ്പ് സ്റ്റഡി ഉണ്ട്, അത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ ചെയ്തു തരും. ഇതിനകത്ത് നോക്കുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ പോളിസോംനോഗ്രാഫി എന്ന് പറയും. നാല് കാര്യങ്ങളാണ് നമ്മൾ അവിടെ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ECG, അവിടെ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു വേരിയേഷൻസ് അറിയണം ഉറക്കത്തിന്റെ സമയത്ത്. അതുപോലെ തന്നെ EEG എന്ന് പറയാറുണ്ട്, ബ്രെയിനിലുണ്ടാകുന്ന ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉണ്ട്. പിന്നെ നമ്മൾ പല ആൾക്കാരും പറയും ഉറക്കത്തിൽ അറിയാതെ കാലൊക്കെ ആട്ടുന്നുണ്ട്, റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ പേശികളുടെ മൂവ്മെന്റും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോ മയോഗ്രാം എന്ന് പറഞ്ഞിട്ട് മസിലിന്റെ ഒരു വേരിയേഷൻ അറിയണം. കണ്ണുകളുടെ ബേസ്ഡാണ് നമ്മൾ സ്ലീപ്പിനെ രണ്ടായിട്ട്, ഇപ്പൊ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പും ഉണ്ട്, നോൺ റാപ്പിഡ് REM സ്ലീപ്പും NREM സ്ലീപ്പ് എന്ന് പറയും. അപ്പൊ ആ കണ്ണുകളുടെ മൂവ്മെന്റ് അറിയാൻ വേണ്ടിട്ട് EOG എന്ന് പറയും, ഇലക്ട്രോ ഓക്കുലോഗ്രാം. ഇത് നാലും കൂടി ചേരുന്നതിനാണ് പോളിസോംനോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റിസൾട്ട് നമുക്കൊരു ഗ്രാഫ് പോലെ ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ചെറിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിക് ഒബ്സ്ട്രക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ ഡെന്റിസ്റ്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴ്താടിയിലാണ് നാക്ക് എപ്പോഴും വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നാക്ക് കുറച്ച് ബാക്കിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർ വേ നാക്ക് ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീഴ്ത്താടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലുള്ള ചില പ്രത്യേകതര ഉപകരണങ്ങൾ രാത്രിയിൽ പേഷ്യന്റിന് കൊടുത്തിട്ട് കിടത്തുക എന്നുള്ളതാണ്. അപ്പൊ കീഴ്ത്താടിയെ ഒരു 2 മുതൽ 3 മില്ലിമീറ്ററോളം മുന്നോട്ട് വലിക്കുമ്പോൾ കീഴ്ത്താടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന നാക്ക് കൂടി ഫ്രണ്ടിലോട്ട് വരികയും എയർവേ നന്നായിട്ട് ഓപ്പൺ ആയിട്ട് വളരെ നല്ല എന്താണ് ഈസി ആയിട്ട് നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയുണ്ട്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയുടെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിന് നാഡീവ്യൂഹം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. പക്ഷെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയ്ക്ക് നിങ്ങൾ ഡെന്റിസ്റ്റിനെയും ENT ഡോക്ടറിനെയും കാണേണ്ടതായിട്ട് വരും. ഇപ്പൊ സെൻട്രൽ പോലെയുള്ള ആപ്നി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് CPAP വെക്കേണ്ടി. CPAP എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടാവും, ആനയുടെ തുമ്പിക്കൈ പോലെ നീണ്ട ഒരു ഡിവൈസാണ്. പക്ഷെ അത് നമ്മളിങ്ങനെ ഫുൾ ടൈം അത് കൊണ്ട് നടക്കണം. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡെന്റൽ അല്ലെങ്കിൽ ENT കൊടുക്കുന്ന ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എന്താണ് വെക്കാനായിട്ട് കുറച്ചുകൂടി സിമ്പിളാണ്. രാത്രിയിൽ നമ്മുടെ നോർമലി ഇപ്പോൾ ഒറ്റ കമ്പിയൊക്കെ ഇടുന്ന ആൾക്കാർ ചെയ്യുന്നത് പോലെ ഒരു ചെറിയൊരു ഡിവൈസ് വായിൽ വെച്ചുകൊണ്ട് കിടന്നാൽ മതിയാവും, നമ്മുടെ ഈ ഒരു സ്ലീപ്പ് ആപ്നിയയ്ക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ കൂർക്കം വലി എഴുതി തള്ളാതെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് കണ്ട് അത് പരിഹരിക്കേണ്ടതാണ്.
1: ആൾക്കാർ പൊതുവെ കൂർക്കം വലി കാരണം ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടാകുന്ന ശല്യം മാത്രമേ കണക്കാക്കാറുള്ളൂ, ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കാറില്ല. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് സനലാണ്, ഞാൻ നെയ്യാറ്റിൻകരയിൽനിന്നാണ്
1: സംസാരിച്ചുള്ളത്.
2: എന്റെ അമ്മയുടെ പല്ലാണെങ്കിൽ എല്ലാം ഇളക്കിയിട്ടുണ്ട്.
0: അമ്മക്ക് എത്ര വയസ്സായി?
2: അമ്മ അമ്മക്ക് 60 വയസ്സായപ്പോഴേക്കും ഇളക്കി. എനിക്ക് 50 വയസ്സ്, ഏകദേശം പല്ല ഇനി 3 പല്ലേ ഉള്ളു. എന്റെ മക്കൾക്ക് 18, 23 വയസ്സായി.
0: ശരി,
2: അവർക്ക് ഇപ്പം മുകളിലത്തെ പല്ല് ഏകദേശവും കേടായി വരുന്നു. ഞാൻ എല്ലാം ഓരോന്ന് കേട് വരുമ്പോ അടച്ചടച്ച് വരണം, പക്ഷെ കംപ്ലീറ്റ് കേടായി വരണം. അടുത്തിപ്പോ ഇപ്പൊ ഇരിക്കുന്ന പല്ലും എല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു.
0: സാറിന്റെ സംശയം പാരമ്പര്യമാണോന്നാണോ സംശയം?
2: ഓ, അങ്ങനെ അതാണ് സംശയം. പിന്നെ ഇതിന് വല്ല പ്രതിവിധി ഉണ്ടോ എന്നറിയാൻ വേണ്ടിട്ട്.
0: സാറിന് ഇനി 3 പല്ലേ ഉള്ളൂ.
2: ഇനി 3 പല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ എല്ലാ ദിവസവും 2 നേരം പല്ലേച്ച് നല്ല വൃത്തിയാക്കണം. എന്നിട്ടും എന്ത് ചെയ്യും?
0: എങ്ങനെയാണ് പല്ലേക്കുന്നത്? ഉമിക്കിരി ഇട്ടാണോ പല്ലേക്കുന്നത്?
2: ഇല്ല, ബ്രഷ് ഇട്ട് തന്നെ. ബ്രഷ്
0: ഇട്ട് തന്നെയാണ് തേക്കുന്നത്. ഒരുപാട് സമയം പല്ല് തേക്കുമായിരുന്നോ? 10 മിനിറ്റൊക്കെ തേക്കുമായിരുന്നോ പല്ല് വിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്?
2: ഇല്ല, അങ്ങനെ തേക്കില്ല, കുറച്ച് തന്നെ സമയം എടുക്കും.
0: പോയ പല്ലുകളെല്ലാം കേട് വന്നിട്ട് പോയതാണോ അതോ പല്ലുകൾക്ക് ഇളക്കം വന്നിട്ട് പോയത്?
2: എല്ലാം കേട് വന്നു പോയാണ്. എല്ലാം നല്ല ബലമുള്ള പല്ല്, നല്ല വേരൊക്കെ പുഴുതെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ കേടായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞ് കേടായ കംപ്ലീറ്റ് ഇല്ലാതായി.
0: ശരി, ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോ പാരമ്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാല് അതിനകത്ത് ഒരു 10% അതിനകത്ത് ചില ജനറ്റിക് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഈ പ്രത്യേകിച്ച് അത് ദന്തക്ഷേത്രങ്ങളെ കൂടുതലായിട്ട് മോണരോഗത്തില് ഇപ്പൊ പാരമ്പര്യത്തിന് ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു ഫാക്ടർ ഉണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാതെ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ചില ആൾക്കാരിൽ ഈ പറഞ്ഞതുപോലെ പല കുട്ടികളുടെ അമ്മമാര് വന്നിട്ട് പറയും, ഇപ്പൊ എന്റെ മോൻ നന്നായിട്ട് പല്ല് കഴിക്കും 2 നേരം, അവനാണ് വല്ലപ്പോഴും 1-2 മിഠായി കഴിക്കത്തേ ഉള്ളൂ, പക്ഷെ അവന്റെ വായിൽ എപ്പോഴും കേടാണ്. പക്ഷെ വീടിനടുത്തുള്ള ഒരു പയ്യനെ എപ്പോഴും ഓരോ മണിക്കൂറും മിഠായി കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവന്റെ വായിലാണെങ്കിൽ കേടൊന്നുമില്ല. അപ്പൊ ഇതങ്ങനെ സംഭവിക്കുന്നു, ഈ ഒരു വിരോധാഭാസം. ഈ 4

0: കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് പല്ലില് ദന്തക്ഷയ അല്ലെങ്കിൽ കേട് വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനകത്ത് പല്ലിന്റെ ഒരു ഘടനയുണ്ട്. പല്ലിന്റെ ഘടന എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അണപ്പല്ലും സാറിന്റെ അണപ്പല്ലും ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കില്ല. എല്ലാ അണപ്പല്ലാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാരുടെ അണപ്പല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പിറ്റ്സ് ആൻഡ് ഫിഷേഴ്സ് കൂടുതലായിരിക്കും, അതിനകത്ത് കുറച്ച് കുണ്ടും കുഴിയും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുഴിഞ്ഞ പ്രതലത്തിലുള്ള അണപ്പല്ലായിരിക്കും. ചില ആൾക്കാർക്ക് കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് പോലെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള അണപ്പല്ലുകളും ഉണ്ടാവും. അപ്പൊ ഫ്ലാറ്റ് ആയിട്ടുള്ള അണപ്പല്ലാണെങ്കിൽ സാർ ഇപ്പോൾ ഒരുപാട് മധുരമൊക്കെ കഴിച്ചാലും അതിനകത്ത് ഒരുപാട് ഐറ്റംസ് തങ്ങി നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് ഒന്ന് ഓടിച്ച് വാ കഴുകുമ്പോഴത്തേക്കും ചിലപ്പോൾ സാറിന്റെ ആ പല്ല് ഫുള്ള് ക്ലീൻ ആവും. പക്ഷെ കുറച്ചുകൂടെ കുഴിഞ്ഞ അണപ്പല്ലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിപ്പോ ഒരു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മധുരം തന്നെ വേണമെന്നില്ല, ഇപ്പൊ എക്ലെയർ മിഠായിയോ ചോക്ലേറ്റ് ഒന്നും വേണമെന്നില്ല, നമ്മളിപ്പോ ഒരു ചോറിന്റെ കൂടെ എന്തെങ്കിലും ഒരു അവിയൽ കഴിച്ചെന്നിരിക്കട്ടെ, അതിനകത്ത് ഒരു തേങ്ങാക്കൊത്താണെങ്കിലും മതി, തേങ്ങാക്കൊത്ത് കുഴിവുള്ള ഭാഗത്ത് ചിലപ്പോൾ അവിടെ ഇങ്ങനെ കുറേ നേരം പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഒരു ഭക്ഷണ പദാർത്ഥം നമ്മുടെ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ക്രിട്ടിക്കൽ പി എച്ച് എന്ന് പറയും, ഒരു നമ്മുടെ ആ വായിലെ പി എച്ചിന്റെ അളവ് വ്യത്യാസപ്പെടുകയും അവിടെ അണുക്കൾ ഉടനെ ആക്ട് ചെയ്തിട്ട് അതിനകത്ത് അതിനെ പല്ലിനെ ചെറുതായിട്ട് ദ്രവിപ്പിക്കാനുള്ള പ്രക്രിയകൾ അവിടെ തുടങ്ങുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പല്ലിന്റെ സർഫസ്, അതായത് പ്രതല ഒരു ഫാക്ടറാണ്. പിന്നെ ചില ആൾക്കാരുടെ വായിലുണ്ടാകുന്ന ഈ പറഞ്ഞ ഓറൽ ക്യാവിറ്റിയിലുള്ള ബാക്ടീരിയയുടെ തോതും മറ്റൊരാളുടെ വായിലുള്ള ബാക്ടീരിയയുടെ തോതും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ സാർ പറഞ്ഞ ഇപ്പൊ പല്ല് പൊടിയുന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം വൈറ്റമിൻ ഡി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണമാണ്. പല ആൾക്കാർ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മൾ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വീട്ടിനകത്തിരുന്ന സമയത്തൊക്കെ ഈ സൺലൈറ്റ് ഒന്നും കൊള്ളുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും. അപ്പൊ 6 മുതൽ 8 മണി വരെയുള്ള സമയത്തുള്ള രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ തന്നെ നമ്മളൊക്കെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ സാറിനൊക്കെ ആണെങ്കിൽ പല്ല് പോയെന്ന് പറഞ്ഞു, പക്ഷെ പണ്ട് സാറൊക്കെ ഈ പറഞ്ഞത് പണ്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിപ്പോ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ എത്രത്തോളം എക്സസൈസ് സൂര്യപ്രകാശം കൊണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫാക്ടറാണ്. അപ്പൊ സാറ് പറഞ്ഞു ഉറപ്പുള്ള പല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണയായിട്ട് പല്ലിന്റെയും എല്ലിന്റെയും ഉറപ്പിന് പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കേടുവരാതിരിക്കാനും വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. തൈര് പോലെയുള്ളത്, ക്യാരറ്റ് പോലെയുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഏത്തപ്പഴം, ബനാന, പിന്നെ കുറച്ചൊക്കെ റെഡ് മീറ്റ് നമുക്ക് കഴിക്കാം, മട്ടനും ബീഫും ഒക്കെ കഴിക്കാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് വൈറ്റമിൻ ഡി കിട്ടുന്നതാണ്. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം എന്നുള്ളതാണ്. വൈറ്റമിൻ ഡി ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ ഡി ഒരു 30-35 എങ്കിലും ഉള്ളത് നല്ലതാണ്. അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം 2 നേരം നമ്മൾ ബ്രഷ് ചെയ്യുക. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഈ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉടനെ തന്നെ പേസ്റ്റ് ഉപയോഗിക്കണം എന്നില്ല, ജസ്റ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ വായ നന്നായിട്ടൊന്ന് കഴുകിയാലും മതിയാവും. അപ്പോഴ് തന്നെ നമുക്ക് ഈ ദന്തക്ഷയം വരാനുള്ള സാധ്യത കുറയുന്നുള്ളതാണ്. മെഡിക്കൽ ഡോക്ടേഴ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് പല ടെസ്റ്റുകളും ഒക്കെ ചിലപ്പോൾ എഴുതിത്തരും. പക്ഷെ ഡെന്റലിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ചില പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ഉണ്ട്, അത് ചിലപ്പോൾ ഈ വൈറ്റമിൻ ഡി അതിനകത്ത് ഒന്നാണ്. അതോടൊപ്പം തന്നെ സിങ്ക് എന്ന് പറയുന്ന ന്യൂട്രിയന്റും സെലീനിയവും മെഗ്നീഷ്യം പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ സിങ്കിന്റെയോ അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെയോ സെലീനിയത്തിന്റെയോ ഫോസ്ഫറസിന്റെയോ മെഗ്നീഷ്യത്തിന്റെയോ ഒക്കെ തന്നെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴും അത് നമ്മുടെ ഉറക്കത്തിനെയും ബാധിക്കും, നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഓറൽ ഹെൽത്തിനെയും ബാധിക്കും. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ കാൽഷ്യവും മെഗ്നീഷ്യവും ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
1: ഇപ്പൊ ശ്രോതാവിന്റെ സംശയം മാറിയെന്ന് വിചാരിക്കുന്നു, വായ്പുണ്ണ് അടിക്കടി ഉണ്ടാകുന്നത് മോണരോഗത്തിന്റെ ലക്ഷണമാണോ?
0: അല്ലല്ല, വായ്പുണ്ണ് അടിക്കടി ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇപ്പൊ ഒരുപാട് ഇപ്പോൾ ടെക്കീസ് ഒക്കെ ഉണ്ട്, ഇപ്പൊ ഒരുപാട് നമ്മൾ ഈ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാനാണ് വൈറ്റമിൻ സിയും സിൻഗും എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ സി കുറയുമ്പോഴത്തേക്കും മോണയുടെ ബലം കുറയുകയും മോണ പെട്ടെന്ന് ചെറുതായിട്ടൊരു പുതിയ ബ്രഷൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ബ്ലീഡ് ചെയ്യുന്ന പോലെ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മോണ ബ്ലീഡ് ചെയ്യുന്ന അവസ്ഥയിലോട്ട് വരും. അപ്പൊ വൈറ്റമിൻസ് കുറയുമ്പോഴും അതും വായ്പുണ്ണ് ഉണ്ടാകാനായിട്ട് കാരണമാവും. പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് വൈറ്റമിനോ അല്ലെങ്കിൽ വൈറ്റമിൻ എയുടെ കുറവ്, വൈറ്റമിൻ എ ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ പറഞ്ഞ ടിഷ്യൂസ് തമ്മിൽ നന്നായിട്ട് ഒരു ബ്ലീഡിംഗ് വരാത്ത രീതിയിൽ ടിഷ്യൂസിന്റെ ഒരു ഗ്രോത്തിന് വളരെ സഹായിക്കുന്നത്. അപ്പൊ വായിലും വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ്, ഡി, ഈ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ വൈറ്റമിൻ തന്നെ, കെ യു ഒക്കെ തന്നെ നമ്മുടെ ഓറൽ ഹെൽത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ഒക്കെ തന്നെ നമുക്ക് വായ്പുണ്ണിന് കാരണം. പലരും ആൾക്കാർ വിചാരിക്കുന്ന വായ്പുണ്ണ് ക്യാൻസർ ആണോ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. വായ്പുണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 14 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് മാറിപ്പോകും. പക്ഷെ നമ്മൾക്ക് 2 അല്ലെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതൽ മാറാതെ നിൽക്കുന്ന മുറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ ചിലപ്പോൾ 1 മാസം വരെയൊക്കെ മുറിവ് നിന്നേക്കാം. നിങ്ങൾ ഡയബറ്റിക് പേഷ്യന്റ് അല്ലാത്ത പക്ഷം ഒരു മുറിവ് വായിൽ വന്നിട്ട് 3 ആഴ്ചയായിട്ടും കരിയാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വായിൽ ഒരു വെളുത്തതോ ഒരു ചുമന്നതോ ആയിട്ടുള്ള ഒരു പാട് എത്രയായിട്ട് മായാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അത് ക്യാൻസർ ആണോ എന്ന് നിർബന്ധമില്ല, പക്ഷെ അല്ലാന്ന് ഉറപ്പുവരുന്നത് നമുക്ക് കുറച്ചുകൂടി എയർലി സ്റ്റേജിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും.
1: ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ പീരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠനാണ്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും പരിപാടിയിലോട്ട് വിളിച്ച ശ്രോതാക്കളോട് വളരെ ലളിതമായി മറുപടി നൽകിയ ഡോക്ടർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.
2: ദന്താരോഗ്യ

0: ആരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് എം എസ് ആശ. ജൂൺ 10 പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ഹലോ ഡോക്ടർ,
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൌജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000 ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കൂടണയും കാറ്റ് ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത് രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം ഓമലെ ആരോമലെ. ഈ ഗാനത്തിന്റെ രചന മങ്കമ്പ് ഗോപാലകൃഷ്ണൻ.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനേ വാലി പീഡിയോക്കോ സശക്ത കർനേക്കായ മഹാ അഭിയാൻ ആയി.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: കാവാല നാരായണപ്പണിക്കരുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. യേശുദാസും സുജാതയും പാടിയത് ചിത്രം കാറ്റത്തെ കിളിക്കൂട്.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
2: അനഘ.
1: സ്ഥലം?
2: കൊല്ലം.
1: തിരുവനന്തപുരത്ത് എന്ത് ചെയ്യണം? പഠിക്കുകയാണോ?
2: അല്ല, യൂണിവേഴ്സിറ്റിയിൽ ഒരു ആവശ്യത്തിന് വന്നതാ.
1: ഇപ്പോൾ ഡിഗ്രി?
2: അല്ല, ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ CMA ആർട്ടിക്കിളായിട്ട് കൊല്ലത്ത് വർക്ക് ചെയ്യുന്നു.
1: ഡിഗ്രി ഒക്കെ ഏതായിരുന്നു?
2: ഞാൻ BCOM ടാക്സേഷൻ ആയിരുന്നു.
1: ഓ, ടാക്സ് ഒക്കെ പഠിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്.
2: അതെ.
1: ഇതിലോട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട് ഈ മേഖല?
2: ഒരുപാട് പുതിയ കാര്യങ്ങളും പിന്നെ നമ്മുടെ ലോകത്ത് എന്തൊക്കെയാ ടാക്സ് വെട്ടിപ്പും എല്ലാം മനസ്സിലായി. കുറേയൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി ഒരു ഫീൽഡ്. പിന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന CA-ക്കാരനുസരിച്ചിരിക്കും നമ്മളുടെ ഓരോരോ ടാക്സിൻ്റെ ഫയലിങ്ങും നമ്മുടെ എന്താ ടാക്സ് പേയ്മെൻറ്റും എല്ലാം.
1: അപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ ഫയൽ ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല.
2: കൃത്യമായ രീതിയിൽ ഫയൽ ചെയ്ത്, അതായത് നമ്മൾ ഫയലിംഗ് ഡേറ്റ്സ് ഒക്കെ നോക്കി ഫയൽ ചെയ്താൽ നമുക്ക് പെനാൽറ്റി ഒക്കെ ഒഴിവാക്കാം.
1: അപ്പോൾ നിലവിൽ ഇപ്പം കൊല്ലത്താണ് അല്ലേ?
2: പാരിപ്പള്ളി.
1: അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
2: നല്ല മഴയാണ്.
1: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
2: വീട്ടിൽ ഞാൻ, അച്ഛനമ്മ. അമ്മ ടീച്ചറാണ്, അച്ഛൻ എബ്രോഡ് ആയിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്.
1: ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
2: ഒഴിവ് സമയം സിനിമ തന്നെയാണ് മെയിൻ. പിന്നെ കുറച്ച് ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യാറുണ്ട്.
1: അപ്പോൾ സിനിമകൾ ഒത്തിരി കാണുന്ന ആളാണ്?
2: ആ, അത്യാവശ്യം കാണുന്ന ആളാണ്.
1: ഇപ്പോൾ അവസാനം കണ്ട ഒരു സിനിമ ഏതാണ്?
2: അവസാനം കണ്ട ദൃശ്യം തന്നെ.
1: എങ്ങനെയുണ്ട്?
2: ഇഷ്ടപ്പെട്ടു.
1: പാടുന്ന ആളാണോ?
2: പാടില്ല.
1: നമുക്കൊരു രണ്ടുപേരെ ശ്രമിച്ചു
2: നോക്കിയാൽ.
1: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
2: ആ, കേൾക്കാറുണ്ട്.
1: അപ്പോൾ എങ്ങനെ, അടിച്ചുപൊളിയാണോ മെലഡിയാണോ, ഏതാണ് ഇഷ്ടം?
2: മൂഡ് അനുസരിച്ചിരിക്കും.
1: ഇന്നീ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് 9 അകലെ ഒരു താരകമായി എന്ന് പറയുന്ന സോങ്ങാണ്.
1: ഗാനം കേൾക്കാം. വളരെ നന്ദി.
2: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: എന്റെ പേര് വിഷ്ണു ഷാജി. സ്ഥലം കാഞ്ഞിരപ്പള്ളി കോട്ടയമാണ്.
0: തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാണ്?
1: ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സിവിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
0: എന്തുകൊണ്ടാണ് ഈ സിവിൽ സർവീസ് തന്നെ തിരഞ്ഞെടുത്തത്?
1: ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായിരിക്കും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നോക്കിയപ്പം സിവിൽ സർവീസ് മനസ്സിൽ വന്നു. പിന്നെ ട്രിവാൻഡ്രത്തേക്ക് വന്നു.
0: സിവിൽ സർവീസിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ഒരു,
1: അതെ, അതിൻ്റെതായിട്ടുള്ള നമ്മുടെ ഹാർഡ് വർക്ക് ഇതെല്ലാം കൊടുക്കണം. ബാക്കിയുള്ള ഏതൊരു എക്സാമിനെ വെച്ച് നോക്കുമ്പോഴത്തേനും
0: ചിട്ടയായ ഒരു പഠന രീതി ഉണ്ടെങ്കിൽ, അല്ലേ?
1: അതെ അതെ, ഡിസിപ്ലിൻ ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഡിസിപ്ലിനായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ട്.
0: എങ്ങനെയാണ് ഇപ്പോൾ പഠനമൊക്കെ മുന്നോട്ട് പോകുന്നത്?
1: ഞാൻ റീഡ് റൂം എടുത്തിട്ടുണ്ട്. റീഡ് റൂമിൽ രാവിലെ ഒരു 8 മണിയൊക്കെയാകുമ്പോഴത്തേനും പോവും. വൈകിട്ടൊരു 8 മണി 9 മണി വരെ, അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം പോവും. എങ്ങനെ പോയാലും ഒരു 8 മണിക്കൂർ ഡെയിലി പഠിക്കും. പ്രിലിംസ് കഴിഞ്ഞ് നിൽക്കുകയാണ്, റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നു.
0: അപ്പോൾ അത്യാവശ്യം എല്ലാ വിഷയവും നമ്മൾ അറിഞ്ഞിരിക്കുന്നു.

0: അച്ഛനമ്മ വല്യച്ഛൻ ചേച്ചി.
1: ചേച്ചിയൊക്കെ?
0: ചേച്ചി ഇപ്പം നേഴ്സാണ്, പുറത്താണ്, സൗദിയിലാണ്.
1: അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടോ?
0: ഇല്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഈ പരീക്ഷ കഴിഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പം ഈ വാറും ഇതുമെല്ലാം വന്നുകൊണ്ട് കുറച്ച് നീ ഉടനെ പോകണമെന്ന് വിചാരിക്കുന്നു.
1: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
0: അതെ അതെ.
1: പാടുന്ന ആളാണോ?
0: പാടുന്ന ആളല്ല, പാട്ട് ആസ്വദിക്കുന്ന ആളാണ്.
1: നമുക്ക് രണ്ടു വരി ശ്രമിച്ചു നോക്കിയാലോ?
0: അയ്യോ, പാടാറില്ല.
1: പാട്ടുകളൊക്കെ ധാരാളം കേൾക്കാറുണ്ട്?
0: ധാരാളം കേൾക്കാറുണ്ട്.
1: ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഗായികയൊക്കെ ചോദിച്ചാലോ?
0: എനിക്ക് ചിത്രയേച്ചിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ യേശുദാസ്.
1: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: എനിക്ക് ഗപ്പി എന്ന സിനിമയിലെ തനി എന്ന് പറഞ്ഞ പാട്ടാണ് ഇടയ്ക്ക് ഞാൻ കേൾക്കാറുള്ള. ഒരു
1: സൂര്യ സന്തോഷ് പാടിയ ഒരു മനോഹര ഗാനമാണല്ലേ?
0: അതെ അതെ.
1: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
0: കണ്ടിട്ടുണ്ട്, ഉറപ്പായിട്ട് കണ്ടു.
1: ഗാനം കേൾക്കാം. വളരെ നന്ദി.
0: താങ്ക് യു.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൌകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
1: നോർത്ത് ഈസ്റ്റ്
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
4: എന്റെ പേര് പവിത്ര.
3: നല്ല പേര്. എന്ത് ചെയ്യണം ഇപ്പോ?
4: ഞാനിപ്പോ PG ഡിപ്ലോമ കഴിഞ്ഞിരിക്കുകയാണ്.
3: ഏതായിരുന്നു?
4: ഇംഗ്ലീഷ് ജേർണലിസം.
3: ഡിഗ്രി ഒക്കെ ഇംഗ്ലീഷ് തന്നെയായിരുന്നു?
4: ആ, ഇംഗ്ലീഷ് ആയിരുന്നു ഡിഗ്രി.
3: അപ്പോ ഇംഗ്ലീഷിലെ പുലിയായിരിക്കും.
4: അത്ര പുലി എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. കുറെ നല്ല ലിറ്ററേച്ചർ ലൈക് ബുക്സ് ഒക്കെ കുറിച്ച് അറിയാൻ പറ്റി, കുറെ നല്ല പോയംസ് വായിക്കാൻ പറ്റി, അങ്ങനത്തെ കുറെ.
3: അപ്പോ അത്യാവശ്യം വായിക്കുന്ന ആളാണ്?
4: ഇപ്പൊ ഇത്തിരി വായന കുറവാണ്, പക്ഷെ വീണ്ടും അത് കൂട്ടാൻ നോക്കിയാ.
3: വായന ഏറ്റവും നല്ല കാര്യമാണ് അല്ലേ?
4: അതെ അതെ,
3: നമ്മുടെ അറിവ് വർദ്ധിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം അല്ലെങ്കിൽ ഓദറൊക്കെ ചോദിച്ചാൽ?
4: തൽക്കാലം അങ്ങനെ ഇഷ്ടപ്പെട്ട ഓദറില്ല. ഞാനിപ്പോ ഈ ഫിയദോർ ദസ്തയേവ്സ്കിയുടെ വൈറ്റ് നൈറ്റ്സ് വായിച്ചോണ്ടിരിക്കുക.
3: ഇനി ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
4: ഇപ്പോ ജേർണലിസം പഠിച്ചു കഴിഞ്ഞു, അപ്പൊ ആ മീഡിയ റിലേറ്റഡ് ഫീൽഡിലേക്ക് പോകാനാണ് തൽക്കാലം ആഗ്രഹം.
3: ആരൊക്കെ ഉണ്ട് വീട്ടില്?
4: എന്റെ വീട്ടില് അച്ഛനും അമ്മ, പിന്നെ ഞാൻ. ചേട്ടനുണ്ട്, പക്ഷെ ചേട്ടൻ ഇപ്പൊ അബ്രോഡാണ്.
3: എവിടെയാണ്?
4: ഓസ്ട്രേലിയയിൽ.
3: ചേട്ടൻ വന്നിങ്ങനെ ഓസ്ട്രേലിയയുടെ മനോഹാരിതയൊക്കെ പറ്റിയൊക്കെ പറയുമ്പോ എങ്ങോട്ടൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ?
4: ആ, ഫോട്ടോസ് ഒക്കെ അയക്കാറുണ്ട്, അതിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്.
3: പാടുന്ന ആളാണോ?
4: ഇത്ര വലുതായിട്ട് പാടില്ല, പക്ഷെ പാട്ട് കുറെ കേൾക്കുന്ന ആളാണ്.
3: എങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് കേൾക്കാൻ ഇഷ്ടം?
4: ഏത് ലാംഗ്വേജ് പാട്ടായാലും കുഴപ്പമില്ല, ഏത് ജോൺറയാലും പ്രശ്നമില്ലാത്ത ആള്. കൂടുതലും മെലോഡസ് ആയിട്ടുള്ള സോങ്സ് ഒക്കെയാണ് കേൾക്കുന്നത്.
3: സിനിമകളെ കാണാറുണ്ടോ?
4: ആ, കാണാറുണ്ട്.
3: അവസാനം കണ്ട സിനിമ ഏതാണ്?
4: അവസാനമായിട്ട് ഞാൻ ഒബ്സെഷൻ എന്നും പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമ കണ്ട്.
3: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
4: ഹൃദയം സിനിമയിലെ പുതിയ ഒരു ലോകം എന്ന് പറഞ്ഞ പാട്ട്.
3: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
4: ആ, കണ്ടിട്ടുണ്ട്.
3: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
4: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താണ്?
1: ജ്യോതിലക്ഷ്മി.
0: സ്ഥലം?
1: ചെങ്ങന്നൂർ.
0: തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാണ്?
1: യു പി എസ് സി കോച്ചിങ്.
0: പഠിച്ചു വന്നപ്പോൾ എങ്ങനെയുണ്ട്?
1: കുറച്ച് ടഫാണ്.
0: നല്ല കോമ്പറ്റീഷനാണ്?
1: നല്ല കോമ്പറ്റീഷനാണ്.
0: സെൽഫ് സ്റ്റഡി ആണോ?
1: കോച്ചിങ് ഉണ്ടായിരുന്നു.
0: കമ്മൻ സ്റ്റഡി ഒക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
1: ഇല്ല, ഞാൻ സെൽഫായിട്ട് പഠിക്കും.
0: എങ്ങനെയാണ് പഠന രീതിയൊക്കെ?
1: സ്പ്ലിറ്റ് ചെയ്താണ് പഠിക്കുന്നത്. ത്രീ അവേഴ്സ് ത്രീ അവേഴ്സ് അങ്ങനെ വെച്ചാണ് പഠിക്കുന്നത്.
0: ടൈം ടേബിൾ ഒക്കെ ഉണ്ടോ?
1: ചെറുതായിട്ട്.
0: അപ്പോൾ ഇവിടെ ഹോസ്റ്റലാണോ? ചെങ്ങന്നൂരിൽ നിന്ന് ട്രിവാൻഡ്രം വന്നപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ തിരുവനന്തപുരം?
1: തിരുവനന്തപുരം അടിപൊളിയാണ്. എക്സ്പെഷ്യലി മ്യൂസിയം ഒരു പ്രത്യേക വൈബാണ്.
0: മ്യൂസിയത്തിൽ ഇങ്ങനെ നടക്കാറൊക്കെ ഉണ്ടോ?
1: ഇടയ്ക്ക് നടക്കാൻ വരുമായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറവാണ്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വരാറുണ്ട്.
0: ഇവിടെ തിരുവനന്തപുരത്ത് വേറെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടോ?
1: ഇല്ല, ഇവിടെയും കനകക്കുന്നിലാണ് പോയിക്കുന്നത്. പിന്നെ അങ്ങനെ പോകാൻ പറ്റിയില്ല.
0: പഠനം തന്നെയാണ്
1: മെയിൻ.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിലെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മയും.
0: പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറടിയൊക്കെ മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: മോസ്റ്റ്ലി ഇവിടെ വന്നിരുന്നേ പാട്ടുകൾ ഇവിടെ ലൈവ് കേൾക്കാറുണ്ട്. പിന്നെ ഡ്രോയിങ്സ് അങ്ങനെയൊക്കെ.
0: വര പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല, തന്നെ ഇങ്ങനെ വരച്ച് നോക്കാറുണ്ട്.
0: കൂടുതൽ ഇപ്പോൾ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന എന്താണ്?
1: എനിക്കിഷ്ടപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോസ് വരച്ച് ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ കൊടുക്കാറുണ്ട്.
0: ഡിഗ്രി ഒക്കെ ഏതായിരുന്നു?
1: ഡിഗ്രി ബി എ ഇംഗ്ലീഷ് ആയിരുന്നു.
0: എം എ ഒക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ?
1: ഇപ്പം തൽക്കാലം നോക്കുന്നില്ല. ഫിലിം റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം.
0: എഴുത്ത് എന്തെങ്കിലും ഉണ്ടോ?
1: ചെറുതായിട്ട് എഴുതാൻ ശ്രമിക്കാറുണ്ട്, സ്ക്രിപ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട്.
0: ഏതെങ്കിലും ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കഥയോ?
1: ഇല്ല, ജസ്റ്റ് കുറച്ചാൾ തന്നെ എഴുത്തുള്ളൂ. ഞാൻ പുറത്തോട്ട് ഇങ്ങനെ.
0: ഏതെങ്കിലും കഥയൊക്കെ ഇങ്ങനെ പ്രസിദ്ധീകരിക്കാനൊക്കെ നോക്കണം?
1: ട്രൈ ചെയ്യുന്നുണ്ട്.
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: യെസ്, പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മോസ്റ്റ്ലി പഴയ പാട്ട്, എക്സ്പെഷ്യലി ദാസേട്ടൻ്റെ പാട്ടുകളാണ് കൂടുതലിഷ്ടം. പിന്നെ ഇപ്പോൾ ഉള്ള ചില പാട്ടുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കേൾക്കും.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
1: ദേവാംഗണങ്ങൾ.
0: നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം പൂവിന് പുതിയ പൂന്തെന്നൽ. രചന പിച്ചു തിരുമല, സംഗീതം കണ്ണൂർ രാജൻ.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കേ മാധ്യമ സേ ദേശ് കേ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: രാജസേനന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും സംഘവും പാടിയത് ചിത്രം 1, 2, 3. ഈ ഗാനത്തിന്റെ രചന പൂവച്ചൽ ഖാദർ.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 4 മണിക്ക് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ ജൂൺ 14 ലോക രക്തദാതാ ദിനമായിരുന്നല്ലോ. രക്തദാനത്തിന്റെ മഹത്വവും അതിന്റെ ഗുണവിശേഷങ്ങളും അതോടൊപ്പം തന്നെ സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുമായാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ്. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്നലെ ജൂൺ 14 ലോക രക്തദാതാ ദിനമായി നാം ആചരിക്കുകയുണ്ടായി. എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തിയും അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പ്രമേയത്തെക്കുറിച്ചും ഒന്ന് പറയാമോ?
2: ഈ വർഷത്തെ വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ 2026 തീം എന്ന് പറയുന്നത് വൺ ഡ്രോപ്പ് ഓഫ് ഹ്യൂമനിറ്റി ഗിവ് ബ്ലഡ് സേവ് ലൈവ്സ്, അതായത് മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക, ബ്ലഡിലൂടെ ഒരു ജീവൻ രക്ഷിക്കുക എന്നാണ് 2026 വേൾഡ് ബ്ലഡ് ഡോണേഴ്സിൻ്റെ തീമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമ്മളെ സംസ്ഥാനത്ത് ഏകദേശം ഒരു വർഷം 634,000 യൂണിറ്റ് ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അതായത് 634,000 ആൾക്കാർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. അതിൽ അത്രയും ഡിമാൻഡ് ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് അതിനെ തന്നെ നമുക്ക് 4 ഘടകങ്ങളായി തിരിക. നമുക്ക് അതിൽ പ്ലാസ്മ എടുക്കാം, പ്ലേറ്റ്ലെറ്റ് എടുക്കാം, ക്രയോ എടുക്കാം. ഇത്രയും ഘടകങ്ങൾ ഒരുപക്ഷെ 4 പേർക്കാർക്കും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരാൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര ഡിമാൻഡ്, അതായത് 634,000 ഇൻറ്റു 3 അല്ലെ 4 എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർക്ക് ഇത് ഗുണപ്പെട്ടു എന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്.
1: സർ, ഈ രക്തദാനത്തിന്റെ പ്രാധാന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മളുടെ യുവാക്കൾക്കിടയിൽ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്. കാരണം യൂത്ത്, അതായത് 18 വയസ്സ് തികയുന്നതോടുകൂടി അയാൾക്ക് രക്തം നൽകി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് 65 വയസ്സ് വരെ ബ്ലഡ് ഗ്രാജുവലി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നമ്മളെ സമൂഹത്തിന്, നമുക്ക് സഹജീവിയോട് നമ്മൾ അത്രത്തോളം സ്നേഹം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പല പദ്ധതികളും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവദ്യുതി പോൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മളൊരു പ്രൊജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 18 വയസ്സ് തികയാത്ത കുട്ടികളാണ് അതിലുള്ളത്. പക്ഷേങ്കിൽ ആ കുട്ടികൾ നമ്മളെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് തൻ്റെ റിലേറ്റീവ് അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ്, 18 വയസ്സ് തികഞ്ഞ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ, അവരിൽ അവബോധം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവർ ഈ ക്യാമ്പിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്കും മാനസികമായ വളർച്ചയുണ്ടാവും. അന്നേരം തൻ്റെ സമൂഹത്തിനെ താൻ എങ്ങനെ സഹായിക്കണം എന്ന് തോന്നും. അപ്പോൾ അത് 18 വയസ്സ് തികയുന്നതിൽ റിയാക്ട് ചെയ്യും.

0: ആ റിയാക്ഷനിലൂടെ അയാളും ഒരു ബ്ലഡ് ഡോണറായി മാറുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കോളേജ് തലത്തിലും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പരമാവധി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഒരു ലോങ് റണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: സർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പലർക്കും രക്തദാനം നടത്തുവാനായി ഒരു ഭയപ്പാട് കണ്ടുവരാറുണ്ട്. ഈ പ്രവണത ശരിക്കും കൃത്യമായ ഒരു അവബോധം ഇതിനെക്കുറിച്ചില്ലാത്തത് കൊണ്ടാണോ?
0: ഇപ്പോഴും അങ്ങനത്തെ ഒരു മിഥ്യ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് കൈമുറിയോ കാലുമുറിയോ ചെയ്ത് കഴിഞ്ഞാൽ ചോര വന്നിട്ട് അയ്യോ ചോര എന്ന് പറഞ്ഞിട്ടുള്ള കരയുന്ന ഒരു ഇതിൽ നിന്നും വളർന്നെങ്കിലും ആ ചോരയോടുള്ള ഒരു ഭയം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഒരിക്കൽ അത് തൻ്റെ സുഹൃത്തിൽ നിന്നാവാം, അല്ലെ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയാവും, അയാൾ ഒരു ഡൊണേഷൻ നടത്തുകയാണെങ്കിൽ അയാൾ ഒരു 20 മിനിറ്റിലുള്ള ഒരു പ്രോസസ്സാണ്. അത് തനിക്ക് അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല, ഒരു ജീവൻ അല്ലെങ്കിൽ 4 ജീവനോളം രക്ഷിക്കാൻ മാത്രമേ അതിനെക്കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു ബോധം അയാളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അയാൾ റെഗുലർ ഡോണറാവും. ഇത് ഈ പറയുന്ന ഭയപ്പാടുകളും കാര്യങ്ങളും ഇല്ലാതാവും. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പല വെബ്പോർട്ടുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് മാസ് മീഡിയ അതുപോലെയുള്ള ഇത് വെച്ചിട്ട് ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് ഇത് ഭയപ്പാടോടെ സ്വീകരിക്കേണ്ടതല്ല, ഒരിക്കൽ നമ്മൾ ഭയപ്പാടോടുകൂടി നമ്മളത് അവിടെ പോയി ഡൊണേറ്റ് ചെയ്യുകയും പക്ഷേ അതിനുശേഷം ഇതൊരു പ്രശ്നമില്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്താം.
1: സർ, ഒരു വ്യക്തിക്ക് രക്തദാനം എപ്പോൾ വേണമെങ്കിലും നടത്താമോ? അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
0: അതിൽ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. ഒരു വ്യക്തിക്ക് എപ്പോൾ എവിടെ എങ്ങനെ ബ്ലഡ് ഡൊണേഷൻ നടത്താമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയസ്സാണ്. അതിൻ്റെ 18 വയസ്സ് മുതൽ നമുക്ക് 62 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മാസം കൂടുമ്പോൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ പുരുഷന്മാർക്കും റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം കൂടി അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ HB count നോക്കും. 12.5 മിനിമം HB count ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ തയ്യാറെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ നാളെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തലേന്ന് ഒരു 8 മണിക്കൂറെങ്കിലും നല്ല ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ 24 hours മുന്നേ മദ്യപിക്കുന്ന ആളെങ്കിൽ ആ മദ്യപാനം നിർത്തണം. പുകവലി അതുപോലെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നിർത്തിയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യെങ്കിൽ, നമ്മൾ ഇതോടുകൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് കുറച്ചും കൂടി മെഡിക്കലാണ്. അതിൽ പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും സർജിക്കൽ മെഡിക്കൽ ഇത് നമ്മളെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഡ്യൂറേഷൻ, 6 മാസം 1 വർഷം. അതുപോലെ ഡെങ്കു വന്നിട്ടുണ്ട്, 6 മാസത്തേക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മെഡിക്കൽ കണ്ടീഷനും കൂടി അതിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈ റിസ്ക് ബിഹേവിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മളെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആൾക്ക് സുരക്ഷിതമായ ഒരു രക്തം സ്വീകരിക്കണം. അപ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഡോണർ ആദ്യം സുരക്ഷിതനായിരിക്കണം. ആ സുരക്ഷ നമ്മൾ ഈ കാര്യങ്ങളിലാണ് നമ്മൾ വരുന്നത്. ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസ്, 5 തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ ഇതുപോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് എത്താൻ പാടില്ല. അപ്പോൾ അതിൽ ആദ്യം ഞാൻ കോൺഷ്യസ് ആയിരിക്കണം, ഡോണർ കോൺഷ്യസ് ആയിരിക്കണം, ഇങ്ങനത്തെ ഇത് ഞാൻ ഒരിക്കലും പകർന്നു കൊടുക്കില്ല എന്നല്ല. അപ്പോൾ എൻ്റെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതാണ്, നല്ല രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽത്തിയർ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് 65 വയസ്സ് വരെ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് രക്തദാനം നടത്താമോ?
0: അത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ സിവിയർ ആണെങ്കിൽ പരമാവധി നമുക്ക് അതിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഷുഗർ അതുപോലത്തെ ഇതിൽ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ കൃത്യമായിട്ടുണ്ട്, ആ നമ്മൾ എടുക്കുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം നമ്മളെ മെഡിക്കൽ ഗ്രൗണ്ടിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മെഡിക്കൽ ഓഫീസറെടുക്കി എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് മരുന്നാണ് കഴിക്കുന്നത്, പ്രഷറിൻ്റെ ഏത് മരുന്നാണ്, അപ്പോൾ അത് നോക്കിയിട്ട് അവർ നിങ്ങളെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. എന്നാലും നമ്മളെ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്.
1: സർ, അതുപോലെ തന്നെ ഈ രക്തദാനം ചെയ്യുന്നതിലൂടെ ദാതാവിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: രക്തദാനം ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞു, മുന്നേ പറഞ്ഞതുപോലെ 5 ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ, ആ രോഗങ്ങളൊന്നും ഇല്ലാന്നുള്ള ഒരു ടെസ്റ്റാണ് ഫസ്റ്റിൽ ഇത് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇത് ഡെഡായി പോകുന്ന സെല്ലുകളാണ് ഞാൻ ഡൊണേറ്റ് ചെയ്ത്, നമ്മൾ ഒരു ലൈവായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൊണേഷനിലൂടെ പിന്നെയും കൂടിയും എൻ്റെ ശരീരം അതിന് വേണ്ടിയിട്ട് പുതിയ ഈ ബ്ലഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അപ്പോൾ ഒരു ഉത്തേജനമാണ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഈ ഡൊണേഷനിലൂടെ നടക്കുന്നതാണെങ്കിലും ഞാൻ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതായത് എൻ്റെ സഹജീവിയെക്ക് ഒരു സഹായം കൊടുക്കുക, അതെൻ്റെ ഒരു കടമയാണ്. ആ കടമ നിറവേറ്റുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്കൊരു എൻ്റെ 3 മാസം ആകുക എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വൈബ്രേഷനായിരുന്നു, അതായത് ഇനി എനിക്ക് ജലദോഷം പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, ജലദോഷം കൊണ്ട് ചുമയുണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മഴ നനയാണ്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും ആ രീതിയിൽ എനിക്ക് കടന്നു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ അതൊരു ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു മോഡലാണുള്ളത്. കാരണം ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് NCC-ക്കുള്ള സമയത്തും രണ്ടാമത്തെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുത്തത്. പക്ഷേ എങ്കിൽ എനിക്ക് അന്ന് റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതിനെക്കുറിച്ചിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഈ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിൽ വന്നതിന് ശേഷമാണ് എനിക്ക് റെഗുലർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 22 കൊല്ലത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു ഇതിൽ നിന്ന്. എൻ്റെ സഹജീവിയെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല, അതൊരു പത്തറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒരു ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹജീവിയാണ്. സഹജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയാണ്, അയാൾ ഏറ്റവും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ നമ്മളെ ഭരണഘടന തന്നെ പറയുന്നത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം അവകാശമുണ്ട്? അയാൾക്കുള്ള ജീവിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെങ്കിൽ ഞാൻ എൻ്റെ കടമ നിറവേറ്റണം, അല്ലാതെ അതൊരു ദാനോ കാര്യങ്ങളോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ കടമ കൃത്യമായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഷോർട്ടേജുകളും കാര്യങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും.
1: സർ, ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിൽ ചെന്നാലും രക്തദാനം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനായി എന്തെങ്കിലും പ്രത്യേക സംവിധാനം നിലവിലുണ്ടോ?
0: അതായത് കേരളത്തിൽ ഇന്ന് 206 ബ്ലഡ് സെൻറ്റർ ലൈസൻസ്ഡ് ബ്ലഡ് സെൻറ്ററുകളാണുള്ളത്. അതുപോലെ തന്നെ അതിൽ 45 എണ്ണം നമ്മൾ സർക്കാർ മേഖലയിലുള്ളതാണുള്ളത്. മെഡിക്കൽ കോളേജ്, അതുപോലെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, DH താലൂക്ക് ആശുപത്രിയുണ്ട്. അവരെ നീഡ് അനുസരിച്ചിട്ട്, അവിടെയുള്ള ബ്ലഡിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവരെ ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും അവർക്ക് ലൈസൻസ് കിട്ടുന്നതും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആ മേഖലകളിൽ ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ നമുക്ക് നടത്താൻ പറ്റൂ, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പൗരന് ഇതും കൂടി ബോധം ഉണ്ടായിരിക്കണം, അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഹോസ്പിറ്റൽ അതോറിറ്റി ചെയ്യുന്നത്. അതോടൊപ്പം ഞാനും കൂടി അതിൻ്റെ ഭാഗവാക്കാവുന്നു. അപ്പോൾ അതുകൂടി പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഡൊണേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രക്തത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാം, പൗരന് ചോദിക്കാം, ഇത് ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്ക് അല്ലേ, ലൈസൻസ് അവർ പബ്ലിക്കിന് കാണേണ്ട രീതിയിൽ പുറത്ത് തൂക്കി വെച്ചിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അത് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബ്ലഡ് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്നവരുടെ തന്നെ പൗരൻ്റെ ഉത്തരവാദിത്തമാണ് അത് ലൈസൻസ്ഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും നമ്മളെ. കാരണം എല്ലാ സർക്കാർ സംവിധാനത്തിലും അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൗരൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പൗരൻ അത് ചെക്ക് ചെയ്യാൻ പറ്റും ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബ്ലീഡിങ് ടൈം ഉണ്ട്. പിന്നെ എല്ലാവരുടെയും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് 6 ആഴ്ച നമ്മളെ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. സത്യത്തിൽ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കേണ്ടത് 24 hours. 24 മണിക്കൂറും ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കണം. പക്ഷേങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അതിനൊരു പീരീഡ് കണക്കാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് വരെയാണ് നമ്മൾ ബ്ലീഡിങ് ടൈം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ അവിടുന്ന് ബ്ലഡ് കൊടുക്കുന്നത് 24 മണിക്കൂറാണ്. അത് ഏത് പാതിരാത്രി ആയി കഴിഞ്ഞാലും നമ്മൾ ബ്ലഡ് ഇഷ്യൂ ചെയ്യണം, രോഗിക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തിരിക്കണം. പക്ഷേ ബ്ലീഡിങ് ടൈം അതിന് നമ്മളെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, നമ്മളെ ക്ലൈമറ്റ് ഇതെല്ലാം നോക്കിയിട്ട് രാവിലെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മൾ ഒരു മണി കഴിഞ്ഞ്, പിന്നെ ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, 1 മണി കഴിഞ്ഞ് 1-2 മണി സമയത്ത് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊലാപ്സ് ആകും വന്നേ. അപ്പോൾ ആ ഒരു, അതായത് നമ്മൾ വെള്ളം കുടിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിന് ശേഷമാണ് നമ്മൾ ബ്ലീഡിങ്ങിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള. ആ തയ്യാറെടുപ്പ് നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നോമ്പ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ബ്ലഡ് ഷോർട്ടേജ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു ഡ്രൈവ് ആൾക്കാർക്ക്, അതായത് അവർ പകല് ഫുള്ള് ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുത്തിരിക്കുന്നതാണ്, അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ ആ നോമ്പ് തുറ പോലും നമ്മളെ ബ്ലഡ് സെൻ്ററിൽ നടക്കുന്നുണ്ട്. നോമ്പ് തുറ നടന്നതിന് ശേഷം നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന കണ്ടീഷനും നമ്മളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ശ്രീചിത്ര അതുപോലെയുള്ള സെൻ്ററുകൾ ഷോർട്ടേജ് വരുന്ന ആ മൊമെൻ്റിൽ നമ്മൾ ഇതുപോലത്തെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കാര്യങ്ങൾ നിർവഹിക്കണം.
1: സർ, ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങളോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ, അതായത് നമ്മൾ ഒരു പൗരൻ, നമ്മളൊരു രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിൽ തൻ്റെ സഹജീവിയോട് ഒരു കടമ നിറവേറ്റാനുണ്ട്. അത് കൃത്യമായിട്ട് നിറവേറ്റുക. ആ നിറവേറ്റുന്നത് ഒരു പ്രാവശ്യമല്ല, റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഏത് സമയം വരെ, അതായത് ഞാൻ പറഞ്ഞ പോലെ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ നമുക്ക് ആ കടമ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തൻ്റെ കടമയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് ബ്ലഡ് സെൻ്ററിൽ റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇതുവരെ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ന്യൂസ് പേപ്പർ ബോയ്. ഈ ചിത്രത്തിനു വേണ്ടി ചിത്രം പാടിയത് രചന ഗിരീഷ് പതഞ്ജലി, സംഗീതം വിൽസൺ.

0: അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ ഇതാണ്, 9496596321. ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9:00. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
0: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് SP വെങ്കടേഷ് സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം ഗാന്ധി.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: അക്ഷരത്തെറ്റ്. ഈ ചിത്രത്തിനുവേണ്ടി ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും സംഘവും പാടിയത് രചന ശ്രീകുമാരൻ തമ്പി.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അദ്ദേഹം ഈ ഹ്യൂമർ പ്രൊഡക്ഷൻ ഫാക്ടറി ആണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് ഹ്യൂമർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു എഞ്ചിൻ അദ്ദേഹത്തിനുള്ളിലുണ്ടെന്ന് രസകരമായി ഞങ്ങൾ ക്ലാസ് റൂമിൽ പറയാറുണ്ട്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൌജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ

0: 50 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: ബിക്കനെ ബച്ചാ ഹൈ ഗിർവി റഖ്നെ സേ ബച്ചാ ഹൈ തോ യേ ആയുഷ്മാൻ ഭാരത് കി ബഹുത് ബഡി സഫലത.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
4: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
5: അടുത്ത ഗാനം യേശുദാസും ചിത്രയും പാടിയ ചിത്രം ഡോളർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
3: ബുധൻ ഉച്ചയ്ക്ക് 12:40
2: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസും ചിത്രയും പാടിയത്, ചിത്രം അർത്ഥന. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വെങ്കോട് വട്ടപ്പാറ.
1: കെ എസ് ഹരിശങ്കർ പാടിയത് ചിത്രം സാഹസം. വൈശാഖ് സുഗുണന്റെ രചന. സംഗീതം ബിപിൻ അശോക്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. ചിത്രയും ഹരിഹരനും പാടിയത് ചിത്രം സിദ്ധാർത്ഥ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: യേശുദാസ് പാടിയത് ചിത്രം രാജധാനി.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമഗ്ര പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കൂടിക്കാഴ്ചയിൽ ധാരണ. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനമായി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ഇത് സഹായിക്കുമെന്ന പ്രത്യാശ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് പെട്രോളും ഡീസലും മതിയായ തോതിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG ദിശ എന്ന കപ്പൽ ഹോർമൂസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്രയൊരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകളോടുള്ള ആദരവിന്റെ പ്രഖ്യാപനമാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കുമെന്ന്

സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ നാളെ മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് ce.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനത്തിനായി വിപുലമായ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ച് മന്ത്രി കെ മുരളീധരൻ. ഭക്തർക്കായി വെർച്വൽ ക്യൂ സിസ്റ്റം ഏർപ്പെടുത്തുമെന്നും വികസന പദ്ധതികൾ 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ദേവസ്വം മന്ത്രി. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാനാക്രമണം. ജനവാസ മേഖലയിലിറങ്ങിയ ആനക്കൂട്ടം റേഷൻ കടയും കാറും തകർത്തു. 26-ാം തവണയാണ് കാട്ടാന റേഷൻ കട തകർക്കുന്നത്. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 9:30 സ്പെയിൻ കേപ് വെർദയെ നേരിടും. ബെൽജിയം ഈജിപ്ത് മത്സരം 12:30. പുലർച്ചെ 3:30 സൌദി അറേബ്യ ഉറുഗ്വേ പോരാട്ടം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എഴുപിന് തരകൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: കൈതപ്രം വരികൾ എഴുതി ദീപക് ദേവിന്റെ സംഗീതത്തിൽ ശങ്കർ മഹാദേവൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ബൈസൈക്കിൾ തീവ്സ്.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട് ലിയർ എറണാകുളം.
0: ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര. ഈ ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണ് അടുത്തത്. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ.
3: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
6: പൂവച്ചൽ ഖാദർ വരികൾ എഴുതി എം എസ് വിശ്വനാഥൻ ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഐയർ ദ ഗ്രേറ്റ്.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടിയും വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
4: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന ചിത്രത്തിന് വേണ്ടി ഗായത്രി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: നിന്റെ ആഗ്രഹം എന്താ?
2: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ.

0: டைமண்ட்ஸ், ட்ரிவாண்ட்ரம், அடூர், கலிகவிழா, கொல்லம், ஆட்டிங்கலன், திருஷூர். ஓபனிங் ஷார்ட்லி அட் எர்ணாகுளம்.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
4: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗല്യ ഫെസ്റ്റ്
5: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
4: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
5: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
6: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. ശ്രേയ ഘോഷാൽ പാടിയത് ചിത്രം ഒടിയൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. ജാനകി ജാന എന്ന ചിത്രത്തിന് വേണ്ടി വൈഷ്ണവ് ഗിരീഷ് പാടിയത്. ഗാനരചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം കൈലാസ് മേനോൻ.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഒന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇടവപ്പാതിയുടെ ഇടതടവില്ലാത്ത മഴയിൽ കുതിർന്ന മണ്ണും പുതുജീവൻ വീണ ജലാശയങ്ങളും കുളിരേകുന്ന പ്രകൃതിയുമെല്ലാം മറ്റൊരു കാർഷിക ആരംഭത്തിന് തുടക്കം കുറിക്കുവാൻ ഒരുങ്ങുകയാണ്. ഈ പ്രത്യേകതകൾ ഒത്തിണങ്ങിയ തിരുവാതിര ഞാറ്റുവേല കാലവും പടിവാതിലിലെത്തി. മലയാളിക്ക് പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ ആവശ്യമായ പൊന്നോണവും വരവറിയിക്കാറായി. ചുരുക്കത്തിൽ, ഭൂമി പച്ചപ്പണിയാൻ തയ്യാറായി കഴിഞ്ഞു.

ഓണവിഭവങ്ങൾക്കുള്ള കൃഷി ആരംഭിക്കേണ്ട സമയമെത്തി. വിപുലമായി കൃഷി ചെയ്യുന്ന കർഷകർ ഇതിനോടകം തന്നെ പച്ചക്കറികളും നേന്ത്രക്കുലയും ചേനയും ചേമ്പുമെല്ലാം നട്ട് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലുമായി. ഒരു പ്രദേശത്തെ സദ്യയൂട്ടാൻ മാസങ്ങൾക്ക് മുൻപേ മണ്ണിലേക്കിറങ്ങിയ നമ്മുടെ കർഷകർക്കൊപ്പം നമുക്കും കൈകോർക്കാം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. പൂമുറ്റങ്ങൾ പച്ചക്കറി തോട്ടങ്ങളാക്കാം. തൊടികളും പുരയിടങ്ങളും പച്ചക്കറികളാൽ സമൃദ്ധമാവട്ടെ. വയലേലകൾ കതിരണിയട്ടെ. അങ്ങനെ മലയാളി മനസ്സുവച്ച വിളവിന്റെ വിജയവുമായി ഓണം ആഘോഷിക്കാം.

നമുക്ക് ഇന്ന് മുതൽ ഉത്രാട ദിനം വരെയുള്ള 11 തിങ്കളാഴ്ചകളിലായി ഓണക്കാല പച്ചക്കറി കൃഷികളുടെയും പൂമുറ്റത്ത് പൂക്കളമൊരുക്കാനുള്ള പൂക്കളുടെയും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം. കൃഷിരീതികളും പരിചരണമുറകളും അടക്കം വിളവെടുപ്പ് വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്കായി

0: വിജയത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന ഈ പരമ്പരയുടെ ഉദ്ഘാടന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇക്കൊല്ലത്തെ ഓണം ഒരു വിളിപ്പാടകലെത്തി. മലയാളിയുടെ ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിനെ പറ്റി പ്രത്യേകം പറയേണ്ടതില്ല. ഓണത്തിന്റെ ആഘോഷങ്ങൾ പല രൂപഭാവത്തിലും മാറ്റങ്ങൾ വരുത്തി ആഘോഷിക്കുമ്പോഴും യാതൊരു മാറ്റവും വരാതെ ഇന്നും പഴമ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചു പോരുന്ന മലയാളികളുടെ ഏറ്റവും വിശിഷ്ടമായ ആഘോഷം ഒന്നു തന്നെയാണ് ഓണവും ഓണസദ്യയും. വിഭവസമൃദ്ധമായ വിഷരഹിതമായ ഓണസദ്യ നമുക്കൊരുക്കണമെങ്കിൽ നല്ല പച്ചക്കറികൾ വിളയിക്കണം. അതിന് കൃഷിവകുപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. വിളവിന്റെ വിസ്മയങ്ങൾ വിള സമൃദ്ധമാക്കാൻ നാടൊന്നാകെ ഇറങ്ങണം. നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, സന്നദ്ധ സംഘടനകൾ, കൃഷിക്കൂട്ടങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, പൊതുപ്രവർത്തകർ തുടങ്ങി എല്ലാവരും ഒന്നിക്കണം. നമുക്കൊന്നായി അണിചേരാം ഓണത്തിനായുള്ള വിളവിന്റെ വിസ്മയം തീർക്കാൻ. കൃഷിക്കാവശ്യമായ എല്ലാ സഹായത്തിനുമായി കൃഷിഭവനുകൾ ഉണർന്നുകഴിഞ്ഞു. നല്ല ഇനം നടീൽ വസ്തുക്കൾ, വളങ്ങൾ, പരിചരണ മുറകൾ തുടങ്ങി എന്തിനും ഏതിനും കൃഷി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ കൃഷിയിടത്തിലുണ്ടാകും. കൃഷിയുടെ ഓരോ ഘട്ടങ്ങളിലെ വളർച്ചയും അവയ്ക്കാവശ്യമായ നിർദ്ദേശങ്ങളും എല്ലാം നൽകി നൂറുമേനി വിളവ് കൊയ്യും വരെ കൃഷിവകുപ്പ് നിങ്ങളോടൊപ്പമുണ്ടാകും. നമ്മുടെ കുടുംബത്തിന് വിഷസദ്യ വിളമ്പാതെ ആരോഗ്യമുള്ള സദ്യ നമുക്കൊരുക്കേണ്ടതുണ്ട്. നമ്മുടെ മണ്ണിൽ വിളഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഈ ഉദ്യമത്തിൽ കൃഷിമന്ത്രി എന്ന നിലയിൽ ഞാനും എപ്പോഴുമുണ്ടാകും. അതിനായി ഇന്നു മുതൽ കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി ആകാശവാണി FM നിലയങ്ങളിലൂടെ പ്രക്ഷേപണം ചെയ്തു വരുന്ന ജനപ്രിയ പരിപാടിയായ ഞാറ്റുവേലയിലൂടെ ഇന്നു മുതൽ ഇതിനായി ഒരു പരമ്പര തന്നെ ആരംഭിക്കുകയാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പേരിലുള്ള ഈ പരമ്പരയിലൂടെ സമഗ്ര പച്ചക്കറി പുഷ്പ ഉൽപാദന യജ്ഞത്തെക്കുറിച്ച് സർവതല സ്പർശിയായ അറിവുകൾ പങ്കുവയ്ക്കുകയും ഈ മേഖലയിലെ വിദഗ്ധർ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. സായം സന്ധികളിൽ ഈ പരിപാടി കേട്ട് കാർഷിക അറിവുകൾ നേടി അത് മണ്ണിൽ പ്രാവർത്തികമാക്കി നമുക്ക് വിളവിന്റെ വിസ്മയം കൊയ്യാം. എല്ലാവർക്കും കാർഷിക മേഖലയിൽ നല്ലൊരു വിജയം ആശംസിക്കുന്നു. ഞാറ്റുവേലയിലൂടെ വീണ്ടും നമുക്ക് ഒത്തുചേരാം.
0: ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ ഉദ്ഘാടന സന്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ്. വിള സമൃദ്ധി ഒരുക്കാനുള്ള വിത്തിടിയിലിന് സമയമായി. വരുന്ന 71-ാം നാൾ ഉത്രാടപ്പാച്ചിലാണ്. നമ്മുടെ അടുക്കളകൾ ഉറങ്ങാത്ത ആ നാളുകളിലേക്ക് വേണ്ടതെല്ലാം നമുക്ക് തന്നെ വിളവെടുക്കണം. അതിന്റെ ആദ്യഘട്ടമാണ് മണ്ണൊരുക്കലും വിത്തിടിയിലും. വിത്തു നന്നായാൽ വിളവ് നന്നായി എന്ന പ്രമാണം പ്രാവർത്തികമാക്കാൻ ഇവിടെ നിന്നും നമുക്ക് തുടക്കം കുറിക്കാം. മണ്ണൊരുക്കലും വിത്തും നടീൽ വസ്തുക്കളും തിരഞ്ഞെടുക്കുന്നതുമെല്ലാം വിവരിക്കുന്ന ഈ 1-ാം അധ്യായത്തിൽ നമ്മോടൊപ്പമുള്ളത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവൻ.
2: നമുക്ക് ഓണക്കാല പച്ചക്കറി കൃഷിക്ക് ഒരുങ്ങാം. ഓണക്കാലത്തേക്ക് പച്ചക്കറി ഒരുക്കുക എന്ന് പറയുമ്പോൾ മഴക്കാലത്തിന്റെ വെല്ലുവിളികളെ കൂടി നേരിട്ടുകൊണ്ട് വേണം നമ്മൾ ഒരുങ്ങാൻ. നമുക്ക് മഴക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നീർവാർച്ച കുറവിന്റെ പ്രശ്നങ്ങളാണ്. വേണ്ടതിലേറെ വെള്ളം മണ്ണിൽ കെട്ടി നിൽക്കുകയും അത് യഥാസമയം വാർന്നു പോകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ കർഷകന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചക്കറി കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ നല്ല നീർവാർച്ചയുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ സമൃദ്ധമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളും ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഈ ഓണക്കാല പച്ചക്കറി കൃഷിക്ക് ഒരുങ്ങുന്ന എല്ലാ കർഷകരും വീട്ടമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഓണക്കാല പച്ചക്കറി കൃഷിക്ക് വേണ്ടി മണ്ണൊരുക്കുന്നത് അല്ലെങ്കിൽ നടീൽ

0: കൃതം തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നീർവാർച്ചയും സൂര്യപ്രകാശ ലഭ്യതയുമുള്ള സ്ഥലം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്തത് ആഴത്തിൽ കിളയ്ക്കുക, അകലത്തിൽ നടുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പച്ചക്കറികളുടെ വേരുകൾ 3.5 മുതൽ 1 അടി വരെ ആഴത്തിലേക്കാണ് പോകാറുള്ളത്. സ്വാഭാവികമായിട്ടും ആ ആഴത്തിൽ മണ്ണ് ഇളകിയിരിക്കണം. അതുപോലെ തന്നെ ചട്ടികളിലും ചാക്കിലും ഗ്രോ ബാഗുകളിലും ഒക്കെ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് 1:1:1 എന്നുള്ള അനുപാതത്തിൽ തുല്യ അളവിൽ മേൽമണ്ണും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും ചകിരിച്ചോറിന്റെ കമ്പോസ്റ്റും കൂടി ഒരേ അളവിൽ ചേർത്ത് മിശ്രിതമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിനെ കൂടുതൽ സമ്പുഷ്ടീകരിക്കാൻ വേണ്ടി നമുക്ക് 100 ഗ്രാം എല്ലുപൊടിയും 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 5 ഗ്രാം മൈക്രോ ന്യൂട്രിയന്റിന്റെ മിക്സ്ചറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയ മിശ്രിതമായിരിക്കണം ചട്ടിയിലും ചാക്കിലും ഒക്കെ നിറയ്ക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ചെടികളുടെ ആദ്യകാല വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ തൽക്കാലം നമ്മളിതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഒപ്പം ജൈവവളങ്ങൾ സമൃദ്ധമായി ഉള്ളതിനാൽ സൂക്ഷ്മജീവികളുടെ എണ്ണം നന്നായിട്ട് അതിനകത്തുണ്ടാവും, നല്ല നീർവാർച്ചയുണ്ടാവും. എന്നാൽ ആവശ്യത്തിന് വെള്ളം പിടിച്ചു നിർത്താനുള്ള ശേഷിയും ഈ മിശ്രിതത്തിന് ഉണ്ടാവും. ഇതിന് തത്തുല്യമായി നമ്മൾ മണ്ണിലേക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മണ്ണ് കിളയ്ക്കുക. 1 സെന്റ് സ്ഥലത്തേക്ക് 2 കിലോഗ്രാം എന്നുള്ള അളവിൽ കുമ്മായപ്പൊടിയോ ഡോളമൈറ്റോ ചേർത്ത് 2 ആഴ്ച അത് സോയിൽ റിയാക്ഷൻ നടക്കുന്നതിനായിട്ട് സമയം കൊടുക്കുക. അതിനുശേഷം 1 സെന്റ് സ്ഥലത്തേക്ക് 80 കിലോ എങ്കിലും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും 2 കിലോ വേപ്പിൻ പിണ്ണാക്കും നന്നായി പൊടിച്ചത് 2 കിലോ എല്ലുപൊടിയും ചേർത്ത് ഈ അടിസ്ഥാന വളപ്രയോഗം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല സ്ഥലം തിരഞ്ഞെടുത്തു, അവിടെ വേണ്ട രീതിയിൽ മണ്ണിനെ നമ്മൾ ഇളക്കി, അതിനുശേഷം അടിസ്ഥാന വളങ്ങളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ വെക്കുന്നതിനോ അല്ലെങ്കിൽ വിത്തുകൾ കുത്തിയിടുന്നതിനോ ഏറ്റവും അനുകൂലമായൊരു സാഹചര്യം നമ്മളിപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ സമയത്ത് തന്നെ ട്രൈക്കോഡെർമ എന്ന് പറയുന്ന മിത്ര കുമിളും കൂടി ഈ ഓരോ തടങ്ങളിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ വേരുവഴി ഉണ്ടാകാൻ സാധ്യതയുള്ള അഴികൽ, ചീയൽ പോലെയുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ഇനി വിത്ത് തൈകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. നാടൻ വിത്തുകളോ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളോ സങ്കരയിനം വിത്തുകളോ ഒക്കെ തന്നെ ഇന്ന് ലഭ്യമാണ്. ഗുണമേന്മയുള്ള തൈകൾ കൃഷി വകുപ്പിന്റെ ഫാമുകൾ, കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് നിർലോഭം ലഭ്യമാണ്. അപ്പോൾ തൈകളായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത് വഴുതന, മുളക്, തക്കാളി പോലെയുള്ള വിളകളാണ്. അതേസമയം പയർ, വെണ്ട, പാവൽ പോലെയുള്ള ഇനങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ മണ്ണിലേക്ക് വിതയ്ക്കാവുന്നതാണ്. അത് തൈകളാക്കി നടണമെന്ന് വലിയ നിർബന്ധമില്ല. വിപണി ലാക്കാക്കി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കുകയും വേണം, കൂടുതൽ ആകർഷകമായ ഗുണങ്ങളുള്ള പച്ചക്കറികൾ ലഭിക്കുകയും വേണം. ഈ സാഹചര്യത്തിൽ നമ്മളുടെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ തന്നെ വിവിധ വിത്ത് കമ്പനികളുടെ സങ്കരയിനം പച്ചക്കറികളാണ് ഇപ്പോൾ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓണക്കാലത്തേക്ക് പച്ചക്കറികൾ വിളയിക്കുന്നതിന്റെ ആദ്യപടി എന്നുള്ള നിലയിൽ നല്ല നീർവാർച്ചയുള്ള സൂര്യപ്രകാശ ലഭ്യതയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് ആഴത്തിൽ കിളച്ച് കുമ്മായ വസ്തുക്കൾ ചേർത്ത് അടിസ്ഥാന വളങ്ങൾ ആവശ്യത്തിന് ചേർത്ത് വേണം കൃഷി തുടങ്ങാൻ. എല്ലാവർക്കും ഈ ഓണക്കാലത്ത് മികച്ച ഒരു പച്ചക്കറി വിളവ് ലഭ്യമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്.
1: മണ്ണിൽ ചേരേണ്ടത് ചേർന്നാലേ കരുത്തോടെ പച്ചക്കറികൾ വളരുകയുള്ളൂ എന്നതാണ് നാം ഇന്ന് മനസ്സിലാക്കിയത്. ഒപ്പം നല്ല വിത്തും തൈകളും തിരഞ്ഞെടുക്കുകയും വേണം. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായ ശ്രീ പ്രമോദ് മാധവന്റെ വാക്കുകൾ നമുക്ക് മണ്ണിൽ പ്രാവർത്തികമാക്കാം. ഒന്നാം അധ്യായം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ജി ആർ സഞ്ജയ്ലാൽ. അടുത്ത തിങ്കളാഴ്ച 2-ാം അധ്യായത്തിൽ ഓണസദ്യയ്ക്കൊപ്പം പൂക്കളങ്ങളും തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് കാതോർക്കാം.

0: ഓണക്കാലല്ലേ വരുന്നത്, നമുക്ക് പച്ചക്കറി കൃഷി തുടങ്ങണ്ടേ?
1: അതിനുള്ള സമയമായെന്ന് പറഞ്ഞത് കേട്ടില്ലേ?
0: മികച്ച ഇനം വിത്തുണ്ടെങ്കിലല്ലേ വിളവുണ്ടാകൂ.
1: അതിനെന്താ സംശയം? എല്ലാ ഇനം നാടൻ സങ്കരയിനം വിത്തുകൾക്ക് തിരുവനന്തപുരത്തെ ഫാം ഹൌസിനേക്കാൾ മികച്ചത് മറ്റെന്തുണ്ട്?
0: ഫാം ഹൌസോ?
1: അതെ, കഴിഞ്ഞ 13 വർഷമായി തിരുവനന്തപുരത്ത് ചെന്തിട്ടയിൽ പ്രവർത്തിക്കുന്ന ഫാം ഹൌസുമായി ബന്ധപ്പെട്ട വിത്തുകൾ വീട്ടു

0: കുറ്റത്തെത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9447269944 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞു,
0: 9447269944.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ഇത് സഹായിക്കുമെന്ന പ്രത്യാശ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് പെട്രോളും ഡീസലും മതിയായ തോതിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG ദിശ എന്ന കപ്പൽ ഹോർമൂസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്രയൊരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകളോടുള്ള ആദരവിന്റെ പ്രഖ്യാപനമാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. യാത്രാ സൌജന്യം ഓർഡിനറി വിഭാഗം ബസ്സുകൾക്ക് മാത്രമാണ് ബാധകമെന്നും സിറ്റി ഫാസ്റ്റ് സർവീസുകളിൽ ഈ ആനുകൂല്യം ഇല്ലെന്നും KSRTC. സാമൂഹ്യമാധ്യമങ്ങളിലൂടെയുള്ള തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 ആരംഭിക്കുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBiju. 15 സെൽഫ് എന്യൂമറേഷൻ നാളെ മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിലിറങ്ങിയ ആനക്കൂട്ടം റേഷൻ കടയും കാറും തകർത്തു. 26 തവണയാണ് കാട്ടാന റേഷൻ കട തകർക്കുന്നത്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഊർജ്ജിത നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. 2 ജില്ലകളിലെയും വൈദ്യുതി മേഖലയിലെ വെല്ലുവിളികൾ അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരിയം സംഗീതോത്സവം നാളെ ആരംഭിക്കും. കണ്ണൂർ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 9:30 സ്പെയിൻ കേപ് വെർദയെ നേരിടും. ബെൽജിയം ഈജിപ്ത് മത്സരം 12:30. പുലർച്ചെ 3:30 സൗദി അറേബ്യ ഉറുഗ്വേ പോരാട്ടം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും,

കന്നുകാലികളിലെ ബ്രൂസല്ലോസിസ് രോഗം, ഡോക്ടർ വിനീത എസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 രാഗരസം, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ ശരണ്യ ബി മംഗൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി, മൃദംഗം മുതുകുളം എം എസ് ശ്രീരാഗ്, ഗഞ്ചിറ വി ഗജാനനപ്പൈ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡെയ്സമ്മ ജെയിംസ് അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ബാലാമണി അമ്മയുടെ പാവക്കുഞ്ഞ് എന്ന കവിത, ആലാപനം അനിൽ റാം, ഉദയഗീതം, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 50-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രേഗീതം. 10:02 മുതൽ 11:00 വരെ ഗാനോപഹാരം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരയിപ്പൂക്കൾ. 12:02 ഹരിതവാണി. മാറുന്ന കാലാവസ്ഥ, ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുൻകരുതൽ നടപടികൾ, പി എൻ ശ്യാമള സംസാരിക്കുന്നു. 12:20 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര. കേശസംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു. 1:02 ക്യാമ്പസ് കളേഴ്സ്. 2:02 മായാമുദ്രകൾ, രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം, രചന ജേക്കബ് എബ്രഹാം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പുനഃപ്രക്ഷേപണം, നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 തിരയ്പൂക്കൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, കിഴങ്ങുവർഗ വിളകൾ, 12 വർഷത്തെ ഗവേഷണം, പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ തിരുപ്പുരുന്തി വെങ്കടേശൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്, പേതമഴ 0.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മധുര മനോഹര മോഹം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത് ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഹിഷാം അബ്ദുൽ വഹാബ്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: കെ ജയകുമാറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം നീലക്കടമ്പ്.

0: வீரம் கண்ணுள்ள தெய்வம் தீரம்.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ചിത്രം എന്നു നിന്റെ മൊയ്തീൻ, ജയചന്ദ്രനും ശില്പാരാജും പാടിയത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികളെ ചിട്ടപ്പെടുത്തിയത് രമേശ് നാരായണൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ലീലയും ശ്രീകാന്തും പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ഇന്ന് എന്തായാലും എം ആർ ടി ഹോം നീഡ്സ് പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
4: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
5: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
6: ബേബി സുജാതയും മാസ്റ്റർ സുജിത്തും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അപരാധി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം സലിൽ ചൌധരി.

0: പ്രാദേശിക വാർത്തകൾക്ക് ശേഷം സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം.
1: അല്പസമയത്തിൽ ആകാശവാണി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം ജൂലൈ 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധത്തെ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
0: ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന 52-ാമത് G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഖത്തർ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും 3 ദിവസത്തെ ഉച്ചകോടിയുടെ ഭാഗമാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. ബുധനാഴ്ച വഴി നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ടു നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ നാളെ സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്.
2: പൊതുജനങ്ങൾക്ക് നാളെ മുതൽ സെൻസസ് വിവരങ്ങൾ SE.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് നടക്കുന്നത്. 1-ാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ ജൂലൈയിലും 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലുമാണ് നടത്തുക. എല്ലാവരും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകണമെന്നും ഇവ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുമെന്നും സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to 30 നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ്, അതുപോലെ ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ അതിലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. എന്യൂമറേറ്റേഴ്സ് July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
2: സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കും പരാതികൾക്കും 1-855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരനാണ് മരിച്ചത്. അതിനിടെ ഇന്ന് കോഴിക്കോട്ട് 2 കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: സംസ്ഥാനത്താകെ ഇതിനകം 135 പേർക്കാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 68 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്.

0: മംഗലത്ത് ഒന്നര വയസ്സുള്ള കുട്ടിക്കും പുറമേരിൽ 10 വയസ്സുകാരനും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടപടികൾ ആരോഗ്യവകുപ്പ് നേതൃത്വത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലെ കിണറുകൾ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്.
1: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സമ്പർക്കപ്പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘം നിപ രോഗി ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധിതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് 2-ാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരിക്കെതിരെയുള്ള തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ഒരു കയ്യേറ്റവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇറാനും അമേരിക്കയും ധാരണയായി. അതിനിടെ 62,370 മെട്രിക് ടൺ LNG വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ദിശ ഹോർമസ് കടലിടുക്ക് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിൽപ്പന കൂടിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 ലിറ്റർ വരെ മാത്രമേ ഹൈസ്പീഡ് ഡീസൽ നൽകാവൂ എന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംഘർഷം അവസാനിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഒരുപക്ഷെ പെട്രോളിന്റെ വില കുറയും, സംഘർഷങ്ങൾ കുറയും. പക്ഷേ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വിജയം സാധ്യമല്ലാത്തതുകൊണ്ട് ഇതൊരു ടെമ്പററി വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് സൈൻ ചെയ്താൽ പോലും, കാരണം ഇനിയും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്നതന്നെയാണ് നമുക്ക് നല്ലത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, സമാധാനത്തിന്റെയും നെഗോസിയേഷൻസിന്റെയും കാലഘട്ടമാണ്. നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുകയുണ്ടായി. അത് പ്രസിഡന്റ് ട്രംപിനാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്യം. അപ്പൊ അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 736 പോയിന്റ് ഉയർന്ന് 76,264, നിഫ്റ്റി 231 പോയിന്റ് നേട്ടത്തിൽ 23,854 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം July 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. ഇനി PV പ്രീതയും സംഘവും പാടിയ ഗാനം കേൾക്കാം.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം.

സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, സഹായം എന്നത് ആവശ്യത്തിലധികമുള്ള സമ്പത്തിന്റെ വിതരണം മാത്രമല്ല, നമുക്കുള്ളതിന്റെയൊക്കെ പങ്കുവയ്ക്കലാണ്. പണമോ പാരിതോഷികങ്ങളോ മാത്രമല്ല സമ്മാനം, പുഞ്ചിരിയും സ്നേഹവും അഭിനന്ദനവും ആശ്വാസവാക്കുകളുമൊക്കെ സമ്മാനങ്ങളാണ്. അതുമാത്രമാവും ചിലപ്പോൾ ചിലർ പ്രതീക്ഷിക്കുന്നത്. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. കന്നുകാലികളിലെ ബ്രൂസല്ലോസിസ് രോഗം എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്,

0: പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് ബ്രൂഡിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. മൃഗങ്ങളിലെ രോഗങ്ങൾ, പ്രത്യേകിച്ച് വളർത്തുമൃഗങ്ങളിൽ ഉണ്ടാകുന്നവ, ക്ഷീരകർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാറുണ്ട്. വലിയ ഫാമുകൾ നടത്തുന്ന കർഷകർക്ക് പകർന്നു പിടിക്കുന്ന രോഗങ്ങൾ ഉണ്ടാക്കുന്ന നഷ്ടം ചില്ലറയല്ല. മൃഗങ്ങളിലെ എല്ലാ രോഗങ്ങളും അപകടകാരിയല്ല. പലതും വേഗം കണ്ടുപിടിക്കാൻ കഴിയുന്നതും ശരിയായ ചികിത്സയിലൂടെ ഭേദമാക്കാൻ കഴിയുന്നവയുമാണ്. എന്നാൽ ചില രോഗങ്ങൾ ലക്ഷണങ്ങളിലൂടെ വേഗം കണ്ടുപിടിക്കാൻ കഴിയാത്തതും മരണനിരക്ക് കൂടുതലുമാണ്. അത്തരമൊരു രോഗമാണ് ബ്രൂസല്ലോസിസ്. മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണിത്. മനുഷ്യരിൽ അത്ര അപകടകാരിയല്ലെങ്കിലും മൃഗങ്ങളിൽ ഈ രോഗം വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കന്നുകാലികളിലെ ബ്രൂസല്ലോസിസ് രോഗത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാം. ഡോക്ടർ വിനീത എസ് ആണ് ഈ രോഗത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഡോക്ടർ വിനീതയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ വിനീത, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കന്നുകാലികൾ കണ്ടുവരുന്ന ഈ ബ്രൂസല്ലോസിസ് പറഞ്ഞൊരു രോഗമാണല്ലോ. എന്തുകൊണ്ടാണ് ഈ ബ്രൂസല്ലോസിസ് ഉണ്ടാകുന്നത്?
2: കോശത്തിനുള്ളിൽ വളരുന്ന ഗ്രാം നെഗറ്റീവായിട്ടുള്ളൊരു ബാക്ടീരിയയാണ് ബ്രൂസല്ല. ഈ ബ്രൂസല്ലയിൽ തന്നെ പല ഇതുണ്ട്. അത് പശുക്കളെ ഇത് ബാധിക്കുന്നത് ബ്രൂസല്ല അബോട്ടസ് എന്നുള്ളതാണ്. ആടുകളെയാകുമ്പം ബ്രൂസല്ല മിലിറ്റൻസിസ്, പന്നികളെ ബ്രൂസല്ല സുയിസ്, നായകളിൽ ബ്രൂസല്ല കാനിസ്, അങ്ങനെ പല സ്പീഷീസിലും കാണുന്നുണ്ട്. ഇതിൽ തന്നെ ബ്രൂസല്ല സുയിസും അതുപോലെ തന്നെ ബ്രൂസല്ല മിലിറ്റൻസിസും ആണ് മനുഷ്യരെ ബാധിക്കാൻ ഏറ്റവും സാധ്യതയുള്ള രണ്ട് രോഗമാണ്. ഇത് ശരിക്കും ഒരു കോശത്തിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന പെരുകുന്ന ഒരു രോഗാണുമാണ്. ഇതുപോലെ കോശത്തിനകത്ത് മറ്റ് പെരുകുന്ന ഒരു രോഗാണുമാണ് ട്യൂബർക്കുലോസിസ്. അപ്പം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണോ അതുപോലൊക്കെ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു രോഗമാണ് ബ്രൂസല്ലോസിസ്. കാരണം രണ്ടിന്റെയും കോശത്തിനകത്താണ് ഇത് പെരുകുന്നത്. അതുകൊണ്ട് ദീർഘനാളത്തെ ഒരു ചികിത്സ കൊണ്ട് മാത്രമേ ഈ രോഗബാധ തടയാനായിട്ട് പറ്റുകയുള്ളൂ.
1: ഏത് രോഗമാണെങ്കിലും ആദ്യം അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ലക്ഷണം എന്തുവാണ്, അതറിഞ്ഞാലല്ലേ കർഷകർക്ക് മനസ്സിലാവത്തുള്ളൂ ഈ ഒരു രോഗം കന്നുകാലികളിൽ വന്നെന്ന്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തോ?
2: ഇത് ശരിക്കും പശുക്കളെ ഞാൻ ബാധിക്കുമെന്ന് പറഞ്ഞു. ഇത് പ്രഗ്നന്റ് ആയിട്ടുള്ളതും എന്നാൽ പ്രഗ്നന്റ് അല്ലാത്തതുമായ പശുക്കളെയും ബാധിക്കാം. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഗർഭാവസ്ഥയിലുള്ള പശുക്കളിലാണെന്നുണ്ടെങ്കിൽ ഒരു 5 മാസത്തിൽ ഇപ്പം ബാധിച്ചു എന്നാൽ ഒരു 6 മാസം മുതൽ 9 മാസം വരെ ഇത് അബോഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇത് ശരീരത്തിലേക്ക് രോഗാണ് കയറിക്കഴിഞ്ഞാൽ 2 ആഴ്ച മുതൽ ഏകദേശം 1 വർഷം വരെ ഇത് ശരീരത്തിൽ പെരുകാനോ അല്ലെങ്കിൽ അസുഖം ബാധിക്കാനോ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത് അബോഷനാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഗർഭമലസൽ, ഗർഭമലസൽ ഉണ്ടാവാം. അതുപോലൊക്കെ തന്നെ അകിടുകളെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പം പാലിൽ കൂടി ഇത് പകരാനുള്ള സാധ്യതയും അതുപോലെ സന്ധികളിലെ വീക്കം, അതും പ്രധാനമായിട്ടുള്ള ഒരു രോഗലക്ഷണമായിട്ടാണ് കാണുന്നത്. പാലിലെ ഗണ്യമായ കുറവ്, അതും പ്രധാനപ്പെട്ട കർഷകർക്ക് ഏറ്റവും നഷ്ടം വരാവുന്ന ഒരു കാര്യമാണ് ഈ അബോഷൻ ഉണ്ടാവുന്നതും അതുപോലൊക്കെ തന്നെ പാലിലെ ഗണ്യമായിട്ടുള്ള കുറവ്. ഏകദേശം 300 കോടിയോളം രൂപയുടെ നഷ്ടമാണ് മൊത്തത്തിൽ ഈ ബ്രൂസല്ല ഇൻഫെക്ഷൻ കാരണം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്.
1: അപ്പൊ ഇത് മാഡം പറഞ്ഞ പ്രഗ്നന്റ് ആനിമൽസിൽ ആദ്യം കാണുന്നുണ്ട്, പക്ഷെ കുട്ടികളിലും ഇത് രോഗം വരാറുണ്ടോ?
2: തീർച്ചയായും. ചില കന്നുകുട്ടികൾ പ്രസവിച്ച് തീരെ ആരോഗ്യമില്ലാത്ത കന്നുകുട്ടികൾ ഉണ്ടാവും. അപ്പം ഈ പ്രസവ സമയത്തും ഇത് കന്നുകുട്ടികളിലേക്ക് രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഏത് പ്രായത്തിലുള്ള പശുക്കളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു ജന്തുജന്യ രോഗമാണ്, ഒരു സാംക്രമിക രോഗത്തെ പോലെ തന്നെ ഇതൊരു ജന്തുജന്യ രോഗമാണ്. അതായത് ഇതിന്റെ ഈ പ്രസവ സമയത്ത് പുറന്തള്ളുന്ന സ്രവങ്ങളിലൂടെയും അതുപോലൊക്കെ തന്നെ പാലെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ രോഗാണ് പെരുകാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പൊ പാലിൽ കൂടിയും അണുക്കൾ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഈ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ രോഗാണു സന്ധികളിൽ ഇരിക്കാനും അതുപോലൊക്കെ തന്നെ പേശിവേദന അതുപോലെ തന്നെ സന്ധി വീക്കം അതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും പിന്നെ ഇടവിട്ടുള്ള പനി, ഇപ്പൊ രാവിലെ ഒരു പനി ഉണ്ടാവാം പിന്നെ കുറച്ച് സമയത്തേക്കൊന്നും ഉണ്ടാവില്ല, അതിന് ഇന്റർമിറ്റന്റ് ഫീവർ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മനുഷ്യരിലെ അൺഡുലന്റ് ഫീവർ എന്ന് പറയും. അത് ഇടവിട്ടുള്ള പനി ഉണ്ടാവാനുള്ള സാധ്യതയും ഈ രോഗാണു കാരണം ഉണ്ടാവുന്നുണ്ട്. ഏറെ നാളെ ഈ രോഗലക്ഷണങ്ങൾ നിൽക്കുകയും അതോടൊപ്പം തന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഏറെ നാള് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രോഗമാണ് ഈ ബ്രൂസല്ലോസിസ്
1: മനുഷ്യരിൽ.

0: പറഞ്ഞ മനുഷ്യരിലും ഫീവർ വരാൻ സാധ്യതയുണ്ട്, സന്ധിവേദന വരാൻ സാധ്യതയുണ്ട്. മനുഷ്യരിലോട്ട് വരുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇൻഫെക്റ്റഡ് മിൽക്കിലൂടെ വരാൻ സാധ്യതയുണ്ട്.
1: അതെ, പ്രസവ സമയത്ത് അതിന്റെ സെക്രീഷൻസ് പുറന്തള്ളും. അതായത് ഒന്നുകിൽ ഇത് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഈ കുട്ടി മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ചാപിള്ളയായിട്ട് വരികയോ അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്ന സ്രവങ്ങളിലൂടെയോ അല്ലെങ്കിൽ അതിന്റെ മറ്റ് ഡിസ്ചാർജുകളിലൂടെയോ, ഇനി കുട്ടി ജനിച്ചു അത് ആരോഗ്യമില്ലാത്ത കുട്ടിയാണെങ്കിൽ അതിന്റെ കൂടെ വരുന്ന സെക്രീഷൻസിലൂടെയോ ഒക്കെ ഈ രോഗമാണ് പുറത്തുവരും. പുറത്തുവരുമ്പോൾ നമ്മൾ അതിനെ ഇപ്പം കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ അതിന്റെ സെക്രീഷൻസും ഡിസ്ചാർജുകളും എല്ലാം ശരിയായ രീതിയിൽ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. മൃഗ ഡോക്ടർമാർ എന്ന് പറയുന്ന ഞങ്ങൾ ഈ രോഗത്തിന് വളരെ സസെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം നമ്മൾ അബോർഷന്റെ സമയത്തും അല്ലെങ്കിൽ ഡിസ്റ്റോക്കി അതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ രോഗബാധ വരാനുള്ള സാധ്യതയുള്ളൊരു വിഭാഗമാണ്. അതുപോലെ തന്നെ കർഷകർ, ഫാമിലെ ജോലിക്കാർ, അതുപോലെ അറിവുശാലകളിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നവർ, ഇങ്ങനത്തെയുള്ള വിഭാഗക്കാർക്കെല്ലാം ബാധിക്കാൻ സാധ്യതയുള്ളൊരു
0: രോഗം. മാഡം പറഞ്ഞില്ലേ ഇതൊരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ യൂഷ്വലി നമ്മളൊരു വീക്ക് പാത്തോജൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കൈകളിലൊക്കെ മുറിവ് വല്ലതും ഉണ്ടെങ്കിൽ അത് വരാൻ സാധ്യതയുണ്ട്.
1: അതായത് മുറിവ് വരികയോ അല്ലെങ്കിൽ നമ്മുടെ ശ്ലേഷ്മ സ്ഥലങ്ങളിൽ കൂടി ഇത് അകത്ത് പ്രവേശിക്കുകയോ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്.
0: അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്ത് വല്ല മുറിവ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ.
1: അതെ, തീർച്ചയായും നമ്മൾ ഇതുപോലെ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, പ്രസവം നടക്കുന്ന സമയത്തോ എന്തെങ്കിലും കൈകാര്യം ചെയ്യേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായും കൈയുറകൾ ഉപയോഗിക്കുക, ശരിയായ രീതികൾ കൈകൾ കഴുകുക, അതായത് 20 സെക്കൻഡെങ്കിലും മിനിമം കോണ്ടാക്ട് ടൈം വരുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക. പിന്നെ ഈ പുറന്തള്ളപ്പെട്ട സെക്രീഷൻസ് അല്ലെങ്കിൽ എക്സ്ക്രീഷൻ, ഈ മറുപിള്ള, ചാപിള്ള അതുപോലത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യണം. അത് നമുക്ക് ഷെഡ് വൃത്തിയാക്കാനായിട്ടാണെങ്കിൽ അത് കുമ്മായം ഉപയോഗിക്കാം അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ. ഇത് രണ്ടും ഈ ബാക്ടീരിയ നശിപ്പിക്കാൻ ഏറ്റവും നല്ല ഡിസ്ഇൻഫെക്റ്റന്റുകളാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഒരു പ്രസവ സമയത്ത് ഒരു അബോർഷൻ ഉണ്ടായി, ഒരുപാട് അണുക്കളെ അവിടെ ഷെഡ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് തന്നെ അടുത്ത മൃഗത്തിലേക്ക് ഇത് ബാധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഒരു ഫാമിലൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന മൃഗത്തിന് വായുവിലൂടെയും പകരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന മൃഗങ്ങൾക്ക് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അവിടെയുള്ള ഡങ് യൂറിൻ ഇതെല്ലാം കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, വൺസ് ഒരു അബോർഷൻ ഉണ്ടായാൽ പിന്നീട് ഇത് ഉണ്ടാവണമെന്നില്ല. ഒരിക്കൽ അത് ഗർഭമലസി, പിന്നീട് നോർമൽ പ്രസവം ഉണ്ടാവാം അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞ കുട്ടികൾ ഉണ്ടാവാം. ആ സമയത്തും ഈ അണുക്കൾ അവിടെ നിന്ന് ഷെഡ് ചെയ്യാം, പുറന്തള്ളാം. അപ്പം ഒരിക്കൽ ഇൻഫെക്റ്റഡ് ആയാൽ അത് ലൈഫ് ടൈം ആ മൃഗം ഇൻഫെക്റ്റഡ് ആയിരിക്കും.
0: ടോട്ടൽ ഇൻഫെക്ഷൻ മാറ്റം അത്ര എളുപ്പമുള്ള കാര്യം.
1: അതെ അതെ, അതുകൊണ്ട് തന്നെ ദയാവധം എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പരിഹാരമായിട്ട് നമുക്കൊരു രോഗബാധ ഫർദർ ഉണ്ടാവാതിരിക്കാനോ അല്ലെങ്കിൽ പകരാതിരിക്കാനായിട്ടോ ചെയ്യാൻ പറ്റുന്നത് ആ ആനിമലിനെ ദയാവധം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്.
0: അത്രയും ഭീകരമായ ഒരു രോഗം പറയാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തിൽ ഇതിന്റെ ഒരു തൽസ്ഥിതി എന്തുവാണ്? ഈ രോഗം ആദ്യമായിട്ട് കാണാറുണ്ടോ?
1: അതായത് 2023-24 ഇപ്പം കുറച്ച് റിപ്പോർട്ട്സ് പറയുന്നത് ഒരു 4 ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യരിൽ. അത് കണ്ണൂര്, വയനാട്, കോട്ടയം ഇങ്ങനെയുള്ള ജില്ലകളിൽ ഒരു 4 ഔട്ട്ബ്രേക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ കോട്ടയത്തെ ഒരു ഫാമിലാണെങ്കിൽ ഞങ്ങൾ ടാർഗറ്റഡ് സർവേ ചെയ്തപ്പോൾ അവിടെ ഏകദേശം ഒരു 12 ആനിമൽസ് ഇതിന് പോസിറ്റീവ് ആയിരുന്നു. അതായത് ശരിക്കും നല്ല രീതിയിലുള്ള പോസിറ്റിവിറ്റി ഉണ്ട്. ശരിക്കും ഈ ടാർഗറ്റഡ് സർവേ ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ ഗവൺമെന്റ് ഫാമുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇതിന്റെ സർവേലൻസ് ചെയ്യുന്നുണ്ട്. അറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ യൂണിവേഴ്സിറ്റിയുടെ ഫാമില് ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിരുന്നു, ആ സമയത്ത് തന്നെ ഡിസ്പോസ് ചെയ്തു. അതുപോലൊക്കെ തന്നെ പന്നികളിലും ബ്രൂസെല്ല സുയിസ് എന്ന് പറയുന്ന രോഗമാണ്, അതിനെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു 3 വർഷം മുന്നേ കപ്പാട് ഫാമില്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആനിമൽസിനെയും നമ്മൾ ദയാവധം ചെയ്ത് അവിടുത്തെ എല്ലാ ആനിമൽസും നെഗറ്റീവ് ആണെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമാണ് മുന്നോട്ട് പോയത്.
0: പന്നികളിലും ഈ ലക്ഷണങ്ങൾ കാണാറുണ്ടോ?
1: തീർച്ചയായും ലക്ഷണങ്ങൾ കാണാൻ നിർബന്ധമില്ല, പക്ഷെ എന്നാൽ 0 പോസിറ്റിവിറ്റി കിട്ടാറുണ്ട്.
0: പശുക്കളിലൊക്കെ മേഡം പറഞ്ഞ മാതിരി ലക്ഷണങ്ങൾ അത്ര പ്രത്യക്ഷമായിട്ട് അത് കാണാൻ സാധിക്കത്തില്ല. സന്ധിവേദന ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊരു നോർമൽ, നമുക്കത് മനസ്സിലാക്കാൻ പാടായിരിക്കും.
1: അതെ അതെ അതെ. 6 മുതൽ 9 മാസം വരെ ഗർഭമലസൽ ഉണ്ടാകുക അല്ലെങ്കിൽ വന്ധ്യത കൂടുതലായിട്ട് കാണുക, ഗണ്യമായ പാലിലുള്ള കുറവ്, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഈ രോഗബാധ നമുക്ക് സംശയിക്കാവുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ മൃഗങ്ങളുടെ രക്തത്തിലൂടെയോ അല്ലെങ്കിൽ പാലിൽ കൂടെയോ നമുക്ക് ഇതിന്റെ രോഗാണുബാധ ഉണ്ടോ എന്നുള്ളതിനെ സ്ക്രീൻ
0: ചെയ്യാനായിട്ട്.
1: അതെ അതെ, രക്തം അതുപോലെ തന്നെ പാല്, ഇത് രണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഗർഭമലത്തുന്ന സമയത്ത് അവിടെ കിട്ടുന്ന നമുക്ക് സ്രവങ്ങൾ, അതിൽ കൂടിയും ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇതിന്റെ രോഗബാധ ഉണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്.
0: ഇതിന്റെ ഒരു പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്?
1: പ്രതിരോധ മാർഗമായി നമ്മൾക്ക് ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മുഖേന വാക്സിനേഷൻ, ആകെ നമുക്ക് മൃഗങ്ങളിൽ മാത്രമേ ഒരു കൺട്രോൾ മെഷർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തന്നെ കാഫുഡ് വാക്സിനേഷൻ എന്നാണ് പറയുന്നത്. കാരണം

0: 4 മുതൽ 8 മാസം വരെ പ്രായമുള്ള പശുക്കിടാങ്ങളിലും എരുമക്കിടാങ്ങളിലും വാക്സിനേഷൻ ഇന്ന് ലഭ്യമാണ്. അവർക്ക് ഒറ്റത്തവണ വാക്സിനേഷനിലൂടെ നമുക്ക് ഈ രോഗത്തിന് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് 3 ഫേസിലായിട്ട് വാക്സിനേഷൻ നടന്നു കഴിഞ്ഞു, തുടർന്നും ചെയ്യുന്നതാണ്. അപ്പൊ ഇപ്പൊ 3rd ഫേസ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാ 4 മുതൽ 8 മാസം വരെ പ്രായമുള്ള പശുക്കിടാങ്ങൾക്കും ഒറ്റത്തവണയായിട്ടുള്ള വാക്സിൻ. തീർച്ചയായിട്ടും റുട്ടീൻ 6 മന്ത്സ് ഒരു ഇന്റർവെല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരു 3 or 4 ഫേസസ് ആയിട്ടാണ് ഈ വാക്സിനേഷൻ നടക്കുന്നത്.
1: അപ്പൊ ഒരു കർഷകൻ ഇപ്പം ഒരു പശുക്കിടാവുണ്ടായി അല്ലെങ്കിൽ എരുമക്കിടാവുണ്ടായി, അപ്പൊ അതൊരു 6 മുതൽ 8 മാസം ആവുമ്പത്തിനും ബ്രസലോസിന്റെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള വാക്സിൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും.
0: തീർച്ചയായിട്ടും. അത് കൂടാതെ നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ, അതായത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് കൈയുറകൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കുക, കൈകൾ വാഷ് ചെയ്യുക, സാധാരണ നമ്മൾ പാലിക്കുന്ന എല്ലാവിധ പ്രതിരോധ മാർഗങ്ങളും ഈ അസുഖത്തിലും തീർച്ചയായിട്ടും അവലംബിക്കേണ്ടതാണ്. ആദ്യമായി നമ്മുടെ മൃഗങ്ങളിൽ ഈ അസുഖം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. കാരണം മനുഷ്യർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, ഡോക്സിസൈക്ലിൻ അതുപോലത്തെ മരുന്നുകൾ കൊടുത്ത് ദീർഘകാലം കൊടുത്ത് മോർട്ടാലിറ്റി, അതായത് മരണനിരക്ക് കുറവാണ്. പക്ഷേ മനുഷ്യരിൽ കാണുന്ന ലക്ഷണങ്ങൾ ഈ പറഞ്ഞ പോലെ ഫീവർ ഉണ്ട്, അതുപോലൊക്കെ പുരുഷന്മാരിൽ വൃഷണങ്ങളിലെ വീക്കും, അതുപോലെ സന്ധികളിലെ പ്രശ്നങ്ങളായിട്ട്, അങ്ങനെ അബോർഷനുകൾ, ഇൻഫെർട്ടിലിറ്റി, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് മനുഷ്യരിൽ. മരണനിരക്ക് തീരെ കുറവാണ്. പക്ഷെ എന്നാലും എൻഡോകാർഡൈറ്റിസ്, അതുപോലെ ആ ഹൃദയത്തിന്റെ ആന്തരിക വോളില് വീക്കം ഉണ്ടാവുക, അതുപോലെ തന്നെ ബ്രെയിനെ അഫക്ട് ചെയ്യുക, അങ്ങനത്തെ കണ്ടീഷൻസിൽ അത് ചിലപ്പം
1: ഫേറ്റലാകും, സാധ്യതകളുണ്ട്. എന്തായാലും ഒരു ജാഗ്രത ടോട്ടലായിട്ട് നമുക്ക് പാലിക്കേണ്ടതിരിക്കുന്നു ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി. ബ്രൂസലോസിസ് നമുക്ക് ഇത്ര എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ലക്ഷണം കൊണ്ട്. പക്ഷെ നമുക്കൊരു ലക്ഷണം കണ്ടാൽ അത് നമുക്ക് ഇമീഡിയറ്റ്ലി അതിന്റെ എന്തോ പരിഹാരം എന്ന് വെച്ചാൽ അത് ചെയ്തിരിക്കണം. അപ്പൊ ഒരു ഫാമിൽ ഒരു പശുവിന് ഇങ്ങനത്തെ ഒരു ലക്ഷണം കണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്ത്, അപ്പൊ ആ കർഷകൻ മറ്റേ പശുക്കളെ എങ്ങനെ പരിപാലിക്കേണ്ടത് അല്ലെങ്കിൽ എന്തോ ജാഗ്രതയാണ് അവിടെ പാലിക്കേണ്ടത്?
0: ആദ്യം തന്നെ ഈ അസുഖം ബാധിച്ചതിനെ ഒഴിവാക്കേണ്ടി വരും. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളെയും സ്ക്രീൻ ചെയ്യുക, അതിന് അസുഖം ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ തുടർച്ചയായിട്ടുള്ളൊരു നിരീക്ഷണം അവിടെ അത്യാവശ്യമാണ്. അസുഖം ബാധിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഈ പറഞ്ഞ പോലെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ രീതിയിൽ മോണിറ്റർ ചെയ്യും. പിന്നെ ഹാൻഡിൽ ചെയ്യുമ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിനെ ഹാൻഡിൽ ചെയ്തതിന് ശേഷം ഹെൽത്തി ആയിട്ടുള്ളതിനെ ഹാൻഡിൽ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ടതാണ്.
1: ഓക്കെ. ഇപ്പോൾ ഒരു നല്ല വലിയ ഫാമാണ്, അവിടെ ഒത്തിരി പശുക്കളുണ്ട്, അല്ലെങ്കിൽ നല്ല നമ്മുടെ നല്ല ഇനം പശുക്കളിലൊക്കെ ഇത് വന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകർക്ക് നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. ഇവിടെ ബ്രൂസലോസിസ് നമ്മൾ പറയുന്ന മാതിരി തന്നെ ഭീകരമായ രോഗം തന്നെയാണ്. ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ഡെയറി ഫാമിനെ നമുക്ക് ഒരു പരിധിവരെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ പ്രതിരോധ കുത്തിവെപ്പ് അല്ലെങ്കിൽ വാക്സിനേഷനാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഘടകം. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ വിനീത, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്രൂസലോസിസിനെ കുറിച്ച് സംസാരിച്ച് താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
2: മൃഗങ്ങളിലെ ബ്രൂസലോസിസ് രോഗത്തെക്കുറിച്ച് ഡോക്ടർ വിനീത എസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കറുവാപ്പട്ട ആഹാരത്തിലെന്ന പോലെ ഔഷധങ്ങളിലും ഉപയോഗിക്കുന്ന സുഗന്ധിയായ ഔഷധ ചെടിയാണ് കറുവാപ്പട്ട. 6 മുതൽ 8 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന നിത്യഹരിത വൃക്ഷമാണ് കറുവ. ഇതിന്റെ തൊലിയാണ് മസാലകളിലും ഔഷധങ്ങളിലും ചേരുവ. വീട്ടിൽ വളർത്തിയാൽ അത്യാവശ്യഘട്ടങ്ങളിൽ മരുന്നിനും ഒപ്പം ഭക്ഷണത്തിലെ വിഷരഹിത ചേരുവയായും ഇത് പ്രയോജനപ്പെടും. ആയുർവേദ ഔഷധക്കൂട്ടുകളിലെ ത്രിജാതം, ചതുർജാതം തുടങ്ങിയവയിൽ പ്രധാനപ്പെട്ട ചേരുവയാണ് ഇലവങ്കം അഥവാ കറുവാപ്പട്ട. വയറുപെരുപ്പം, മലബന്ധം, വയറുവേദന, ഛർദി തുടങ്ങിയവയ്ക്ക് കറുവാപ്പട്ട തൈലം കൽക്കണ്ടം ചേർത്തു നൽകുന്നത് പ്രയോജനകരമാണ്. ഏലം, കറുവാപ്പട്ട, തിപ്പലി, കൂവ എന്നിവ പൊടിച്ച് തേൻ ചേർത്തു സേവിച്ചാൽ ചുമയ്ക്ക് ശമനമുണ്ടാകും. അണുനാശക ശക്തിയുള്ളതിനാൽ കറുവാപ്പട്ട പൊടിച്ച് ചെറിയ മുറിവുള്ള ഭാഗത്ത് വയ്ക്കുന്നത് ആ ഭാഗത്തെ രക്തസഞ്ചാരം വർദ്ധിപ്പിക്കാനും മുറിവുണക്കാനും സഹായിക്കുന്നതായി കാണാം. കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിൽ.

0: ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം, 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ്. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ഹെക്സാകൊണാസോൾ 5 EC 5 മില്ലി 100 മില്ലി വെള്ളത്തിൽ കലക്കി 1 ബ്രഷ് ഉപയോഗിച്ച് തൊലി ചെത്തിമാറ്റിയ ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം കോൾട്ടാർ പുരട്ടുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടികൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ്പ് 1 പാക്കറ്റിൽ 3 വീതം 1 തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൌകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലി 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞ

0: എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ബ്രൂഡിംഗ്? ഉത്തരം, ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ തൂവൽ വളർച്ച എത്തുന്നതുവരെ കൃത്രിമ ചൂട് നൽകി വളർത്തുന്നതിനെയാണ് ബ്രൂഡിംഗ് എന്ന് പറയുന്നത്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നക്ഷത്രക്കൂടാരം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം മോഹൻ സിത്താര.

നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ദീപക് ദേവിന്റെ സംഗീതത്തിൽ അഫ്സലും ജോത്സനയും പാടിയ ഗാനം, ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്, ചിത്രം ലയൺ.

ചലച്ചിത്രഗാനങ്ങൾ ഇനി 8:02 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.

0: രാഗരസത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന രാഗം കാംബോജി. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ രാഗം പരിചയപ്പെടുത്തുന്നു.
1: കാംബോജി രാഗം 28-ാമത്തെ മേളകർത്താ രാഗമായ ഹരികാംബോജി രാഗത്തിൻ്റെ ജന്യമാണ്. ആരോഹണം അവരോഹണം

ഷഡ്ജപഞ്ചമ സ്വരങ്ങൾക്ക് പുറമെ ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുർശ്രുതി ധൈവതം, കൈശികി നിഷാദം, കാകളി നിഷാദം എന്നിവ ഈ രാഗത്തിൽ വരുന്ന സ്വരങ്ങളാണ്. ഇതൊരു ഷാഡവ സമ്പൂർണ രാഗവും മൂർച്ഛനാകാരക രാഗവുമാണ്. ഇതിലെ ദൈവതത്തെ ആധാരഷഡ്ജമായി അവലംബിച്ചുകൊണ്ട് ശ്രുതിഭേദം ചെയ്യുന്ന പക്ഷം ദേശീയതോടി എന്ന ഷാഡവ സമ്പൂർണ രാഗം ജനിക്കും. ഇതൊരു

0: ഗമക വരികരാഗവും രക്തിരാഗവുമാണ്. ആരോഹണത്തിൽ നിഷാദം വർജ്യം. സനീപദ എന്ന പ്രയോഗങ്ങളിൽ കാകളി നിഷാദം അന്യസ്വരമായിട്ട് വരുന്നു. ആയതിനാൽ ഇതൊരു ഭാഷാംഗരാഗമാണ്. സനീപ സനീപദ സ എന്ന അവരോഹണത്തിൽ ദൈവതം വർജ്യമായ പ്രയോഗങ്ങളിൽ മാത്രമേ കാകളി നിഷാദം വരികയുള്ളൂ. ഇങ്ങനെ തീവ്ര നിഷാദം ഉൾക്കൊള്ളുന്ന സഞ്ചാരങ്ങൾ പഞ്ചമത്തിൽ നിന്ന് കീഴോട്ട് ഇറങ്ങാതെ മേൽസ്ഥായി ഷഡ്ജത്തിലേക്ക് പോകും. മധ്യമം, ദൈവതം, നിഷാദം എന്നിവ ഈ രാഗത്തിലെ രാഗഛായാസ്വരങ്ങളാണ്.
1: മഗസ പദമഗ സരിഗസ
0: എന്നിവ ഈ രാഗത്തിലെ രഞ്ജകങ്ങളായ പ്രയോഗങ്ങളാണ്. ഇതുപോലുള്ള സഞ്ചാരങ്ങളും ഇതിലെ രഞ്ജകങ്ങളായ പ്രയോഗങ്ങളാണ്. വിസ്താരമായിട്ട് ആലപിക്കുവാൻ സൗകര്യമുള്ള ഒരു മേജർ രാഗമാണിത്. ശൃംഗാരം, ഭക്തി തുടങ്ങിയ രസങ്ങളെ ഉളവാക്കാൻ കഴിയുന്ന രാഗം, സർവകാലിക രാഗം. ഈ രാഗത്തിൽ ധാരാളം കൃതികൾ വാഗ്ഗേയകാരന്മാർ രചിച്ചിട്ടുണ്ട്. എവരിമാട്ട ത്യാഗരാജസ്വാമികളുടെ കൃതി, ശ്രീ സുബ്രഹ്മണ്യായ നമസ്തേ മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി, ഏമയ്യ രാമ എന്ന ഭദ്രാചലൻ രാമദാസിൻ്റെ കൃതി, കാരണം വിനാ കാര്യം എന്ന് മഹാരാജ സ്വാതി തിരുനാൾ കൽപ്പിച്ചുണ്ടാക്കിയത്, ഇങ്ങനെ ധാരാളം കൃതികൾ ഈ രാഗത്തിൽ പ്രചാരത്തിലുണ്ട്. ഈ രാഗത്തിൻ്റെ സഞ്ചാരങ്ങൾ നമുക്ക് വയലിനിൽ വായിച്ച് മനസ്സിലാക്കാം.

ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം 1974 പുറത്തിറങ്ങിയ അരക്കള്ളൻ മുക്കാൽ കള്ളൻ എന്ന ചിത്രത്തിലെ കനകസിംഹാസനത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പി ഭാസ്കരന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തി കാംബോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം യേശുദാസും ജയചന്ദ്രനും ചേർന്നാണ് ആലപിച്ചത്.

ಸಗ ಮಗ ಮದ ಗಮ ದ ಮದನಿ ಮದನಿ ದನಿ ಸಗ ನಿಧ ನಿಧ ಮಗ ಮ

അടുത്ത ഗാനം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതത്തിൽ കതിരോല പന്തലുരുക്കി എന്ന ഗാനമാണ്. 1989 പുറത്തിറങ്ങിയ ചിത്രമാണിത്. എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയ ഈ ഗാനം കാംബോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്.

0: രാഗരസം തുടരുന്നു.
1: പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് കാംബോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി 1999 പുറത്തിറങ്ങിയ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൽ എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകിയ ഒരു തൈ തെനവയൽ എന്നു തുടങ്ങുന്ന ഗാനമാണ്. എസ് പി ബാലസുബ്രഹ്മണ്യവും എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് ആലപിച്ച ഈ ഗാനം ഇനി കേൾക്കാം.

കമലദളം എന്ന ചിത്രത്തിലെ പ്രേമോദാരനായി എന്നു തുടങ്ങുന്ന ഗാനവും കാംബോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്. കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം. യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഈ ഗാനം ഇനി കേൾക്കാം.

0: രാഗരസം സമാപിക്കുന്നു. രാഗപരിചയം എസ് ആർ മഹാദേവ ശർമ്മ. നിർവഹണ സഹായം രഞ്ജിനി സുധീരൻ. നിർവഹണം എം കെ ദിലീപ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിൽ നടക്കുന്ന 52-ാമത് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമമുണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യയാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. യാത്രാ സൌജന്യം ഓർഡിനറി വിഭാഗം ബസ്സുകൾക്ക് മാത്രമാണ് ബാധകമെന്നും സിറ്റി ഫാസ്റ്റ് സർവീസുകളിൽ ഈ ആനുകൂല്യമില്ലെന്നും KSRTC. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കം. പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. അമൃതം ന്യൂട്രിമിക്സ്

നിർമ്മാണത്തിലെയും വിതരണത്തിലെയും അപാകത പരിഹരിക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ. ന്യൂട്രിമിക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ജില്ലാതല സംവിധാനം ഒരുക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും കമ്മീഷൻ. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതിയായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് സിപിഐഎം. എസ്ഐടി കുറ്റപത്രം വന്ന ശേഷം ഉടൻ നടപടിയെപ്പറ്റി ആലോചിക്കുമെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 142 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 159 പേർ അറസ്റ്റിലായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 9:30 സ്പെയിൻ കേപ് വെർദെയെ നേരിടും. ബെൽജിയം ഈജിപ്ത് മത്സരം 12:30. പുലർച്ചെ 3:30 സൌദി അറേബ്യ ഉറുഗ്വേ പോരാട്ടം. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നാടോടി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം SP വെങ്കടേഷ്.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: മഹംഗേ വ്യാജ് പർ റൺ ലേനെ കെ ലിയേ മജ്ബൂർ താ ഹംനെ ഐസെ കരോഡോ ഛോട്ടേ കിസാനോ കോ ഭീ കിസാൻ ക്രെഡിറ്റ് കാർഡ് കി സുവിധ സെ ജോഡാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഇളയരാജയുടെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനം ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഗാനരചന വിച്ചു തിരുമല.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനെ വാലി പീഡിയോക്കോ സശക്ത കർനേക്കായി മഹാ അഭിയാൻ ആയി.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
2: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹേ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: പത്മരാഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ബി വസന്തയും പാടിയത്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമഗതാഗത സൌകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
1: കെ ജയകുമാറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം, ഉണ്ണിമേനോനും ചിത്രയും പാടിയത് ചിത്രം ബട്ടർഫ്ലൈസ്.

0: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് മറക്കാതെ കേൾക്കുക ഹലോ പ്രിയ ഗീതം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല

0: വികസിത രാജ്യങ്ങളിലും സൌജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഹൈവേ എന്ന ചിത്രത്തിനു വേണ്ടി സ്വർണലത പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് SP വെങ്കടേഷ്.

0: മനു മഞ്ജിത് വരികൾ എഴുതി ഷാൻ റഹ്മാന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ആൻമരിയ കലിപ്പിലാണ്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വെങ്കോട് വട്ടപ്പാറ.
0: അടുത്ത ഗാനം സുജാതയും സംഘവും പാടിയത്. ചിത്രം മിന്നാമിനിങ്ങിനും മിന്നുകെട്ട്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
1: അടുത്ത ഗാനത്തിന്റെ വരികൾ എഴുതിയത് ജിസ് ജോയ്, ഈണം നൽകിയത് പ്രിൻസ് ജോർജ്. കാർത്തിക്കും ഷാരോൺ ജോസഫും പാടിയത്. ചിത്രം വിജയ് സൂപ്പറും പൌർണമിയും.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അദ്ദേഹം ഈ ഹ്യൂമർ പ്രൊഡക്ഷൻ ഫാക്ടറി ആണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് ഹ്യൂമർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു എഞ്ചിൻ അദ്ദേഹത്തിനുള്ളിലുണ്ടെന്ന് രസകരമായി ഞങ്ങൾ ക്ലാസ് റൂമിൽ പറയാറുണ്ട്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281

0: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് മറക്കാതെ കേൾക്കുക ഹലോ പ്രിയ ഗീതം. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വെങ്കോട് വട്ടപ്പാറ.
1: ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, പി ലീല, സുജാത എന്നിവർ പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സംഗീത സുധ
1: ആകാശവാണി. ഇപ്പോൾ ശരണ്യ ബി മംഗൾ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി കേൾക്കാം. മുതുകുളം MS ശ്രീരാഗ് മൃദംഗം, വി ഗജാനന പൈ ഗഞ്ചിറ. ആദ്യം ഭൗളി രാഗത്തിൽ പാർവതി നായക എന്നു തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരണ്യ ബി മംഗളിന്റെ വീണക്കച്ചേരി. മുതുകുളം MS ശ്രീരാഗ് മൃദംഗം, വി ഗജാനനപ്പൈ ഗഞ്ചിറ, കരുണൈ പുരീത് എന്ന് തുടങ്ങുന്നു രാഗം. വരാളി, മിശ്രചാപ്പ് താളം, നീലകണ്ഠശിവൻ കൃതി.

ഇതുവരെ കേട്ടത് ശരണ്യ ബി മംഗളിന്റെ വീണക്കച്ചേരി. മുതുകുളം എം എസ് ശ്രീരാഗ് മൃദംഗം, ബി ഗജാനനപ്പൈ ഗഞ്ചിറ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിശ സുരഭി. നിശ സുരഭിയിൽ ആദ്യം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

നിശാസുരഭിയിലിനി പി സുശീല പാടിയ ഗാനം ചിത്രം അശ്വമേധം. വരികളെഴുതിയത് വയലാർ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

നിശാസരഫിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഭൂമിദേവി പുഷ്പിണിയായി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് സുധീർ കിടങ്ങൂർ.
1: നമ്മളെ നമ്മളോളം അടുത്തറിയുന്ന ഒരാളും വേറെയില്ല. നമ്മുടെ മിത്രവും ശത്രുവും നാം തന്നെയാണ്. നമ്മെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും നാം തന്നെയാണ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഈ ശ്ലോകത്തിന് എങ്ങനെയാണ് അർത്ഥം പറയുക? ഒരാൾ സ്വയം ഉദ്ധരിക്കണം, ഒരാളും സ്വയം അധപ്പതിക്കാൻ പാടില്ല. അവനവൻ തന്നെയാണ് അവനവൻ്റെ ബന്ധുവും ശത്രുവും. നമ്മൾ തന്നെ വേണം നമ്മെ ഉയർത്താൻ. മറ്റാരെക്കാളും നമ്മെ അറിയുന്നത് നമ്മൾ തന്നെയാണ്. സ്വന്തം ആത്മാവിനെ അറിയുകയും ഉയർത്തുകയും ഉണർത്തുകയും ചെയ്യുന്നവൻ ഉദ്ധരിക്കപ്പെടുന്നു, അല്ലാത്തവൻ അധപ്പതിക്കുന്നു. നമുക്ക് കൂട്ടിച്ചേർക്കാം, നിരാശയിലേക്കും വിഷാദത്തിലേക്കും ആത്മനാശത്തിലേക്കും ആത്മഹത്യയിലേക്കും നമ്മെ കൊണ്ടെത്തിക്കാതിരിക്കാൻ നാം തന്നെയാണ് ജാഗരൂകരാകേണ്ടത്. കാരണം നമ്മുടെ സ്നേഹിതനും ബന്ധുവും ഗുരുവും രക്ഷകർത്താവും നാം തന്നെയാണ്. പുറത്തു നിന്നുള്ള നിയന്ത്രണങ്ങളെക്കാൾ ഫലപ്രദം ഉള്ളിൽ നിന്നുള്ള നിമന്ത്രണങ്ങളാകുന്നു. ബാഹ്യലോകത്തിൻ്റെ താരസ്വരങ്ങളെക്കാൾ മനസ്സാക്ഷിയുടെ മന്ത്രസ്വരത്തിനാണ് നാം കാതുകൾ കൊടുക്കേണ്ടത്. ആത്മോദ്ധാരണത്തിന് ശ്രമിക്കുന്ന ആൾ സ്വന്തം മനസ്സിലേക്ക് നോക്കണം, ചിന്തകളെ പരിശോധിക്കണം, ദുഷ്ടചിന്തകളെ നിയന്ത്രിക്കുകയും സത്ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. സംയമനം പാലിക്കണം. അസ്വസ്ഥമായ മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിന് ധ്യാനം ശീലമാക്കുകയും വേണം. രമണ മഹർഷി കടലിൽ നിന്ന് മുത്തെടുക്കുന്ന പ്രക്രിയയോട് ധ്യാനത്തെ ഉപമിക്കുന്നുണ്ട്. മുത്തെടുക്കാൻ കടലാഴത്തിലേക്ക് മുങ്ങുന്നയാൾ സമുദ്രോപരിതലത്തിൻ്റെ ആകർഷണ പ്രലോഭനങ്ങളാൽ കടലിൻമുകളിലേക്ക് തിരികെ പൊന്തി വരാതിരിക്കാൻ വേണ്ടി അരയിൽ കനമുള്ള വലിയ കല്ല് കെട്ടാറുണ്ട്. അതേപോലെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ടുള്ള ധ്യാനത്തിലൂടെ മാത്രമേ ഉള്ളിലെ ഈശ്വരനെ അഥവാ നന്മയെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മനിന്ദ ചെയ്യാതിരിക്കൽ, സ്വയം വഞ്ചിക്കാതിരിക്കൽ, അനുകൂലോർജത്താൽ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയാൽ സ്വയം ശുദ്ധീകരിക്കൽ, തെറ്റെന്ന് മനസ്സ് പറയുന്ന മാർഗങ്ങളിൽ സഞ്ചരിക്കാതിരിക്കൽ, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കൽ, ഇതൊക്കെ ആത്മോദ്ധാരണത്തിന് ആവശ്യമാണ്. ദേഹേന്ദ്രിയങ്ങളെ ജയിച്ചവന് അവൻ തന്നെ ബന്ധുവാകുന്നു എന്ന് ഭഗവത്ഗീതയിലെ തുടർ ശ്ലോകങ്ങൾ പറയുന്നു. ഇന്ദ്രിയവശകന് താൻ തന്നെ ശത്രുവാകും. എന്നാൽ സ്വന്തം മനസ്സിനെ ജയിച്ച് പ്രശാന്തി അനുഭവിക്കുന്നവനോ അവൻ സമചിത്തനാകും. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, പ്രതിപത്തി, വിപ്രതിപത്തി, മാനം, അപമാനം തുടങ്ങിയ വിരുദ്ധ ദ്വന്ദ്വങ്ങളെ അതിവർത്തിച്ചുകൊണ്ട് മാത്രമേ സമചിത്തത പാലിക്കാൻ കഴിയുകയുള്ളൂ. അതായത് ചൂട്, തണുപ്പ്, സുഖം, ദുഃഖം, സ്നേഹം, ദ്വേഷം, ലാഭം, നഷ്ടം തുടങ്ങിയ വിരുദ്ധ വികാരങ്ങളെ സമമായി കണ്ട് ദ്വന്ദ്വാതീതനായി വർത്തിക്കുവാൻ, അങ്ങനെ വിജയപഥത്തിൽ എത്തിച്ചേരാൻ അയാൾക്കാവുന്നു. കട്ടയും കല്ലും സ്വർണവും എന്നുവേണ്ട എല്ലാ ഭൗതിക വസ്തുക്കളെയും വേർതിരിവില്ലാതെ തുല്യമായി കാണുകയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ സഹോദരസ്ഥാനത്ത് കാണുകയും സമദർശനം സ്വഭാവമാക്കുകയും സകല സങ്കല്പങ്ങളെയും ഉപേക്ഷിക്കുകയും കൂടസ്ഥ നിലയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന യോഗാരൂഢനിലേക്കുള്ള വളർച്ചയ്ക്ക് ആദ്യം വേണ്ടത് ആത്മോദ്ധാരണമാണ്. കടലിൽ താണുപോയ മന്ദരപർവ്വതത്തെ ആമയായി അവതരിച്ച് ഉയർത്തിയെടുത്ത മഹാവിഷ്ണു ശക്തമായൊരു പുരാണ സൂചകമാണ്. ആഴങ്ങളിൽ നിന്നുള്ള വീണ്ടെടുക്കലാണ് പാലാഴിമഥനത്തിലേക്കും അമൃതിൻ്റെ ലബ്ധിയിലേക്കും നയിച്ചത് എന്നോർക്കുക. മന്ദരപർവ്വതത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ആ വീണ്ടെടുക്കൽ അതുതന്നെയാണ് വാസ്തവത്തിൽ പാലാഴിമഥനത്തിലേക്ക് അമൃതിൻ്റെ ലബ്ധിയിലേക്ക് നയിച്ചത്.
0: സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയറിലെ ഏവർക്കും ശുഭരാത്രി.